ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാതഗീതങ്ങൾ. ഇനി ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

മാതൃക ആകുക എന്നത് മഹത്തായ കാര്യമാണ്. കുഞ്ഞുങ്ങളെ അനുസരിപ്പിക്കുക എന്നതിന് പകരം മാതാപിതാക്കൾ മാതൃകകളാകണമെന്ന് പറയും. എന്നാൽ അനുകരണത്തിന് നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട്. പ്രശസ്തിയും പദവിയും സമ്പത്തും കണ്ട് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികളെ അനുകരിക്കുന്നവരുണ്ട്. ജീവിതശൈലി, വസ്ത്രധാരണം, ആശയങ്ങൾ, പ്രവൃത്തികളെല്ലാം അന്ധമായി അനുകരിച്ച് അത്തരത്തിലുള്ളതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് അവയെ മാതൃകകളാക്കി അബദ്ധം സംഭവിക്കാറുണ്ട്. സ്വന്തം യുക്തിയും ബുദ്ധിയും പ്രയോഗിക്കാതെയുള്ള അനുകരണങ്ങൾ മണ്ടത്തരമായി ഭവിക്കാം. ജീവിതം വഴിമുട്ടുന്ന അവസ്ഥ തന്നെ ഉണ്ടാകാം. എന്തും അനുകരിക്കും മുമ്പ് സ്വയം ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കണം. മാതൃകയാക്കാൻ പോകുന്നത് എനിക്ക് യോജിച്ചതാണോ? എത്ര കാലം ഇത് തുടരാനാകും? പ്രായോഗികത എന്ത്? എനിക്കെന്ത് ഗുണം, ദോഷം? ഞാനുമായി ബന്ധമുള്ളവരെ ഇത് ഏത് രീതിയിൽ ബാധിക്കും? ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾക്കുത്തരം അനുകരണ പ്രക്രിയയെ ബുദ്ധിയോടെയും യുക്തിയോടെയും സമീപിക്കാൻ നമ്മെ സഹായിക്കും. ശരിയല്ലേ?

0: ഇപ്പോൾ കേട്ട പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിച്ചത് ബീന അനന്തപുരി.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിത നീലി ആലപിക്കുന്നു വിശ്രുത. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. 6:45 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജയ് ജവാൻ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ശാസ്ത്രവീഥി. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 1:00 വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ.

0: 8 മണിക്ക് വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിത നീലി, ആലപിക്കുന്നു വിശ്രുത പി.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിത നീലി, ആലപിച്ചത് വിശ്രുത പി കെ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: അല്ല, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
2: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
5: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
2: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
5: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
5: ആ പിന്നെന്നാ?
0: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
0: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
6: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880, 8111933600. CM വിസ്താര.
6: CM വിസ്താര നെല്ലൂന്നി.
7: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് September 3, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം September 3 വർഷത്തിലെ 246 ദിനമാണ്. September 3 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. BCE 36 സൈന്യാധിപൻ അഗ്രിപ്പയുടെ നേതൃത്വത്തിലുള്ള ഒക്ടേവിയന്റെ സൈന്യം നൗളോക്കസിലെ യുദ്ധത്തിൽ വെച്ച് പോംപെയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി. മറ്റൊരു September 3 നിലവിലുള്ള ലോകത്തെ ഏറ്റവും പുരാതനമായ റിപ്പബ്ലിക് രാജ്യമായ സാൻ മരീനോ സ്ഥാപിതമായത്. 1260 പലസ്തീനിൽ ഐൻ ജലൂദ് യുദ്ധത്തിൽ മംലൂക്കുകൾ മംഗോളിയരെ പരാജയപ്പെടുത്തി. 1939 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭം. പോളണ്ടിലേക്കുള്ള ജർമ്മനിയുടെ അധിനിവേശത്തെ തുടർന്ന് ഫ്രാൻസ്, UK, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1943 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി സഖ്യശക്തികൾ ആദ്യമായി ഇറ്റലിയിൽ അധിനിവേശം നടത്തി. 1971 ഖത്തർ സ്വതന്ത്ര രാജ്യമായി. 1995 ഈബേ സ്ഥാപിതമായി. പൊസിട്രോൺ കണ്ടുപിടിച്ചതിന് 1936 ഭൗതികശാസ്ത്രത്തിനുള്ള നോബെൽ സമ്മാനം ലഭിച്ച അമേരിക്കൻ ഭൗതികശാസ്ത്രജ്ഞൻ കാൾ ഡേവിഡ് ആൻഡേഴ്സന്റെ ജന്മദിനവും, ആദ്യ പ്രേമം, പിതാക്കളും പുത്രന്മാരും, വാസന്തപ്രവാഹങ്ങൾ എന്നിങ്ങനെ നിരവധി നോവലുകൾ എഴുതിയ റഷ്യൻ സാഹിത്യകാരനായ ഇവാൻ തുർഗനേവിന്റെ ചരമദിനവും September 3 കരുതപ്പെടുന്നു.
7: ചരിത്രപഥം.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

വചനാമൃതം. ലോകം മുഴുവൻ നിനക്കെതിരായാലും നീ നിനക്കെതിരാവരുത്. അല്ലെങ്കിൽ ലോകം മുഴുവൻ നിനക്കനുകൂലമാകുമ്പോഴും നീ നിനക്കെതിരാവരുത്. മുഹമ്മദ് നബി.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. സംസ്ഥാനത്തെ 17 നദികളിൽ അഴിഞ്ഞുകൂടിയ മണൽ നീക്കാൻ സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. മണൽ ഓഡിറ്റ് പ്രകാരം ഖനനയോഗ്യമെന്ന് കണ്ടെത്തിയ 1.7 കോടി ടൺ വാരാനുള്ള നടപടിയാണ് ഉണ്ടാവുക. ഡിസംബറോടെ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, വയനാട് എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന നദികൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാവില്ല. പട്ടികയിൽ ഇല്ലാത്ത ബാക്കി പുഴകൾ അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവും. അവയുടെ മണൽ ഓഡിറ്റ് നടന്നു വരികയാണ്. പ്രളയ സാധ്യത മുൻകൂട്ടി കണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഭോട്ടേകോശി നദീതടത്തെ വിഴുങ്ങിയ ഹിമാലയൻ പ്രളയത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഇന്ത്യ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് കാലാവസ്ഥാ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നേപ്പാൾ. ആഗോള ഹരിതഗൃഹ വാതക പുറന്തള്ളലിൽ ഈ രാജ്യങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം ഏറ്റുവാങ്ങുന്ന നേപ്പാളിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. ഇതിനായി ഐക്യരാഷ്ട്രസഭയെ സമീപിക്കും. സെപ്റ്റംബർ 8 നടക്കുന്ന UN പൊതുസഭാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ

ആവശ്യമുന്നയിക്കാൻ നേരിട്ട് പങ്കെടുക്കുമെന്നാണ് വിവരം. ഇത് ജീവകാരുണ്യ സഹായമല്ലെന്നും നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്വമാണെന്നും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ പറഞ്ഞു. KSRTC ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ള അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. ഗ്രാറ്റുവിറ്റി നിയമപരിധിയിൽ നിന്ന് KSRTCയെ ഒഴിവാക്കി സർക്കാർ 2013 പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെയാണ് KSRTC അപ്പീലിൽ ചോദ്യം ചെയ്തത്. പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 18 അധ്യാപക റാങ്ക് പട്ടികകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ PSC ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. പ്രിയദർശിനി പദ്ധതിക്ക് സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കും. ഇത് സംബന്ധിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ സ്വാഗതാർഹമാണെന്നും നിരക്ക് സംബന്ധിച്ച് സ്വകാര്യ ബസ്സുടമകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി CP ജോൺ പറഞ്ഞു. പ്രിയദർശിനി പദ്ധതി കാരണം സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. അയോധ്യ രാമക്ഷേത്രത്തിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്രിയെ തിരഞ്ഞെടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ കാലയളവിൽ വ്യോമസേനയുടെ വെസ്റ്റേൺ കമാൻഡ് മേധാവിയായിരുന്നു അദ്ദേഹം. വ്യാജ അമേരിക്കൻ പ്രതിരോധ കരാറിന്റെ പേരിലെ നിക്ഷേപ തട്ടിപ്പിന് VPVV കമ്പനി മേധാവിമാരുടെ പേരിൽ ഡൽഹി പോലീസ് എടുത്ത കേസ് ഒത്തുതീർപ്പായി. കേസിൽ അറസ്റ്റിലായിരുന്ന VPVV കമ്പനി ചെയർമാൻ കൊല്ലം സ്വദേശി വെങ്കിട വെങ്കിട്, ഡയറക്ടർമാരായ ഡൽഹി സ്വദേശി ഹിതേഷ് കുമാർ, മലയാളി രാഹുൽ രാജീവ് നായർ എന്നിവർക്ക് ഡൽഹി പട്യാല ഹൌസ് കോടതി ജാമ്യം നൽകി. കണ്ണൂർ സർവകലാശാലയുടെ അഫിലിയേറ്റഡ് കോളേജ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് 18 നടത്തും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം 7-ാം തീയതി അതത് കോളേജ് ക്യാമ്പസുകളിൽ പ്രസിദ്ധീകരിക്കും. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന് വഴിയൊരുക്കിയ വൈജ്ഞാനിക വിപ്ലവത്തിന് തിരികൊളുത്തിയത് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമിയാണെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ചട്ടമ്പിസ്വാമിയുടെ 173-ാമത് ജയന്തി ആഘോഷ പരിപാടികൾ പന്മന ആശ്രമത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ശ്രീരാമകൃഷ്ണാശ്രമങ്ങളിലെ സന്യാസിയും കർമ്മയോഗിയുമായിരുന്ന സ്വാമി ഗോലോകാനന്ദ സമാധിയായി. ലയണൽ മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണത്തിന് SIT രൂപവൽക്കരിക്കുന്നതിനുള്ള നിയമവശം പരിശോധിക്കുന്നു. കായിക വകുപ്പിന്റെ പരാതി ആഭ്യന്തര വകുപ്പിന് കൈമാറിയതായും GST ക്രമക്കേട് സംബന്ധിച്ച റിപ്പോർട്ടുകളിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിവരികയാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ കോടതിയെ കുറ്റപ്പെടുത്തി സർക്കാർ ആദ്യമിറക്കിയ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിന്റെ പകർപ്പ് അതേ ദിവസം തന്നെ പ്രതികളുടെ കൈവശം എത്തിയതിൽ വിമർശനം തുടർന്ന് ഹൈക്കോടതി. പ്രതികൾക്ക് അയച്ചുകൊടുത്തത് ഏത് മാർഗത്തിലാണെന്ന് ഒരാഴ്ചക്കകം വ്യക്തമാക്കാൻ ജസ്റ്റിസ് ബദറുദ്ദീൻ വിജിലൻസിനോട് നിർദ്ദേശിച്ചു. പരാജയങ്ങളും സുരക്ഷാ പരിശോധനകളും മൂലമുണ്ടായ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഭൗമനിരീക്ഷണ ഉപഗ്രഹവുമായി ISRO GSLV വിക്ഷേപണത്തിന് സജ്ജമായി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വ്യാഴാഴ്ച പുലർച്ചെ 2:55 വിക്ഷേപണം. വാഹനാപകടങ്ങളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന ഹർജി ഫയൽ ചെയ്യാൻ വൈകിയെന്നതിന്റെ പേരിൽ മാത്രം തള്ളരുതെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാരം ഉറപ്പാക്കുക എന്ന നിയമലക്ഷ്യം സാങ്കേതിക കാരണങ്ങളാൽ നിഷേധിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് PM മനോജ് വ്യക്തമാക്കി. മോട്ടോർ അപകട ക്ലെയിം ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ ആലപ്പുഴ സ്വദേശി സന്തോഷ് കുമാർ ഫയൽ ചെയ്ത അപ്പീൽ അനുവദിച്ചാണ് നിരീക്ഷണം. യമുന നദിയിലെ ഹദ്നി കുണ്ട് ബാരേജിൽ കരസേന ബോട്ട് മറിഞ്ഞ് 2 സൈനികരെ കാണാതായി. ഇവർക്കായി തെരച്ചിൽ തുടരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് സംയുക്ത സൈനിക പരിശീലനത്തിനിടെ ബോട്ട് ബാരേജിലെ ശക്തമായ അടിയൊഴുക്കിൽ പെടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി. രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വവും റായ്ബറേലി MP സ്ഥാനവും ഹർജിയിൽ ചോദ്യം ചെയ്തിരുന്നു. ജയ്പൂരിൽ ശനിയാഴ്ച നടക്കാനിരിക്കുന്ന NEET PG പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. അടിയന്തിരമായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിന് മുന്നിൽ ഹർജിക്കാർ വിഷയം വാക്കാൽ പരാമർശിച്ചു. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വൻ ഇടിവ്. ബുധനാഴ്ച പവന് 2,240 രൂപ കുറഞ്ഞ് 1,11,480 രൂപയിലായിരുന്നു വ്യാപാരം. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില വീണ്ടും മുകളിലേക്ക്. ഇറാനും അമേരിക്കയും തമ്മിൽ വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുന്നതാണ് വിലവർദ്ധനയ്ക്ക് കാരണമായിരിക്കുന്നത്. തലശ്ശേരി ജനറൽ ആശുപത്രി

0: കുട്ടികളുടെ വാർഡും കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗവും അടച്ചിട്ട് ഒരു വർഷത്തിലേറെയായെന്ന് റിപ്പോർട്ടുകൾ. ചികിത്സയ്ക്ക് എത്തുന്ന കുട്ടികളെ മെഡിക്കൽ വാർഡിലാണ് ഇപ്പോൾ പ്രവേശിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന ശോഭായാത്രകളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. നിർമ്മാണം പൂർത്തിയാകാത്ത മാഹിയിലെ മീൻപിടുത്ത തുറമുഖം 67 കോടി രൂപ ചെലവിൽ വികസിപ്പിക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് അറിയിച്ചു. മലയോര മേഖലയിലെ കുടിയേറ്റ പൈതൃക റോഡായ കൂട്ടുമുഖം ചുണ്ടക്കുന്ന് ചെമ്പേരി അരീക്കൽ പൈതൽമല റോഡ് നവീകരണത്തിന് ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി. മട്ടന്നൂർ പഴശ്ശി കനാലിൽ കാര തെളുപ്പ് പ്രദേശത്തെ അണ്ടർ ടണൽ തകർന്ന് വെള്ളം കയറിയ വീടുകൾക്ക് നാശമുണ്ടായ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായധനം നൽകണമെന്ന് വി കെ സനോജ് MLA മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. മട്ടന്നൂർ നഗരസഭ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മട്ടന്നൂരിനെ ബീക്കൺ ടൗണായി പ്രഖ്യാപിക്കും. ഇരിട്ടി റോഡ് ജംഗ്ഷൻ ക്ലോക്ക് ടവർ മുതൽ വായന്തോട് ജംഗ്ഷൻ വരെയുള്ള പ്രദേശമാണ് ആദ്യഘട്ടത്തിൽ ബീക്കൺ ടൗണായി പ്രഖ്യാപിക്കുന്നത്. ഗാന്ധി ജയന്തി ദിനത്തിൽ ഇതിന്റെ പ്രഖ്യാപനം നടത്തും. പ്രദേശം വൃത്തിയും ഭംഗിയുമുള്ളതാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്നതാണ് ബീക്കൺ ടൗൺ പദ്ധതി. സംഘാടക സമിതി യോഗം നഗരസഭാധ്യക്ഷൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു. മട്ടന്നൂർ പാലോട്ടുപള്ളി വെമ്പടി കോളാരി നിടിയാഞ്ഞിരം റോഡിന്റെ നവീകരണ പ്രവൃത്തി വേഗത്തിലാക്കാൻ വി കെ സനോജ് MLAയുടെ നേതൃത്വത്തിൽ വെമ്പടിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ അവരുടെ അവസാന മത്സരത്തിൽ തകർത്ത് പോയിന്റ് പട്ടികയിൽ ഒന്നാമതായി ട്രിവാൻഡ്രം റോയൽസ് KCLന്റെ സെമിയിൽ കടന്നു. ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ഫെഡറേഷന്റെ ദേശീയ പാർഷ്യലി സൈറ്റഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം ജേതാക്കളായി. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബൊട്ടീക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്കോവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്കോവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
4: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധന കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം.
6: കൃഷ്ണ

ഗംഗയുടെ ദക്ഷിണഭാഗം പാഞ്ചാലരുടെ അധീനതയിലായിരുന്നു. ദ്രുപദനായിരുന്നു രാജ്യം ഭരിച്ചത്. ദ്രുപദൻ വിദ്യ അഭ്യസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സതീർത്ഥനായിരുന്നു ദ്രോണർ. ഭാവിയിൽ തനിക്കുണ്ടാകുന്ന ഐശ്വര്യത്തിൻ്റെ ഒരു ഭാഗം സുഹൃത്തിന് നൽകാമെന്ന് ദ്രോണർക്ക് ദ്രുപദർ വാക്ക് നൽകി. എന്നാൽ യുവരാജാവായി അഭിഷിക്തനായ ദ്രുപദൻ ദ്രോണരോട് നൽകിയ പഴയ ഉറപ്പുകൾ മറന്നു. ദ്രുപദനോടുള്ള പ്രതികാര ചിന്തയുമായി ദ്രോണൻ കഴിയുകയാണ്. കൗരവ പാണ്ഡവ പുത്രരെ അഭ്യസിപ്പിക്കുവാനുള്ള ചുമതല ഭീഷ്മർ ദ്രോണർക്ക് നൽകുന്നു. അർജുനനാണ് അസ്ത്രവിദ്യയിൽ മുൻപിൽ. ഗുരുദക്ഷിണ നൽകേണ്ട സമയം വന്നു. ദ്രോണർ ദ്രുപദനെ പിടിച്ചു കിട്ടിക്കൊണ്ടുവരാനാണ് ശിഷ്യരോട് ആവശ്യപ്പെട്ടത്. ഗുരുവിന്റെ മുമ്പിൽ ദ്രുപദ രാജാവിനെ പിടിച്ചു കിട്ടിക്കൊണ്ടുവന്നു. ദ്രുപദന്റെ മനസ്സിൽ ദ്രോണരോടുള്ള പക ഉണ്ടായി. ദ്രുപദൻ ഒരു യാഗം നടത്തി. യാഗാഗ്നിയിൽ നിന്നും രണ്ട് കുട്ടികളുണ്ടായി, ആൺകുട്ടിയും പെൺകുട്ടിയും. ബാലന് ദൃഷ്ടദ്യുമ്നൻ എന്ന് നാമം വിളിച്ചു. ദ്രൗപദിയാണ് പെൺകുട്ടി. ദ്രൗപദിയെ കരുത്തനായ ഒരു യോദ്ധാവിനെ കൊണ്ട് വേളി കഴിപ്പിക്കണമെന്നാണ് ദ്രുപദൻ ആഗ്രഹിച്ചത്. ആര്യാവർത്തത്തിലെ ഏറ്റവും വലിയ ഗുരുകുലം നടത്തുന്ന സാന്തീപനി മുനി ഒരു ദിവസം പാഞ്ചാലത്തെത്തി. സാന്തീപനിയിൽ നിന്നും അർജുനന്റെ ധീരതയും സാമർത്ഥ്യവും ദ്രുപദൻ അറിഞ്ഞു. ദ്രുപദൻ സാന്തീപനിയുടെ ശിഷ്യനായ കേശവനെക്കുറിച്ചും ചോദിച്ചു. കേശവനെയോ അർജുനനെയോ മകൾക്ക് ഭർത്താവായി ലഭിക്കണമെന്നായിരുന്നു ദ്രുപദന്റെ ചിന്ത. കേശവന്റെ ദൂതുമായി ഉദ്ധവർ ഹസ്തിനാപുരത്തിൽ വെച്ച് കുന്തിദേവിയെ കണ്ടു. ദുര്യോധനാദികളുടെ ഉപദ്രവത്തെക്കുറിച്ച് ഭീമനും മറ്റും ഉദ്ധവരെ ധരിപ്പിച്ചു. ധൃതരാഷ്ട്രർ കുന്തിദേവിയെയും മക്കളെയും വാരണാവധത്തിലേക്ക് അയച്ചു. വാരണാവധത്തിലേക്ക് പോയ കാര്യം കേശവൻ അറിഞ്ഞു. ഒരു ദിവസം ഉദ്ധവർ തിടുക്കപ്പെട്ട് കേശവന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു, കേശവ, വാരണാവധത്തിലെ അരക്കില്ലത്തിൽ വെച്ച് പാണ്ഡവരും കുന്തിദേവിയും വെന്തു മരിച്ചു. വിദുരന്റെ സഹായത്തോടുകൂടി പുരോചനൻ അരക്കില്ലത്തിൽ ഭൂഗർഭമാർഗമുണ്ടാക്കിയതും കാട്ടിലേക്ക് രക്ഷപ്പെട്ട കാര്യവും കേശവൻ അറിയാമായിരുന്നു. കേശവനോട് എതിർപ്പ് കാണിക്കുന്ന ഒരു യാദവ പ്രമുഖനാണ് സത്രാജിത്ത്. മിത്രന്റെ പുത്രനായ നിമ്നന്റെ മകനായിരുന്നു സത്രാജിത്ത്. ദീർഘകാലമായി സൂര്യനെ തപസ് ചെയ്ത് സിമന്തകമെന്ന അപൂർവരത്നം സ്വന്തമാക്കി. സിമന്തകമണി സ്വന്തമായ സത്രാജിത്ത് അഹങ്കാരത്തോടെ നാടുവാണു. ഒരു ദിവസം സത്രാജിത്ത് തന്റെ ദിവ്യത്വം കാണിക്കാൻ കഴുത്തിൽ തൂക്കിയിട്ട് രത്നമണിയുമായി ദ്വാരകയിലെത്തി. കേശവനേക്കാളും മഹത്വം തനിക്കുണ്ടെന്ന് യാദവരറിയട്ടെ എന്നതായിരുന്നു സത്രാജിത്തിൻ്റെ ആഗ്രഹം. സത്രാജിത്തിന് ഒരു അനുജനുണ്ടായിരുന്നു, പ്രസേനജിത്ത്. ഒരു ദിവസം പ്രസേനജിത്ത് സുഹൃത്തുക്കളുമൊന്നിച്ച് നായാട്ടിന് പോകുവാൻ ഉറച്ചു. സുന്ദരമായ സിമന്തകം കഴുത്തിലണിഞ്ഞു വേണം വനത്തിലേക്ക് പോകാനെന്നും പ്രസേനൻ തീരുമാനിച്ചു. ജ്യേഷ്ഠനോട് സിമന്തകൻ ചോദിച്ചു. പ്രസേനജിത്തിന് സിമന്തകം അണിയാൻ കൊടുത്തു. പ്രസേനജിത്തും സുഹൃത്തുക്കളും വനത്തിലേക്ക് പുറപ്പെട്ടു. രൈവതക പർവ്വതത്തിലെത്തി നായാട്ട് തുടങ്ങി. ഏറെ നേരം കഴിഞ്ഞപ്പോൾ വനാന്തർ ഭാഗത്ത് പ്രസേനൻ ഒറ്റപ്പെട്ടു. പുറത്തേക്ക് വരുവാനുള്ള വഴികൾ തെളിയാതായി. അവിടെ കരാളരൂപിയായ ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ പ്രസേനൻ തളർന്ന് വിവശനായി നിന്നുപോയി. പ്രസേനജിത്തിനെ സിംഹം വധിച്ചു. കഴുത്തിലണിഞ്ഞ സിമന്തകവുമായി സിംഹം നടന്നു നീങ്ങി. ആ വനത്തിൽ വൃദ്ധനായ ഒരു വാനരൻ താമസിച്ചിരുന്നു, ചിരഞ്ജീവിയായ ജാംബവാൻ. ഗന്ധർവനാരിയെ ഇണയാക്കി സ്വീകരിച്ച് കുടുംബസമേതം പർവ്വതത്തിലൊരു ഗുഹയിൽ വസിക്കുകയായിരുന്നു ജാംബവാൻ. സിംഹത്തിൻ്റെ ഗർജനം കേട്ട് പുറത്തു വന്നപ്പോഴാണ് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവ്യരത്നവുമായി സിംഹം വരുന്നത് കണ്ടത്. സിംഹത്തിനോട് ഏറ്റുമുട്ടി ജാംബവാൻ ആ അപൂർവരത്നം സ്വന്തമാക്കി. ഏറെ നേരം കഴിഞ്ഞിട്ടും പ്രസേനജിത്തിനെ കാണാതായപ്പോൾ സുഹൃത്തുക്കൾ നായാട്ട് നിർത്തി ഒത്തുകൂടി. നിരാശയോടെ സത്രാജിത്തിൻ്റെ സമീപത്തേക്ക് തിരിച്ചു. വിവരമറിഞ്ഞ് സത്രാജിത്ത് ഞെട്ടിത്തെറിച്ചു. തൻ്റെ അനുജൻ മരിച്ചു. ദൈവം വരമായി നൽകിയ സമന്തകവും നഷ്ടപ്പെട്ടു. സഹായികളിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ വനത്തിലേക്ക് പോയപ്പോൾ കേശവന്റെ ഭടന്മാരെ കണ്ടു. അവർ ഒന്നും ചോദിച്ചില്ല, ഞങ്ങൾ ഒന്നും പറഞ്ഞുമില്ല. അത് കേട്ട് സത്രാജിത്ത് പറഞ്ഞു, എൻ്റെ സംശയം ശരിയായി. നാളുകൾക്ക് മുൻപ് കൃഷ്ണൻ സമന്തകത്തിൽ കണ്ണുവെച്ച് എന്നോട് ചോദിച്ചതാണ്, ഞാൻ കൊടുത്തില്ല. പ്രസേനജിത്തിനെ നശിപ്പിച്ച് കേശവൻ തന്നെയാണ് രത്നം കൊണ്ടുപോയത്. സത്രാജിത്തിൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും അതിശയിച്ചു. ദ്വാരകയിൽ അപവാദം കനത്തു. അന്നു തന്നെ കേശവനും കുറച്ച് യാദവ പ്രമുഖരും വനത്തിലെത്തി. ഏറെ നേരം തിരഞ്ഞപ്പോൾ പ്രസേനജിത്തും കുതിരയും മരിച്ചു കിടക്കുന്ന കാഴ്ച യാദവർ കണ്ടു. പരിസരമാകെ പരിശോധിച്ചു. അല്പമകലെ സിംഹത്തിൻ്റെ ജഡവും അവർ കണ്ടു. അവിടെ ഒരു വാനരൻ്റെ കാൽപ്പാടുകൾ അവർക്ക് കാണായി. കേശവനും കൂട്ടരും അന്വേഷണം വീണ്ടും തുടർന്നു.

0: അവിടെ വിശാലമായൊരു ഗുഹ. അതിൻ്റെ ഒരു ഭാഗത്ത് സുന്ദരനായൊരു ബാലൻ സ്യമന്തകമണി തട്ടിയുരുട്ടി കളിച്ച് രസിക്കുകയാണ്. വൃദ്ധനായ ജാമ്പവാൻ അടുത്തു തന്നെ കണ്ണുകളടച്ചിരിപ്പുണ്ടായിരുന്നു. കേശവനെയും സംഘത്തെയും കണ്ടുണർന്ന ജാമ്പവാൻ യുദ്ധസന്നദ്ധനായി. പ്രായാധിക്യമുണ്ടെങ്കിലും കരുത്തനായ ജാമ്പവാൻ കേശവനോട് മല്ലയുദ്ധം ചെയ്തു. ഏറെ നേരത്തെ യുദ്ധത്തിനൊടുവിൽ ജാമ്പവാൻ വീണു. സാവധാനം എഴുന്നേറ്റ് ജാമ്പവാൻ തന്നെ വീഴ്ത്തിയ ആ യുവാവിനെ തന്നെ നോക്കി. സീതാപതിയായ ശ്രീരാമചന്ദ്രൻ പ്രത്യക്ഷനായി നിൽക്കുന്നതുപോലെ ജാമ്പവാന് തോന്നി. ജാമ്പവാൻ സ്യമന്തകം ലഭിച്ച കഥകളെല്ലാം അവരോട് വ്യക്തമാക്കി. അല്പം കഴിഞ്ഞ് ഒരു കരത്തിൽ സ്യമന്തകവും മറുകരത്തിൽ സുന്ദരിയായ ഒരു കന്യകയുമായി കേശവന്റെ മുന്നിലെത്തി. ജാമ്പവൻ പറഞ്ഞു, കേശവ, ഇതെന്റെ മകൾ ജാമ്പവതി. വൃദ്ധനായ ഞാൻ മർത്യവേഷധാരിയായി ഇവൾക്ക് ഒരു വരനെ തേടി കണ്ടുപിടിക്കുക എന്നത് ദുഷ്കരമാണ്. അതുകൊണ്ട് എന്റെ മകളെ അങ്ങ് പ്രിയസഖിയായി സ്വീകരിക്കണം. കേശവന് ജാമ്പവാന്റെ വാക്കുകൾ തള്ളിക്കളയുവാൻ കഴിഞ്ഞില്ല. കൃഷ്ണൻ ജാമ്പവതിയുമൊത്ത് ദ്വാരകയിലെത്തി. പൗരസഭ വിളിച്ചുകൂട്ടി. സഭയിൽ വെച്ച് നടന്ന കഥകൾ പറഞ്ഞു. സിമന്തകം സത്രാജ്യത്തിന് തിരിച്ചു നൽകി. കേശവനെക്കുറിച്ച് പറഞ്ഞു പരത്തിയ അപവാദങ്ങൾ തിരിഞ്ഞുകുത്തുന്നതായി സത്രാജ്യത്തിന് തോന്നി. വിധിയെ പഴിച്ചിരുന്ന സത്രാജ്യത്ത് ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. തന്റെ പ്രിയപ്പെട്ട മകളെയും സിമന്തകമണിയെയും കേശവന് തന്നെ കാഴ്ചവെക്കാം. യാദവ സ്ത്രീകളിൽ അതിസൗന്ദര്യവതിയായിരുന്നു സത്യഭാമ. ദേവസ്ത്രീകളെപ്പോലും പരാജിതമാക്കുന്ന രൂപലാവണ്യം. അന്നു തന്നെ സത്യഭാമയോടും സിമന്തകത്തോടും കൂടി സത്രാജ്യത്ത് ദ്വാരകയിലെത്തി. കേശവനുമായി സൗഹൃദ സംഭാഷണം നടത്തി. സത്യഭാമയെയും സിമന്തകത്തെയും കേശവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ജാമ്പവതിയുടെയും സത്യഭാമയുടെയും വിവാഹങ്ങൾ ആഘോഷപൂർവം കൊണ്ടാടുവാൻ ദ്വാരക അണിഞ്ഞൊരുങ്ങി.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
1: Summit Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
1: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ, 10-ൽ അധികം പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. ഫോൺ 0492-471-4000, 7225-900-18.
0: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446-9003-345. മറ്റൊരു നമ്പർ 9

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ EOS-05 ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. ബെൽജിയം പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ പരസ്പര താൽപര്യ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യ ബെൽജിയം പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും സന്ദർശനം അവസരമൊരുക്കിയേക്കും.
0: ജനസംഖ്യാ വളർച്ച, ഭാവിയിലെ ജല ആവശ്യങ്ങൾ എന്നിവയുൾപ്പെടെ നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി സമാനമായ ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ജലസംരക്ഷണ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ ഉക്രൈൻ പോളണ്ട് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉക്രൈൻ വിദേശകാര്യമന്ത്രി, പോളണ്ട് ഉപപ്രധാനമന്ത്രി എന്നിവരുമായി ഡോക്ടർ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, IMF, മറ്റ് പ്രമുഖ സമ്പദ്വ്യവസ്ഥകൾ എന്നിവയുമായി സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ആഷ്വില്ലിൽ G20 യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുന്നതിനും ശ്രമങ്ങളുടെ ഭാഗമായാണ് യോഗം. യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക ധനകാര്യ കമ്മീഷണർ വാൾഡിസ് ഡോംബ്രോവ്സ്കിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലെ സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ധനമന്ത്രി ചർച്ച ചെയ്തു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര US ഫെഡറൽ റിസർവ് ചെയർമാൻ കെവിൻ വാർഷുമായും IMF ഉദ്യോഗസ്ഥനുമായും കൂടിക്കാഴ്ചകൾ നടത്തി. നോർത്ത് കരോലിനയിൽ നടന്ന G20 സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച. രാജ്യത്ത് റോഡ് അപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിന് കൂടുതൽ പൊതുജന അവബോധവും ഉത്തരവാദിത്തത്തോടുകൂടിയ ഡ്രൈവിംഗും ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹെൽത്തി ഹൈവേഴ്സ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ റോഡ് സുരക്ഷ പ്രധാന ആശങ്കയായി തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ വർഷവും ഏകദേശം 180,000 പേർക്ക് റോഡ് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ചികിത്സയ്ക്കായി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി റാഹത്ത് പദ്ധതിയിൽ അപകട തീയതി മുതൽ 7 ദിവസത്തേക്ക് റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് 1,50,000 രൂപ വരെ പണരഹിത ചികിത്സയ്ക്ക് അർഹതയുണ്ടാകുമെന്നും ഗഡ്കരി പറഞ്ഞു. ഇന്ത്യ EOS-05 ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്.

EOS-05 ജിയോ സിൻക്രോണസ് ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണെന്നും ഈ ദൌത്യം ഇന്ത്യയുടെ ഭൂമി നിരീക്ഷണ ശേഷികളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ISRO ചെയർമാൻ. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വിക്ഷേപണത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായതായി അദ്ദേഹം അറിയിച്ചു. മത്സ്യങ്ങളും ചെമ്മീനുകളും ഉൾപ്പെടെ ജലജീവികളെ ജലമില്ലാതെ ജീവനോടെ കൊണ്ടുപോകുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു. സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. പരമ്പരാഗത ജലാധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലെ ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. ഭോട്ടേകോശി നദിയുടെ തീരത്തെ തുരങ്കങ്ങളിലും ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ ശ്രമം തുടരുകയാണ്. 11993 പേരെ രക്ഷപ്പെടുത്തി. പ്രളയത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങുകൾ നടത്തി. കാണാതായവരിൽ 583 പേർ വിദേശികളാണ്. ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലെ ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ ശക്തമായി ഉന്നയിക്കണമെന്ന് പ്രധാനമന്ത്രി ബാരേന്ദ്ര ഷാ പറഞ്ഞു. ഇത്തവണത്തെ നവരാത്രി മഹോത്സവം മുൻകാലങ്ങളിലേതുപോലെ ആചാരങ്ങൾ കൃത്യമായി പാലിച്ചു നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിളിച്ചുയർത്ത അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്റർ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരള ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IT മേഖലയിലും സോഫ്റ്റ്വെയർ രംഗത്തും കേരളം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വെറും സേവനദാതാക്കളായി തുടരാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഡീപ് ടെക് ഉൽപ്പന്നങ്ങൾ, സെമി കണ്ടക്ടറുകൾ, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ്, ചിപ്പ് സിസ്റ്റം ഡിസൈൻ എന്നീ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ റീ ഇമാജിനിങ് കേരളം ശില്പശാല നാളെ മറ്റന്നാളും IIM ക്യാമ്പസിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശനും എല്ലാ മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിന് സംവാദവേദിയായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് IIMലെ അധ്യാപകരോടൊപ്പം ജപ്പാനിലെ കിയോ സർവകലാശാല, കിങ്സ് കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിലെ വിദഗ്ധരും സെഷനുകൾ നയിക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ 2-ാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8-ന് UAE ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഞായറാഴ്ച ദുബായിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 runs പരാജയപ്പെടുത്തി മികച്ച വിജയം നേടിയിരുന്നു. ഇന്നലെ ദുബായിൽ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക ഇന്തോനേഷ്യയെ 75 runs പരാജയപ്പെടുത്തി. നിശ്ചിത 20 ഓവറിൽ 7 wicket നഷ്ടത്തിൽ 124 runs നേടിയ ശ്രീലങ്ക മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്തോനേഷ്യയെ 18.3 ഓവറിൽ വെറും 49 runs പുറത്താക്കി. ഹ്യുണ്ടായ് വേൾഡ് ആർച്ചറി പാരാ സീരീസിന് മറ്റന്നാൾ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലെ സബർമതി നദീതീരത്താണ് 5 ദിവസത്തെ മത്സരം. 20 രാജ്യങ്ങളിൽ നിന്ന് 100-ലധികം അത്ലറ്റുകൾ പങ്കെടുക്കും. June 30 മുതൽ July 4 വരെ ബാങ്കോക്കിലും ചെക്കിയയിലെ നോവമെസ്റ്റോയിലും നടന്ന മത്സരങ്ങൾക്ക് ശേഷം പരമ്പരയുടെ 3-ാം ഘട്ടമാണിത്. അടുത്ത മാസം ചിലിയിലെ സാന്റിയാഗോയിലാണ് 4-ാമത്തെയും അവസാനത്തെയും ഘട്ടം. നാളെയാണ് ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16-നാണ് നട തുറക്കുന്നത്. കോഴിക്കോട് ചേവായൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 16.5 ഗ്രാം MDMA ഓട്ടോ ഡ്രൈവർ പിടിയിലായി. കുണ്ടുങ്ങൽ സ്വദേശി അഹമ്മദ് ബാസിക്കിനെയാണ് ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിൽ 5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയെ പിടികൂടി. റായ്ഗാഡ സ്വദേശി ഗന്ധർപ്പ ഖുറേയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലെ അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിൽ സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ അംഗം സബിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ആമച്ചൽ, കള്ളിക്കാട്, കുറ്റിച്ചൽ, വെങ്ങാനൂർ എന്നീ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിലായിരുന്നു പരിശോധന. പരിശോധനയിൽ കണ്ടെത്തിയ ന്യൂനതകൾ അടിയന്തരമായി പരിഹരിക്കാൻ യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകി. ശ്രീരാമകൃഷ്ണ മഠത്തിലെ മുൻ മഠാധിപതി സ്വാമി ഗോലോകാനന്ദജി മഹാരാജ് തിരുവനന്തപുരത്ത് സമാധിയായി. 94 വയസ്സായിരുന്നു. മദ്രാസിലും പിന്നീട് കേരളത്തിലെ തിരുവനന്തപുരം, കോഴിക്കോട്, കൊയിലാണ്ടി, ഹരിപ്പാട് ശ്രീരാമകൃഷ്ണ മഠങ്ങളുടെയും

0: ആശ്രമങ്ങളുടെയും പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. ദേശാഭിമാനി തിരൂർ ലേഖകനും എഡിറ്റർ ലൈവ് ചാനൽ എഡിറ്ററുമായിരുന്ന വിനോദ് തലപ്പള്ളി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് തിരൂർ മുത്തൂരിലെ വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വേവറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ EOS-05 ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിനു പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ 2-ാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: തീവാർത്താഹ ശ്രൂയന്താം പ്രവാചിക രജ ഝ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗരീകരണേന ഉത്പദ്യമാനാനി ആഹ്വാനാനി പ്രതി നഗരീയ സ്ഥാനീയ നികായേഭ്യഃ സംവേദനശീലതാം വർദ്ധയിത്തും ആഹ്വാനം കൃതവാൻ. ഏതേഷു ആഹ്വാനേഷു വർദ്ധമാന ജനസംഖ്യ അഥ ഭവിഷ്യസ്യ ജലാവശ്യക്താഃ ച പ്രമുഖാഃ സന്തി. അസൌ നഗരീയ സ്ഥാനീയ നികായേഭ്യഃ ഏതാദൃശാനാം ചിന്തന ശിബിരാണാം ആയോജനസ്യ പരാമർശം അപി പ്രദത്തവാൻ. ശ്രീമോദി ഹ്യഃ ജലശക്തി മന്ത്രാലയേന ആയോജിതസ്യ ദ്വിദിവസീയസ്യ രാഷ്ട്രീയ വിഭാഗീയ ജലശിഖര സമ്മേളനസ്യ സമാപന സത്രസ്യ അധ്യക്ഷതാം കൃതവാൻ. അസൌ ജലസംരക്ഷണ പ്രൌദ്യോഗികീനാം അധികാധിക പ്രയോഗായ ആഹ്വാനം കൃതവാൻ. ഭാരതീയ നിർമാതൃഭ്യഃ ഹിതധാരകേഭ്യശ്ച കാര്യകുശല സമാധാനാനാം വികാസായ തേഷാം വ്യാപക സ്തരെ പ്രയോഗായ ച സമർത്ഥനം പ്രദാതും സമർപ്പിത പ്രദർശനാനാം കാര്യശാലാനാം ച ആയോജനസ്യ പരാമർശമപി ദത്തവാൻ. ഏതേഷു വൈശ്വിക സ്തരെ പ്രചലിതാനാം ശ്രേഷ്ഠ കാര്യ പദ്ധതീനാം പരിചയഃ അപി ഭവേത് ഇത്യസൌ ഉക്തവാൻ. പ്രധാനമന്ത്രി ദ്വിദിവസീയസ്യ ഗഹന വിചാര വിമർശസ്യ പ്രശംസാം കൃത്വാ അവദത് യത് ശിഖര സമ്മേളനെ ഉദ്ഭൂതാഃ ക്രിയാന്വയന യോഗ്യാഃ സമയബദ്ധാഃ ച കാര്യബിന്ദവഃ നിരന്തര സമീക്ഷയാ തഥാ അനുഭവാധാരിത അധിഗമ പ്രക്രിയയാ ച അഗ്രേ നേതവ്യാഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ ബെൽജിയം ദേശസ്യ പ്രധാനമന്ത്രി ബാർട്ട് ഡി വേവർ അദ്യ നവദില്യാം ദ്വൈപാക്ഷിക വാർത്താം കരിഷ്യതഃ. ഉഭൌ നേതാരൌ ദ്വിപക്ഷീയ സംബന്ധാനാം സമഗ്ര പരിദൃശ്യസ്യ പരസ്പര ഹിത സംബന്ധാനാം ക്ഷേത്രീയ വൈശ്വിക പ്രകരണാനാം ച വിഷയെ ചർച്ചാം കരിഷ്യതഃ. ബെൽജിയം ദേശസ്യ പ്രധാനമന്ത്രി ബാർട്ട് ഡി വേവർ ത്രിദിവസീയ ഭാരത യാത്രയൈ ഹ്യഃ രാത്രൌ രാഷ്ട്രീയ രാജധാനീം പ്രാപ്തവാൻ. തേന സഹ ബെൽജിയം ദേശസ്യ രക്ഷാമന്ത്രി തിയോ ഫ്രാങ്കേൻ അപി ഭാരതം ആഗതവാൻ. ഗതവർഷസ്യ ഫർവരി മാസസ്യ പദഭാരഗ്രഹണാനന്തരം ഏഷാ തസ്യ പ്രഥമാ ഭാരതയാത്ര വർത്തതേ. ഭാരതാഗന്തുകഃ ബെൽജിയം ദേശസ്യ പ്രധാനമന്ത്രി ഭാരത യൂറോപീയ സംഘയോഃ മുക്ത വാണിജ്യ സന്ദേഹ സന്ദർഭേ ഭാരതീയോദ്യോഗ മഹാസംഘേന ആയോജിതം വ്യാവസായിക കാര്യക്രമം സംബോധയിഷ്യതി. ഭാരതേന ജലപ്ലാവ പീഡിതേ നേപാലദേശേ സ്വസ്യ ആപദുദ്ധാര കാര്യക്രമഃ തീവ്രീകൃതഃ. നവദില്ലീതഃ ആപത്കാലീന സാമഗ്രീണാം പഞ്ചമഃ ഭാഗഃ അപി പ്രേഷിതഃ. നേപാലസ്ഥേന ഭാരതീയ രാജദൂതേന സാമാജിക സഞ്ചാര പടലെ പ്രകാശിതേ ഏകസ്മിൻ സന്ദേശേ ഉക്തം യത് ആപദുദ്ധാര സഹായതാം വഹത് ഭാരതസ്യ പഞ്ചമം വിമാനം ഹ്യഃ ഹിമാലയീയ രാഷ്ട്രം പ്രാപ്തം. വിമാനേ വിശിഷ്ട സുരംഗോദ്ധാരോപകരണൈ സുസജ്ജിതം ഏകാദശ സദസ്യാത്മകം ആപദുദ്ധാര ദലം അഥ 5.5 ടന പരിമിതാഃ ച അത്യാവശ്യകാഃ ഔഷധയഃ ആസന്. ഭാരതീയ വായുസേനയാ പ്രഭാവിത ക്ഷേത്രേഭ്യഃ അത്യാവശ്യക സാമഗ്രീണാം പരിവഹനായ അനേകാനി വിമാനാനി സഞ്ചാലിതാനി. ഭാരതേന വിശിഷ്ടാനവേഷണോദ്ധാര സഹായതാ അപി പ്രദത്താ. കേന്ദ്രീയ കൃഷി ഗ്രാമീണ വികാസ മന്ത്രി ശിവരാജ സിംഹഃ അദ്യ മുംബൈ നഗരെ ബാങ്ക് സംസ്ഥാനൈ അഥ രാജ്യ ഗ്രാമീണ ജീവികോപക്രമൈ ച സഹ ഉച്ചസ്തരീയോപവേശനസ്യ അധ്യക്ഷതാം കരിഷ്യതി. ദീർഘകാലാത് ലംബിത ഋണ സ്വീകൃതേഹ് അഥ ധനരാശേ സമയേ വിതരണസ്യ ച സമസ്യായാഃ സമാധാനം പ്രാപ്തും ഉപവേശനേ പ്രയത്നഃ ഭവിഷ്യതി. മഹിളാ ക്രിക്കറ്റ് ക്രീഡായാം അദ്യ സംയുക്ത അറബ് എമിറാത്തസ്യ ദുബൈ അന്താരാഷ്ട്രീയ ക്രീഡാംഗണേ ഐഷമഃ മഹിളാ ഏഷ്യ ചഷക പ്രതിസ്പർധായാഃ ഗ്രൂപ്പ് എ ഇത്യസ്യ ദ്വിതീയ ദ്വന്ദ്വേ ഭാരതീയ ദലം ഹോങ്കോങ് ദലം സമ്മുഖീകരിഷ്യതി. സ്പർദ്ധേയം ഭാരതീയ സമയാനുസാരം രാത്രൌ അഷ്ടവാദനേ പ്രാരപ്സ്യതേ ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. നടുവിൽ പോളിടെക്നിക് കോളേജിലെ ലാറ്ററൽ എൻട്രി വഴി ഒഴിവുള്ള സീറ്റുകളിലേക്ക് തത്സമയ പ്രവേശനം ഈ മാസം 9 ബുധനാഴ്ച നടക്കും. രജിസ്ട്രേഷൻ സമയം രാവിലെ 9:30 മുതൽ 10:30 വരെ. വെബ്സൈറ്റ് polyadmission.org. ഫോൺ നമ്പർ 0460225133. വനിതാ പോളിടെക്നിക് കോളേജിൽ റെഗുലർ ഡിപ്ലോമ സീറ്റുകളിലേക്ക് തത്സമയ പ്രവേശനം ഈ മാസം 10-14 തീയതികളിൽ രാവിലെ 10 നടക്കും. polyadmission.org എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9895039821. കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിലെ ജേർണലിസം ആൻഡ് മീഡിയ സ്റ്റഡീസ് വകുപ്പിൽ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ പ്രോഗ്രാമിൽ ഏതാനും സീറ്റ് ഒഴിവുണ്ട്. തത്സമയ പ്രവേശനം ഇന്ന് നടക്കും. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത. പ്രവേശനത്തിന് എത്തുന്നതിന് മുൻപ് 9995585831 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് മുൻകൂട്ടി സമയം നിശ്ചയിക്കണം. അഖില കേരള യാദവ സഭ എൻഡോവ്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. സർവകലാശാലാ തലത്തിൽ 2024-25 അധ്യയന വർഷങ്ങളിൽ വിവിധ പ്രൊജക്ട് ഗ്രാജുവേറ്റ് വിഷയങ്ങളിൽ 1 റാങ്ക് നേടിയവർ കലാകായിക ഇനങ്ങളിൽ, അന്തർ സർവകലാശാലാ തലത്തിൽ വ്യക്തിഗത ഇനങ്ങളിൽ 1 സ്ഥാനം കരസ്ഥമാക്കിയവർ, PhD നേടിയവർ, വിദ്യാഭ്യാസ കായിക രംഗത്ത് സർക്കാർ തലത്തിൽ അംഗീകാരം നേടിയവർ എന്നിവർക്കാണ് എൻഡോവ്മെന്റ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 10. ഫോൺ നമ്പർ 9446540332. നാഷണൽ സർവീസ് സൊസൈറ്റി പ്രൊജക്ട് തുടർ വിദ്യാഭ്യാസ പദ്ധതിയിൽ 6 ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി കോഴ്സിൽ അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസ രീതിയിൽ കോഴ്സ് പൂർത്തിയാക്കാം. കുടുംബ മനഃശാസ്ത്രം, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, വ്യക്തിത്വ വികസന കൗൺസിലിംഗ് തുടങ്ങിയ മനഃശാസ്ത്ര മേഖലകൾ ഉൾക്കൊള്ളുന്നതാണ് കോഴ്സ്. ഫോൺ നമ്പർ 9605265998. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ കേൾക്കാം. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. പരീക്ഷയും അഭിമുഖവും ഈ മാസം 9 ബുധനാഴ്ച രാവിലെ 10 നടക്കും. ഫോൺ നമ്പർ 0497-2835106. പോസ്റ്റൽ ഡിവിഷനിൽ തപാൽ ലൈഫ് ഇൻഷുറൻസ്, ഗ്രാമീണ തപാൽ ലൈഫ് ഇൻഷുറൻസ് പോളിസികളുടെ വിപണനത്തിനായി ഡയറക്ട് ഏജന്റ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ്, കണ്ണൂർ ഡിവിഷൻ, കണ്ണൂർ 670001 എന്ന വിലാസത്തിൽ ഈ മാസം 15 അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 9496855438. വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ വനിതകൾക്ക് യോഗ പരിശീലന പദ്ധതി നടപ്പാക്കുന്നതിന് യോഗ പരിശീലകയെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 7-11 വളപട്ടണം പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9495262009. സമഗ്ര ശിക്ഷാ കേരളം ജില്ലാ പ്രൊജക്ട് ഓഫീസിലെ നിലവിലുള്ള സിവിൽ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അക്കൗണ്ടന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് അസിസ്റ്റന്റ്, ഡ്രൈവർ, നൈറ്റ് വാച്ച്മാൻ എന്നീ തസ്തികകളിലേക്കും BRCകളിലെ MIS, കോർഡിനേറ്റർ, അക്കൗണ്ടന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്കും

0: പേശ ക്ഷണിച്ചു. ഈ മാസം 15 വൈകിട്ട് 5 മുൻപായി SSK കണ്ണൂർ ജില്ലാ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0497270799939. മാങ്ങാട്ടുപറമ്പ് KP 4 ബറ്റാലിയനിൽ ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ കുക്ക്, ധോബി, സ്വീപ്പർ, ബാർബർ, വാട്ടർ കാരിയർ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു. മാങ്ങാട്ടുപറമ്പ് KP 4 ബറ്റാലിയൻ ആസ്ഥാനത്ത് ഈ മാസം 5 രാവിലെ 10:30 അഭിമുഖം നടക്കുക. ഫോൺ നമ്പർ 0497270719116. വേങ്ങാട് ഇ കെ നായനർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം സീനിയർ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 7:10 സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇന്ന് രാവിലെ 10:00. ശ്രീകണ്ഠാപുരം SES കോളേജിൽ മാത്തമെറ്റിക്സ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 7:10 നടക്കും. തൊഴിലറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ നിന്ന് വിരമിച്ചവരുടെ സംഗമം ബാങ്കിന്റെ സ്ഥാപക ദിനമായ September 12 രാവിലെ 10:00 കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ബ്രോഡ്ബീൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കണ്ണവം മഹൽ മുസ്ലിം ജമാഅത്ത് അൻവറിൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ കണ്ണവം വെളുമ്പത്ത് മക്കാം ഷെരീഫ് ഉറൂസ് ഈ മാസം 5 മുതൽ 9 വരെ നടക്കും. കടമ്പൂർ കുഞ്ഞും മേലോം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണിയുടെ ഭാഗമായി കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം നടത്തുന്നു. LP UP വിദ്യാർത്ഥികൾക്കായി പെൻസിൽ ഡ്രോയിങ്ങും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജലച്ചായ മത്സരവുമാണ് നടക്കുക. ഫോൺ നമ്പർ 7907024897. ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നാളെ നടക്കും. കൂടാളി തറ്റിയോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാളെ അഷ്ടമി രോഹിണി ആഘോഷം നടക്കും. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പയ്യന്നൂർ ഉപജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവം 2026 ലോഗോ ക്ഷണിച്ചു. ഈ മാസം 7 വൈകിട്ട് 5 മുൻപ് പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്രമേള 2026@gmail.com എന്ന ഇമെയിലിലേക്ക് ലോഗോ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9744969304 എന്ന നമ്പറിൽ വിളിക്കാം. കരേറ്റ സ്വയംവര പാർവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവം ഈ മാസം 8 നടക്കും. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, നവകം, കലശാഭിഷേകം, ഉച്ചപൂജ, ദീപാരാധന, അത്താഴപൂജ, അന്നദാനം എന്നിവയുണ്ടാകും. ആക്കോട് ഇസ്ലാമിക് സെന്റർ സംയുക്ത ചാപ്റ്റർ കമ്മിറ്റി ഈ മാസം 12 രാവിലെ 9 മട്ടന്നൂർ ഗ്രാൻഡ് നാച്ചുറൽ കൺവെൻഷൻ സെന്ററിൽ മൗലിദ് സദസ്സും പ്രഭാഷണവും നടത്തും. ഉളിക്കൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയാ നിർണയവും പരിക്കളം UPU സ്കൂളിൽ മറ്റന്നാൾ രാവിലെ 9:30 നടക്കും. ജില്ലാ ആശുപത്രിയിലെ സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗം, പരിക്കളം ടാഗോർ സ്മാരക ഗ്രന്ഥാലയം എന്നിവ ചേർന്നാണ് ക്യാമ്പ് നടത്തുന്നത്. പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 9947919577. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം. ഇതോടുകൂടി ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷം ഇവിടെ പൂർണ്ണമാകുന്നു.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: അച്ഛനെന്ന ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
5: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
6: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200+ പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്കറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്കറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്കറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
7: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷേ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
6: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11th ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമി രോഹിണി ആഘോഷം.

0: വർഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം. പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്
1: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്വാഗതം. ജയ് ജവാനിൽ ഇന്ന് 28 വർഷക്കാലത്തെ സൈനിക സേവനാനുഭവങ്ങൾ റേഡിയോ മലബാറിനോട് പങ്കുവയ്ക്കുന്നു റിട്ടയേർഡ് സുബേദാർ മേജർ ഹോണറി ക്യാപ്റ്റൻ ശ്രീ ജനാർദ്ദനൻ തുണേരി.
1: നെഞ്ചിൽ തുടികൊള്ളും ഒരു ശബ്ദം.

0: നമസ്കാരം, ജനാർദ്ദനൻ തുണേരി.
1: നമസ്കാരം സാർ.
0: സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് എത്ര വർഷമായി?
1: ഞാൻ 2004 ഒക്ടോബർ 31 സർവീസിൽ നിന്ന് വിരമിച്ചത്.
0: ഏത് കേഡറിന്നായിരുന്നു?
1: സൂതാർ മേജർ ഓണറി ക്യാപ്റ്റനായിട്ട് റിട്ടയർ ചെയ്തത്.
0: ഈ സൈനിക സേവനത്തിലേക്ക് ചേരുന്നത് ഏത് വർഷമാണ്?
1: 1976 ഡിസംബർ 21 അന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്.
0: നമ്മുടെ സാധാരണ 76 കാലഘട്ടത്തിലൊക്കെ ഒരു യുദ്ധത്തിൻ്റെ ഒരു ഓർമ്മ അവശേഷിക്കുന്ന ഒരു കാലമാണ്.
1: അതെ, കറക്റ്റ്.
0: അതുകൊണ്ട് ചിറ്റേരിപ്പറം പോലെ, ആലച്ചേരി പോലത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് പട്ടാളത്തിലേക്ക് പോകുമ്പോൾ രക്ഷിതാക്കളുടെ ഒരു സന്നദ്ധത അല്ലെങ്കിൽ അവരുടെ സമ്മതം എന്തായിരുന്നു?
1: പണ്ടുകാലങ്ങളിൽ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പട്ടാളം പോലീസ് അതേമാരിലുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോല. അന്നൊന്നും അങ്ങനെ പട്ടാളം ചേരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേകതരായിട്ടാണ് ആൾക്കാർ കാണുന്നത്. കാരണം പട്ടാളത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല.
0: ആ
1: പിന്നെ രാജ്യസേവനത്തിൽ ഉപരി കുടുംബമാണല്ലോ
0: നല്ല
1: ആലോചിക്കുന്നത്.
0: ഒരു മകനെ സേവിക്കാൻ പറ്റും.
1: അതെ അതെ, ഒരു മകനോ ഒരു മകളോ ഉള്ളതാണെങ്കിൽ ആ ഒരു മകനെ അയക്കാൻ പൊതുവെ താല്പര്യക്കുറവായിരിക്കും. പിന്നെ പട്ടാളം സേവനം അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയും പോയി ചേരുന്നുണ്ട്. 1971 യുദ്ധം കഴിഞ്ഞത്, ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പേടി തന്നെയാണ്. പൊതുവെ
0: ആരും പോവാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത. ഏതാണ് ഇതില് രാജ്യസ്നേഹമാണോ അല്ലെങ്കിൽ കുടുംബസ്നേഹമാണോ ഈ പട്ടാളം തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചൊരു ഘടകം?
1: എന്നെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ജോലി, പിന്നെ അതിന്റെ ബേസ് ചെയ്താണല്ലോ നമ്മുടെ കുടുംബം. അപ്പൊ ആ ഒരു എയിമാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്, എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കുക. അതിൽ എളുപ്പം കിട്ടാവുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളമാണ്. ആ ഒരു ബേസിലാണ് ഞാൻ അതിൻ്റെ പോയി ജോയിൻ ചെയ്തത്.
0: ഒപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സ്ഥാനം ഉണ്ടാവുമല്ലോ.
1: അതെ അതെ,
0: നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി ചേരുകയാണ്. അതിൻ്റെ ആ സെലക്ഷൻ പ്രോസസ്സ് വളരെയധികം കഷ്ടപ്പാടുണ്ടായിരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എൻട്രി കിട്ടിയോ? അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
1: ഇല്ല, ഞാൻ സർ 2 തവണ പോയിട്ട് കയറാൻ പറ്റിയില്ല. 3rd തവണയാണ് ഞാൻ കയറിയത്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ റിക്രൂട്ടിംഗ് ഓഫീസ് വഴിയാണ് പോയത്.
0: അപ്പം
1: ഞാൻ ജോയിൻ ചെയ്തത് പാരഷൂട്ട് റെജിമെൻറ്റിൻ്റെ ഒരു പ്രാദേശിക സേനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് ബാംഗ്ലൂർ തന്നെ ബേസസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്താണ് ഞാൻ പോയത്. അപ്പോൾ അങ്ങനെ ഞാൻ ആസ് എ ശിപ്പായി ആയിട്ട് ചേർന്ന് പിന്നെ പട്ടാളത്തിലുള്ള പല പരീക്ഷകൾക്കും വിധേയമായി. അങ്ങനെ അങ്ങനെ പ്രൊമോഷനായി അങ്ങനെയാണ് ഞാൻ ഈ സുബേദാർ മേജർ എന്ന റാങ്കിലെത്തുന്നതും. അപ്പം 28 വർഷത്തെ സേവനത്തിൽ 24 വർഷം ഞാൻ സുബേദാറായിട്ട് തന്നെ വർക്ക് ചെയ്തു. അതായത് സിപ്പായി, നായക്ക്, ഹൗൽദാർ എന്നും പറഞ്ഞ അങ്ങനെ
0: സുബേദാറായി. നമ്മൾ അതിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ ഈ പലപ്പോഴും പട്ടാളത്തിൻ്റെ ഈ ചിട്ടകൾ അല്ലെങ്കിൽ പരിശീലനം വളരെ കഠിനമാണ്, കർക്കശമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അങ്ങയുടെ അനുഭവം?
1: തീർച്ചയായിട്ടും
0: ചേരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയില്ല?
1: 100%. അതങ്ങനെയാണ് പട്ടാള ജീവിതം. അതായത് നമ്മളൊക്കെ നാട്ടിൽ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന
0: അലസ്യമായിട്ട് ജീവിച്ച
1: അതെ അലസ്യമായി ജീവിച്ച് തോന്നിയമാരി എഴുന്നേക്കുക, തോന്നിയമാരി പോവുക, അങ്ങനെ

0: ണല്ലോ അല്ലെ, അരമണിക്കൂർ കൂടുതൽ കിടക്കാം, അല്ലെ സമയത്തും കുറച്ച് ലേറ്റായിട്ട് കിടക്കാം, അങ്ങനെയൊക്കെയാണല്ലോ ചിന്തിച്ചു പോവാ. പട്ടാളത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചിട്ടിയായ ട്രെയിനിങ് ആണ്. അത് 6 മണി എന്ന് പറഞ്ഞാൽ 6 തന്നെയാണ്, 5:59 6:01. അതാണ് ഞങ്ങളുടെ ജീവിത ശൈലി. അപ്പോൾ ആ ഒരു ജീവിതശൈലിയാണ് ഇന്നും ഞങ്ങൾ കണ്ടിന്യൂസ് ചെയ്ത്
1: വിരമിച്ചതിന് ശേഷം. നമ്മൾ 28 വർഷത്തെ സേവനം ഒരു ദീർഘ കാലയളവാണ്. ഏതെങ്കിലും പ്രധാനപ്പെട്ട ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ
0: ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ എന്ന് പറഞ്ഞാൽ ജമ്മുവിലായിരുന്നു അന്ന് ഞാൻ ഉണ്ടായിരുന്നത്. അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നു നമ്മുടെ മുൻ പ്രധാനമന്ത്രി ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടന്നത്. അതുപോലെ കാർഗിൽ വാർ, ആ സമയത്ത് ഞങ്ങൾ കാശ്മീരിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. നേരിട്ട് ആ ഓപ്പറേഷനായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ
1: പറ്റില്ല, ഫ്രണ്ടിലില്ല.
0: ഇല്ല, ഫ്രണ്ടിലില്ല.
1: എന്നാലും ഈ നമ്മുടെ ഇന്ത്യൻ സൈന്യം മൊത്തത്തിൽ കാർഗിൽ വാറിന്റെ ഒരു വേവ് അവരിലേക്ക് ഉണ്ടായിരുന്നല്ലോ അല്ലേ?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: അതിന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു?
0: ഞങ്ങളൊക്കെ യൂണിറ്റിൽ, അതായത് 24 hours
1: അലേർട്ടാണ്.
0: അലേർട്ട് മീൻസ് ഏത് സമയവും പോകാനുള്ള തയ്യാറെടുപ്പിൽ. ഞങ്ങൾ ബെഡടക്കം മറ്റ് സാമഗ്രികളെല്ലാം കെട്ടി, അതായത് ഓപ്പറേഷൻ റോളിൽ പോകുമ്പോൾ നമ്മളെ ചെറിയ ചെറിയ കിറ്റുകൾ ഉണ്ടാവും, കൂടുതൽ ഐറ്റംസ് ഒന്നും നമുക്ക് കൊണ്ടുപോകാം നമ്മുടെ ഫീൽഡിലേക്ക്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഭാണ്ഡങ്ങളാക്കിയിട്ടും ഞങ്ങൾ ബെഡുകളും സാധനങ്ങളും അതേമാതിരി നമ്മളെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് എല്ലാം A to Z, അതായത് റെഡി പൊസിഷനിലാണ് എപ്പോഴും ഇരിക്കുന്നത് സൈന്യം.
1: പക്ഷേ കോൾ ഫോർ ഉണ്ടായില്ല.
0: കോൾ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ യൂണിറ്റിനാണല്ലോ നിയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ട്രൂപ്സും വണ്ടിയും പോകാൻ പറ്റാത്ത ഏരിയകൾ. അതാണ് പാരഷൂട്ട് ഉപയോഗിക്കുന്നത്. അത് മുഖാന്തരമാണ് അവിടെ പോകുന്നത്.
1: പാരഷൂട്ടിലാണ് അവിടെ ഇറങ്ങുക.
0: ആ പാരഷൂട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡ് മാർഗം പോകാൻ പറ്റത്തില്ല, കടൽ മാർഗം പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ദുർഗണം പിടിച്ച വഴികളിലാണ് മിക്കവാറും പാരഷൂട്ട് വഴി ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യുന്നത്. അല്ലാതെ തന്നെ പല റോളുകളും കിട്ടാറുണ്ട്.
1: പാരഷൂട്ട് ഉപയോഗിച്ച് റെസ്ക്യൂ ഓപ്പറേഷൻ ഉണ്ടാവാറുണ്ട്.
0: റെസ്ക്യൂ ഓപ്പറേഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പം എല്ലാം എയർബോൺ യൂണിറ്റുകളാക്കി, കമാൻഡോസ് ആക്കി എല്ലാ എയർബോൺ യൂണിറ്റും. ഇപ്പം ഞങ്ങൾ 106 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എയർബോൺ യൂണിറ്റായി മാറിക്കൊണ്ടിരിക്കുക.
1: അവിടെ നമ്മളിപ്പോൾ ഈ കാർഗിലിലേക്ക് തന്നെ വന്നാൽ ഓരോ ദിവസവും ജനങ്ങൾ പല വാർത്തകളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ യുദ്ധത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ്, ഒരുപാട് പേരെ നമുക്ക് നഷ്ടപ്പെടുന്നു. ഫൈനലി നമ്മൾ വിജയിച്ചു. പക്ഷെ എന്നാലും ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം എന്തും ഏത് നിമിഷവും സംഭവിക്കാമെന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കും.
0: അതെ അതെ.
1: നാടിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ വിഷമിപ്പിച്ചു വന്നു.
0: നമ്മളിപ്പോൾ ഒരു വാർ എന്ന് പറയുമ്പം നാടും വീടും എല്ലാം മറക്കും. നമുക്ക് തരുന്ന ഓപ്പറേഷനാണ് നമ്മുടെ മുമ്പിൽ.
1: പരിശീലനവും
0: പരിശീലനവും സാഹസികതയും എന്തു തന്നെയാണ് നമ്മൾ ആ എയിം ആ പോയിന്റിൽ എത്തണം എന്നില്ലാന്ന് ഏതൊരു സൈനികന്റെയും വിചാരം ഉണ്ടാവുക. അതിനകത്ത് പിന്നെ മറ്റു മാർഗങ്ങളൊന്നും ചിന്തിക്കാറില്ല. നമുക്ക് കിട്ടുന്ന ടാസ്ക് എവിടെയാണോ എത്തേണ്ടത് ആ ഹെഡിൽ എത്തണം എന്നുള്ളൊരു ധാരണയെ അവൻ്റെ മനസ്സിലാവും, ആ ഉണ്ടാവും പാടുള്ളൂ. അങ്ങനെയാണ് എല്ലാ സൈനികരും.
1: ഇന്ത്യയില് വിവിധ സ്ഥലങ്ങളിൽ, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും സേവനവുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്തിട്ടുണ്ടാവും അല്ലേ?
0: ആ മിക്ക സംസ്ഥാനങ്ങളും പോയിട്ടുണ്ട് സർ. കൂടുതലും ഞാൻ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് 5 വർഷത്തോളം ഞാൻ ജമ്മു കാശ്മീർ എറിയില്ലായിരുന്നു. അപ്പം അവിടെ മിലിറ്റന്റ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ സർവീസ് ചെയ്യാൻ
1: സാധിച്ചിട്ടുണ്ട്. റിട്ടയർമെന്റ് എവിടുന്നായിരുന്നു?
0: റിട്ടയർമെന്റ് ഞാൻ ജമ്മുന്നാണ് റിട്ടയർ ചെയ്തത് 2004.
1: നമ്മളിപ്പം ജമ്മു കാശ്മീർ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഒരു ഹെഡാണ്, അതേസമയത്ത് ഹെഡേക്ക് കൂടിയാണ്. ഒപ്പം തന്നെ വളരെയധികം ടൂറിസ്റ്റ് സാധ്യതയുള്ളൊരു ഡെസ്റ്റിനി കൂടിയാണ്. നേരിട്ട് അവിടെ 4-5 വർഷം കഴിയുക എന്ന് പറയുമ്പോൾ കാശ്മീരിനെ വളരെ അടുത്തറിയാൻ അവസരം ഉണ്ടായിട്ടുണ്ടാകും. അങ്ങയുടെ വിലയിരുത്തൽ എന്താണ് ആ നാടിനെ കുറിച്ചുള്ള?
0: പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഹെഡ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാശ്മീർ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തലയില്ലാതെ ഒരു ഉടൽ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. എന്ത് വില കൊടുത്തും എന്ത് ത്യാഗം ചെയ്തും ആ ഹെഡിനെ നമ്മൾ നിലനിർത്തേണ്ടത് നമ്മളെ വളരെ അത്യന്താപേക്ഷിതമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ. അപ്പോൾ അവിടെ ചെല്ലുന്ന ഓരോ സൈനികനും ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ചിന്തിക്കുന്നത് അത് തന്നെയായിരിക്കും. നമുക്ക് കിട്ടുന്ന ഓപ്പറേഷൻസ്, അത് റോഡ് ഓപ്പണിംഗ് ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഡൻ സെർച്ച് ആവട്ടെ, അങ്ങനെയുള്ള ഏത് ടാസ്ക് കിട്ടിക്കഴിഞ്ഞാലും അത് 100% രാത്രി പകൽ ഭേദമില്ലാതെ 2, 3, 4 ദിവസങ്ങൾ കോഡൻ സെർച്ചിലെല്ലാം പോയിട്ട് ഇരിക്കേണ്ടി വരും. അപ്പം മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ല. എങ്ങനെയാണ് നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുക? അപ്പോൾ ഉഗ്രവാദികൾ വന്നെന്നുള്ള ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ട്രൂപ്സ് അവിടെ എത്തുന്ന കോഡൻ സെർച്ച് ചെയ്യുന്നു, അവരെ പിടിക്കുന്നു. അപ്പോൾ ഫൈറ്റിങ്സ് നടന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക, അതാണ് നമ്മുടെ എയിം. അതൊന്നും ഒട്ടും പുറകോട്ടാവില്ല ആരും, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സൈനികളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. പുറകോട്ട് വരുന്ന ഒരു പ്രശ്നം ഇതുവരെ ഉദിച്ചിട്ടില്ല.
1: എങ്ങനെ കമ്പയർ ചെയ്യുന്നു മറ്റ് രാജ്യങ്ങളുടെ സൈന്യവും നമ്മുടെ ഫോഴ്സും?
0: പല രാജ്യങ്ങളും പല രീതിയിലാണ് സൈനിക സേവനം നടത്തുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യൻ ആർമിയിൽ നിന്നുകൊണ്ട് ഇത്രയും

0: വർഷം സർവീസ് ചെയ്തു. നമ്മുടെ ആ സർവീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൈന്യം 100-ൽ 100% പ്ലസ് വണ്ണുമായിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്.
1: നമ്പർ വണ്ണാണ് ലോകത്ത്
0: തീർച്ചയായിട്ടും, യാതൊരു സംശയവുമില്ല. ട്രെയിനിങ് ബേസിലോ മറ്റു കാര്യങ്ങളിലോ ഓരോ റെജിമെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന 100-ൽ 101 പോയിന്റുകളാണ് ഇന്ന്. അങ്ങനെയുള്ള ടെക്നോളജികളാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇൻഫൻട്രി ആവട്ടെ, ആർട്ടിലറി ആവട്ടെ, അല്ല മറ്റ് സേനകളാവട്ടെ, അവരെല്ലാവരും അവരെ എല്ലാ ഡ്യൂട്ടികളിലും പെർഫെക്റ്റാണ്. 100% അവർ ജോലി ചെയ്യുന്നുണ്ട്. സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും 365 ദിവസവും ഇവൻ ലീവിൽ വന്നാൽ പോലും നമ്മുടെ സേവനം ആവശ്യം വരുന്ന സമയത്ത് റീകോൾ ലെറ്റർ കിട്ടുകയോ അല്ലെ ടെലിഗ്രാം കിട്ടുകയാണെങ്കിൽ നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഉടൻ തന്നെ നമ്മൾ വണ്ടി കയറണം. അതാണ് നമ്മുടെ എയിം.
1: ഒരു ശിപ്പായിട്ടാണ് കയറുന്നത്, സുബേദാറായിട്ടാണ് ഇറങ്ങി വരുന്നത്. സുബേദാർ ആവുമ്പോൾ അങ്ങക്ക് കീഴിലെ കുറേ അധികം സിപ്പായിമാരുണ്ടാവുമല്ലോ.
0: ആ, ഞാൻ സുബേദാർ മേജർ ആയിരുന്നു.
1: സുബേദാർ മേജർ,
0: ആ സുബേദാർ മേജർ ദെൻ ഓണററി ക്യാപ്റ്റൻ ആയിട്ടാണ് പിരിയുന്നത്.
1: ഒരു വളരെ ചെറുതല്ലാത്തൊരു പൊസിഷനാണോ സൈന്യത്തിൽ അല്ലേ?
0: അതെ അതെ.
1: അപ്പോൾ അങ്ങക്ക് കീഴിലുള്ള സോൾജിയേഴ്സ് എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവങ്ങളുണ്ടോ അവരുമായിട്ട് ബന്ധപ്പെട്ട്?
0: പട്ടാളത്തിൽ അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 6 കമ്പനി ബേസിസ് ചെയ്തുകൊണ്ടാണ് ഒരു ബറ്റാലിയൻ ഉണ്ടാകുന്നത്, ഞങ്ങളുടെ ഇൻഫൻട്രി ബറ്റാലിയനൊക്കെ. അതിനകത്ത് കമാൻഡിങ് ഓഫീസർ, സെക്കൻഡ് ഇൻ കമാൻഡ്, ദെൻ കമ്പനി കമാൻഡേഴ്സ് 6 പേര്, പിന്നെ 2AC എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻ കമാൻഡായി, പിന്നെ അഡ്ജുറ്റന്റ് ഉണ്ടാവും. അതേമാതിരി തന്നെ ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്ലട്ടൂണാണ്. ആ ഓരോ പ്ലട്ടൂണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30-31 ആളുകളുണ്ടാവും. അത് പിന്നെ അതിനുശേഷം സെക്ഷനായിട്ട് വരിക, 8-9 പേരുടെ സെക്ഷനാണ്. ഈ ആർമി എന്ന് പറയുമ്പോൾ ഒരു ചാനലുകളാണ്, അതായത് മുകളിൽ നിന്ന് താഴെ വരെ ഒരു ലിങ്കാണ്, ചെയിൻ മാതിരിയാണ്. അപ്പോൾ ഒരു കണ്ണി ഇളകിക്കഴിഞ്ഞാൽ എല്ലാ കണ്ണിയും നഷ്ടപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ കണ്ണി അത്രയും ബലമുള്ളതായിരിക്കും. എൻ്റെ സർവീസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു സെൻട്രൽ പോയിന്റ് ആണ്, എസ് സുബേദാർ മേജർ എന്ന് പറഞ്ഞ യൂണിറ്റിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് ആണ്. ഡയറക്റ്റ് എല്ലാവരോടും ബന്ധപ്പെക്കാവുന്ന ഒരു ചെയറാണ് എൻ്റെത്. അപ്പം ഈവൻ ശിപ്പായി ആയാലും ശരി, ഒരു ഓഫീസർ ആയാലും ശരി, എല്ലാവരോടും മിതമായ രീതിയിലും നല്ല രീതിയിലും കണക്ഷനുള്ള ഒരു
1: പൊസിഷനാണ്.
0: അപ്പോൾ എൻ്റെ സർവീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും കാലത്തെ സർവീസിനുള്ളിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. വളരെ നല്ല രീതിയിൽ തന്നെ സർവീസ് ചെയ്ത് ഞാൻ ലാസ്റ്റ് വരെ എത്തിയിരിക്കുന്നത്.
1: റിട്ടയർമെൻറ്റിന് ശേഷം സൈനികരുടെ വിമുക്ത ഭടന്മാരുടെ വെൽഫെയറിന് വേണ്ടി ഓർഗനൈസേഷനൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്, അതുമായിട്ടും പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണല്ലോ, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
0: ഞങ്ങൾ ചിറ്റാരിപ്പുറമേൻ്റെ കൂട്ടായ്മ, വിരമിച്ച സൈനികർ, അതിനകത്ത് നേവിയുണ്ട്, ആർമിയുണ്ട്, എയർഫോഴ്സ് ഉണ്ട്, വിമുക്ത ഭടന്മാർ, അവരുടെ ഫാമിലീസ്, പിന്നെ വിഡോസ്, വീരനാരികൾ, ഇത്രയും പേരാണ് അവിടെ ഒരു സംഘടനയായിട്ട് ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. നാഷണൽ എക്സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഒരു യൂണിറ്റാണ് ഞങ്ങളുടെ ചിറ്റാരപ്പറമ്പിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു നല്ല സേവനമാണ് കാഴ്ചവെക്കുന്നത്. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തും പരിസരത്തും കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ഏർപ്പെടുന്നുണ്ട്.
1: മുഖ്യ രക്ഷാധികാരി.
0: അതെ അതെ അതെ. അപ്പോൾ കഴിഞ്ഞ ഈ വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടല്ലോ, അതിന് വീടുകളും മറ്റും നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഞങ്ങൾ അടിയന്തരമായി തന്നെ അവിടെ കൂടി ആലോചിച്ച് കിറ്റുകളും വസ്ത്രങ്ങളും ബെഡുകളും എല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൂണിറ്റ് ഏകദേശം ഒരു 45 പേരോളം അതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ട്. എല്ലാ മാസങ്ങളിലും ഞങ്ങൾ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആണ് മീറ്റിംഗ് നടത്താറുള്ളത്. അപ്പോൾ ഇനിയും ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു ധാരണ കൂടിയാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്.
1: തീർച്ചയായിട്ടും വളരെ നല്ലൊരു കൺസെപ്റ്റാണത്. വിരമിച്ച ശേഷം കുടുംബത്തോടു കൂടെ ഒതുങ്ങിക്കൂടുന്നതിന് പകരം സൊസൈറ്റിക്കും നിങ്ങളുടെ പോലുള്ള ആളുകൾക്കും വേണ്ടി, അവരുടെ വെൽഫെയറിന് വേണ്ടി, സർവീസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും സൈന്യത്തിൽ ലഭിച്ച പരിശീലനവും ജീവിതത്തിലെ ചിട്ടകളൊക്കെ അതിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങേക്ക് ഇനിയും ഒരുപാട് കാലം ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. റേഡിയോ മലബാറിനോട് ഇത്രയും നേരം സംസാരിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം.
0: നന്ദി സാർ.

പ്രിയ ശ്രോതാക്കളെ, റിട്ടയേർഡ് സുബേദാർ മേജർ ഹോണറി ക്യാപ്റ്റൻ ശ്രീ ജനാർദ്ദനൻ തുണേരി തൻ്റെ 28 വർഷക്കാലത്തെ സൈനിക സേവനാനുഭവങ്ങൾ റേഡിയോ മലബാറിനോട് പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ. അദ്ദേഹത്തിന് റേഡിയോ മലബാറിൻ്റെ സ്നേഹം നിറഞ്ഞ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജയ് ജവാൻ ഇവിടെ പൂർണ്ണമാകുന്നു.

0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകളാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി സംവദിക്കും. ഐടി സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച ദേശീയ ജല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നഗരങ്ങളിലെ ജനസംഖ്യാ വർധന, ഭാവിയിലെ ജലലഭ്യത എന്നിവ കണക്കിലെടുത്ത് പ്രത്യേക ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ബോധവൽക്കരണത്തിനായി ജല ഉത്സവ് പോലുള്ള ജനപങ്കാളിത്ത പരിപാടികൾ പ്രോത്സാഹിപ്പിക്കണം. കൃത്യമായ ജലവിവരശേഖരണത്തിനും വിശകലനത്തിനും AI സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി. വാഴ്സോ വിമാനത്താവളത്തിൽ പോളണ്ടിലെ ഇന്ത്യൻ അംബാസഡർ നീതാ ഭൂഷൺ അദ്ദേഹത്തെ സ്വീകരിച്ചു. പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. പോളണ്ട് സന്ദർശനത്തിനുശേഷം അദ്ദേഹം യുക്രൈനിലേക്ക് യാത്ര തിരിക്കും. ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക വെല്ലുവിളികൾ, പരസ്പര താൽപര്യമുള്ള സുപ്രധാന വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യും. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി ഉൾപ്പെടെ പ്രമുഖ സാമ്പത്തിക ശക്തികളുമായി ബന്ധം ദൃഢമാക്കാൻ ഇന്ത്യ നീക്കം സജീവമാക്കി. അമേരിക്കയിലെ ആഷേവില്ലിൽ G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇതിനായി ഉന്നതതല ചർച്ചകൾ നടത്തി. വികസന നയ രൂപീകരണ ധനസഹായമായി $150 കോടി അനുവദിക്കുന്നതിനുള്ള നടപടി വേഗത്തിലാക്കിയതിനെ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി സ്വാഗതം ചെയ്തു. ആഗോള സാമ്പത്തിക കാഴ്ചപ്പാടുകളും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയ്ക്കൊപ്പം മന്ത്രി അവലോകനം ചെയ്തു. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഇതുവരെ 74 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. വിശദാംശങ്ങളിലേക്ക്.
2: അവശ്യമരുന്നുകൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ ഏകദേശം 5.5 ടൺ മെഡിക്കൽ സാമഗ്രികളാണ് നേപ്പാളിന് ഇന്ത്യ കൈമാറിയത്. 11 വിദഗ്ധ സംഘവും കാഠ്മണ്ഡുവിലെത്തിയിട്ടുണ്ട്. ബോട്ടെകോശി നദിയുടെ തീരത്തുള്ള തുരങ്കങ്ങളിലും ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. DNA സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള ഫോറൻസിക് സംഘം കാഠ്മണ്ഡുവിലെ 2 ലബോറട്ടറികളിലായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടെ ടിബറ്റ് സന്ദർശനത്തിന് പോയ 410 ഇന്ത്യൻ പൌരന്മാർ നാട്ടിലേക്ക് മടങ്ങി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ബ്രിക്സ് രാജ്യങ്ങളിലെ ബൌദ്ധിക സ്വത്തവകാശ ഓഫീസ് മേധാവികളുടെ 18 യോഗം

0: ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിയിലെ പ്രമേയത്തിന് അനുസൃതമായാണ് ചർച്ചകൾ നടക്കുന്നത്. പദ്ധതികളുടെ ഫലപ്രദമായ നടത്തിപ്പും തുടർച്ചയും ഉറപ്പാക്കുന്നതിന് ഏകോപന സംവിധാനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നത് അനിവാര്യമാണെന്ന് ബ്രിക്സ് ഐ പി ഓഫീസുകളുടെ മേധാവികൾ വ്യക്തമാക്കി. ബൌദ്ധിക സ്വത്തവകാശ മേഖലയിലെ ബഹുമുഖ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂട്ടായ പ്രതിബദ്ധതയും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ജാർഖണ്ഡിൽ H1N1 പനിക്കേസുകൾ ഉയരുന്നു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 18 കുട്ടികൾ ഉൾപ്പെടെ 36 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. അന്തർ സംസ്ഥാന യാത്ര കഴിഞ്ഞ് ജാർഖണ്ഡിലേക്ക് മടങ്ങുന്നവരെ നിരീക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമി ഫൈനൽ ഉറപ്പാക്കാം. ദുബായിൽ ഇന്നലെ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക ഇന്തോനേഷ്യയെ 75 റൺസിന് പരാജയപ്പെടുത്തി. 2024 തെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരങ്ങൾ കേന്ദ്ര യുവജന കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഭൌമ ജല വ്യോമ മേഖലകളിലെ സാഹസികത, സമഗ്ര സംഭാവന എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. ബൽജീത് കൌർ, സ്കാൽസാങ് റിക്സിൻ, റിമോ സാഹ തുടങ്ങിയവർക്ക് സാഹസികതയ്ക്കുള്ള പുരസ്കാരങ്ങളും ശിവപ്രസാദ് ചമോലിക്ക് സമഗ്ര സംഭാവനയ്ക്കുമാണ് പുരസ്കാരം. ദേശീയ കായിക പുരസ്കാരങ്ങൾക്കൊപ്പം രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ഈ അവാർഡുകളും സമ്മാനിക്കും. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന് കീഴിലുള്ള നാവിക NCC കേഡറ്റുകളുടെ ജലസാഹസിക യാത്രയ്ക്ക് ഇന്ന് കൊല്ലത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 30 വനിതാ കാഡറ്റുകൾ ഉൾപ്പെടെയുള്ള 65 കാഡറ്റുകളുടെ സംഘമാണ് തേവള്ളിയിൽ നിന്ന് പാതിരാമണൽ ദ്വീപിലേക്കും തിരിച്ചും ഇന്നു മുതൽ സെപ്റ്റംബർ 10 വരെ ജലസാഹസിക യാത്ര സംഘടിപ്പിക്കുന്നത്. 30 ജീവനക്കാരും ഈ പര്യടനത്തിൽ പങ്കാളികളാകും. വിവിധ സ്ഥലങ്ങളിൽ സെയിലിംഗ് അഭ്യാസങ്ങളും സാമൂഹിക സേവന പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടത്തും. പല്ലനയിൽ കുമാരനാശൻ സ്മാരകത്തിൽ പ്രതിമ വൃത്തിയാക്കൽ, കവിതാപാരായണം, പുന്നവടജെട്ടിയിലെ ജലസംരക്ഷണ തെരുവ് നാടകം, മുഹമ്മ ജെട്ടിയിലെ മയം തുടങ്ങിയവ സെയിലിംഗ് പരിവേഷണത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടികളിൽ ഉൾപ്പെടുന്നു.
0: IT സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. IT മേഖലയിലും സോഫ്റ്റ്വെയർ രംഗത്തും കേരളം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വെറും സേവനദാതാക്കളായി തുടരാനാകില്ലെന്നും ആഗോള വിപണി ലക്ഷ്യമിട്ട് വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ യുവ സംരംഭകർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ജലമില്ലാതെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകുന്നതിനുള്ള നൂതന സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്ത് കൊച്ചിയിലെ ICARS സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഈ സാങ്കേതികവിദ്യയ്ക്കുള്ള ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. പരമ്പരാഗത ജല അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലുള്ള ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതികവിദ്യയാണിത്. അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രഥമ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്രയെ നിയമിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് മഹന്ത് നൃത്യഗോപാൽദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ശ്രീരാമക്ഷേത്ര സമുച്ചയത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾക്കും പ്രധാന പ്രവർത്തനങ്ങൾക്കും CEO നേതൃത്വം നൽകും. പ്രഥമ വനിതാ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഭരണസമിതിയിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്നാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ഇന്ത്യയെ ആതിഥേയരായി പ്രഖ്യാപിച്ചത്. ICC റാങ്കിംഗിൽ മുന്നിലുള്ള ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ, ന്യൂസിലാന്റ്, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നീ 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അടുത്ത വർഷം ഫെബ്രുവരി 14 മുതൽ 28 വരെ നടക്കും.

പ്രധാന വാർത്തകൾ വീണ്ടും. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി. പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി സംവദിക്കും. ഐ ടി സേവനങ്ങളിൽ നിന്നും

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്ര പദങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: പ്രകൃതിയുടെ അത്ഭുതങ്ങൾ എത്ര കണ്ടാലും തീരാത്തതാണ് അല്ലേ? സാധാരണയായി നാം സസ്തനികളെ തിരിച്ചറിയുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അവയ്ക്ക് മുലപ്പാൽ നൽകി വളർത്തുകയും ചെയ്യുന്ന ജീവികളായിട്ടാണ്. എന്നാൽ ഈ പ്രകൃതി നിയമങ്ങൾക്കിടയിലും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില അപൂർവ സസ്തനികളുണ്ട്. പക്ഷികളുടെയും ഉരഗങ്ങളുടെയും പ്രത്യേകതയായ മുട്ടയിടൽ സസ്തനികളുടെ ലോകത്തും കാണാമെന്നത് കൗതുകകരമായ ഒരു സത്യമാണ്. പ്ലാറ്റിപ്പസും എക്കിഡ്നിയും പോലുള്ള ജീവികൾ പരിണാമത്തിന്റെ അത്ഭുതകരമായ വഴികളിലൂടെ ഇന്നും നിലനിൽക്കുന്ന പ്രകൃതിയുടെ അപൂർവ സാക്ഷ്യങ്ങളാണ്. ഈ കൗതുകകരമായ ജീവലോകത്തെക്കുറിച്ചും മുട്ടയിടുന്ന സസ്തനിയായ എക്കിഡ്നിയെക്കുറിച്ചും കൂടുതലറിയാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
2: സസ്തനി, മാമൽ എന്നൊക്കെ കേട്ടാൽ നമ്മുടെ മനസ്സിൽ ഒരു ധാരണയുണ്ടല്ലോ, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന ജീവികൾ. എന്നാൽ മുട്ടയിടുന്ന സസ്തനികളും നമ്മുടെ ഭൂമിയിലുണ്ട്. എക്കിഡ്നയും പ്ലാറ്റിപ്പസും നമ്മുടെ മുള്ളമ്പന്നിയുടേതുപോലെ ഉറപ്പുള്ള മുള്ളുകൊണ്ട് പൊതിഞ്ഞ ശരീരമുള്ള കുഞ്ഞു ജീവിയാണ് എക്കിഡ്ന. കരയിൽ ഉറുമ്പുകളെയും ചിതലിനെയും ഒക്കെ നാവുകൊണ്ട് തപ്പിയെടുത്ത് വായിലാക്കി ജീവിക്കുന്നവർ. ഇവർ മുട്ടയിടുന്നത് വയറിനടിയിലുള്ള കുഞ്ഞു സഞ്ചിയിലേക്കാണ്. അവിടെ വെച്ചാണ് മുട്ട വിരിഞ്ഞ് കുഞ്ഞു പുറത്തേക്ക് വരിക, എന്നിട്ട് പാല് കുടിക്കുക. ഇത് സസ്തനിയാണെങ്കിലും പക്ഷെ ഇവർക്ക് മുലക്കണ്ണുകളില്ല. വിയർപ്പ് പോലെ പുറത്തേക്ക് ഒഴുകി വരുന്ന പാലാണ് ഈ കുഞ്ഞുങ്ങൾ നക്കി കുടിക്കുക. ഇവരുടെ നീണ്ട ഈ മൂക്കിന് ചില പ്രത്യേക കഴിവുകളുണ്ട്. മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഉറുമ്പുകളുടെയും ചിതലുകളുടെയും ഒക്കെ ചലനം മൂലം ഉണ്ടാകുന്ന വളരെ നേർത്ത വൈദ്യുത സ്പന്ദങ്ങളെ തിരിച്ചറിയാൻ ഈ മൂക്കിന് പറ്റും. അങ്ങനെയാണ് ഇവർ കുഴിച്ച് ഇരകളെ കണ്ടെത്തുന്നത്. ഇവരുടെ ആണിനങ്ങളുടെ ശരീരത്തിൽ നിരവധി ലിംഗ ക്രോമോസോമുകൾ അടങ്ങിയ ഒരു അപൂർവ ക്രമീകരണമുണ്ട്. കൂടാതെ ആൺ എക്കിഡ്നകളുടെ ലിംഗത്തിന് ഒരഗ്രമല്ല ഉള്ളത്, നാലഗ്രങ്ങളുണ്ട്. ഓസ്ട്രേലിയയിലും ന്യൂഗിനിയയിലും മാത്രമുള്ള മുട്ടയിടുന്ന സസ്തനിയായ എക്കിഡ്നയുടെ അത്ഭുതകരമായ ജീവിതത്തിലേക്ക് സ്വാഗതം. എക്കിഡ്നയുടെ ശരീരത്തിലെ അത്ഭുതങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വല്ലാത്തൊരു പേര്, എക്കിഡ്ന എന്ന ഒരു പേര് വന്ന കഥയിലേക്ക് പോകാം. പുരാതന ഗ്രീക്ക് പദമായ എക്കിഡ്നയിൽ നിന്നാണ് ഈ എക്കിഡ്ന എന്ന പേര് ഇവർക്ക് കിട്ടിയത്. പെണ്ണണലിപ്പാമ്പ് എന്നാണ് എക്കിഡ്നയുടെ അർത്ഥം. പുരാതന ഗ്രീക്ക് ഇതിഹാസ കഥകളിലും എക്കിഡ്ന എന്ന് പറയുന്ന ഒരു രാക്ഷസിയുണ്ട്. ദേഹത്തിന്റെ പകുതി മനുഷ്യ സ്ത്രീയുടെ ശരീരവും ബാക്കി വിഷസർപ്പ ശരീരവുമുള്ള ഒരു ദുഷ്ടകഥാപാത്രം. നമ്മുടെ എക്കിഡ്നക്ക് പാമ്പിനെ പോലെ മുട്ടിയിടുന്ന ഉരക സ്വഭാവവും കുഞ്ഞിനെ മുലയൂട്ടുന്ന സസ്തനി സ്വഭാവവും ഉള്ളതിനാലാവും ഈ പേര് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ എക്കിഡ്നക്ക് പാമ്പുമായിട്ട് പരിണാമപരമായിട്ട് യാതൊരു ബന്ധവുമില്ല. എക്കിഡ്നയും പ്ലാറ്റിപ്പസും മുട്ടിയിടുന്ന സസ്തനികൾ. ഭൂമിയിൽ ഇവർ മാത്രമേ ഇപ്പോഴുള്ളൂ. ഇവരെ മോണോട്രീമുകൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പേരും ഗ്രീക്ക് ഭാഷയിൽ നിന്നു തന്നെയാണ് വന്നത്. മോണോസ് എന്നാൽ ഒന്ന് എന്നും ട്രാമോ എന്നാൽ പുറത്തേക്കുള്ള ദ്വാരം എന്നുമാണ് അർത്ഥം. മറ്റെല്ലാ സസ്തനികൾക്കും മലമൂത്ര വിസർജനത്തിനും ഇണചേരാനുള്ള ലിംഗാവയവത്തിനും ഒക്കെ വേറെ വേറെ ദ്വാരങ്ങളുണ്ടല്ലോ. എന്നാൽ ഇവർക്ക് എല്ലാത്തിനും കൂടി ശരീരത്തിന്റെ പുറത്തേക്കുള്ള ഒരു പൊതുവായ വിസർജന പ്രജനന ദ്വാരം മാത്രമേ ഉള്ളൂ. അതിന് ക്ലോയക്ക എന്നാണ് പേര്. അതായത് ഇവരുടെ ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രജനന വ്യവസ്ഥ എന്നിവയുടെയൊക്കെ അവസാന ഭാഗങ്ങൾ ഒരു പൊതുവായ അറയിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് പുറത്തേക്ക് തുറക്കുകയും ചെയ്യുന്നു. അതിനാലാണ് ഇവർക്ക് മോണോട്രീമുകൾ എന്ന പേരിട്ടിരിക്കുന്നത്. ആ മോണോട്രീമുകളിലെ ടാക്കിഗ്ലോസിഡെ എന്ന കുടുംബത്തിലാണ് എക്കിഡ്നകൾ ഉൾപ്പെടുക. ആ കുടുംബത്തിലെ ടാക്കിഗ്ലോസസ്, സാഗ്ലോസസ് എന്നീ രണ്ട് ജനുസുകളിലായി നാലിനം എക്കിഡ്നകളാണ് ഇനി ഭൂമിയിൽ ബാക്കിയുള്ളത്. ഒരു 6-7 kg മാത്രമായിരിക്കും ഒരു മുതിർന്ന ആൺ എക്കിഡ്നയുടെ ശരാശരി ശരീരഭാരം. പെൺ എക്കിഡ്നകൾ ഇതിലും ഭാരം കുറവുള്ളവയായിരിക്കും. വന്യതയിൽ ഇവ 12 മുതൽ 14 വർഷം ഒക്കെ ജീവിക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എങ്കിലും ഇവയുടെ കൃത്യമായിട്ടുള്ള ആയുസ് എത്രയായിരിക്കും എന്നതൊന്നും ഇതുവരെയും കണക്കുകൂട്ടിയിട്ടില്ല. എങ്കിലും ക്യാപ്റ്റിവിറ്റിയിൽ, അതായത് സംരക്ഷണത്തിൽ, ഇവ 40 വർഷത്തിലധികം കാലമൊക്കെ ജീവിച്ചതായിട്ടും കണ്ടിട്ടുണ്ട്. പുരാതന ഗ്രീക്ക് പദമായ ടാക്യൂസ് എന്നാൽ വേഗമുള്ളത് എന്നും ഗ്ലോസ എന്നാൽ നാവ് എന്നുമാണ് അർത്ഥം. ഇത് രണ്ടും ചേർത്താണ് ടാക്കിഗ്ലോസസ്, സാഗ്ലോസസ് എന്നൊക്കെയുള്ള ജീനസ് നാമം ഇവർക്ക് നൽകിയിരിക്കുന്നത്. നീളൻ നാവുള്ളവർ, ശക്തിയുള്ള നാവുള്ളവർ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. കുഞ്ഞൻ മൂക്കുള്ളതാണ് ടാക്കിഗ്ലോസസ് വിഭാഗത്തിൽപ്പെടുന്ന എക്കിഡ്നകൾ. അവയെ ഷോർട്ട് ബീക്ക്ഡ് എക്കിഡ്ന,

ഷോർട്ട് നോസ്ഡ് എക്കിഡ്ന എന്നൊക്കെ പേരിലാണ് വിളിക്കുന്നത്. എന്നാൽ ഈ കുഞ്ഞുമൂക്കൻ എക്കിഡ്നയുടെ ശാസ്ത്രനാമം ടാക്കിഗ്ലോസസ് അക്വിലിയേറ്റസ് എന്നാണ്. ആ ജനസിൽ ആകെ ആ ഒരു ഇനം എക്കിഡ്ന മാത്രമേ ഉള്ളൂ. ഈ എക്കിഡ്നയെ ആസ്ട്രേലിയയിൽ ഒരുവിധം എല്ലാ പ്രദേശങ്ങളിലും കാണാം. അതുകൊണ്ട് അവയെ കോമൺ എക്കിഡ്ന എന്നും പേര് വിളിക്കാറുണ്ട്. സാഗ്ലോസസ് ജനസിൽപ്പെടുന്ന എക്കിഡ്നകൾ അല്പം കൂടി നീളമുള്ള മൂക്കുള്ളവരാണ്. ലോങ് ബീക്കഡ് എക്കിഡ്നകൾ ആയിട്ടാണ് അവരെ കണക്കാക്കുന്നത്. അതിൽ മൂന്നിനങ്ങളുണ്ട്. സാഗ്ലോസസ് അറ്റൻബറയാണ് അതിലൊന്ന്. നമ്മുടെ ഡേവിഡ് അറ്റൻബറോയുടെ പേരിലുള്ളതാണ്. അറ്റൻബറയുടെ നീണ്ട മൂക്കൻ എക്കിഡ്ന എന്ന് അതിന് കോമൺ നെയിം നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ഇനമാണ് സാഗ്ലോസസ് ബർട്ടോണി. ഈസ്റ്റേൺ ലോങ് ബീക്കഡ് എക്കിഡ്ന എന്ന് അതിന് പേരുണ്ട്. മൂന്നാമത്തെ ഇനം സാഗ്ലോസസ് ബ്രൂയിൻജി. വെസ്റ്റേൺ ലോങ് ബീക്കഡ് എക്കിഡ്ന, ബ്രൂയിൻജിയുടെ എക്കിഡ്ന. ഇങ്ങനെ നാലിനം എക്കിഡ്നകളാണ് ഇപ്പോൾ ഭൂമിയിൽ ബാക്കിയുള്ളത്. പ്ലാറ്റിപ്പസിനെ കണ്ടാൽ താറാവിന്റെ കൊക്ക് പിടിപ്പിച്ച ഒരു ബീവറിനെയോ അല്ലെങ്കിൽ നീർനായയോ ഓട്ടറിനെയോ ഒക്കെ പോലെയാണ് നമുക്ക് തോന്നുക. എന്നാൽ എക്കിഡ്നയെ കണ്ടാൽ നമുക്ക് നമ്മുടെ മുള്ളൻപന്നിയെ അല്ലെങ്കിൽ ഹെഡ്ജ്ഹോഗുകളെ ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരിക. ഇവരുടെ ശരീരം മുഴുവൻ പൂർത്ത മുള്ളുകളാണ്. നമ്മുടെ മുള്ളൻപന്നിയുടെ ശരീരത്തിലെ പോലെ തന്നെ ഈ മുള്ളുകൾ അവയുടെ രോമങ്ങളാണ്. അവക്ക് രൂപാന്തരം സംഭവിച്ചിട്ടാണ് ഈ മൂർച്ചയുള്ള ഉറപ്പുള്ള മുള്ളുകളായി മാറിയത്. നമ്മുടെ നഖവും രോമവും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കെരാറ്റിൻ എന്ന് പറയുന്ന വസ്തു കൊണ്ട് തന്നെയാണ് ഈ മുള്ളുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഇരപിടിയന്മാരുടെ മുന്നിൽ പെട്ടാൽ നിന്ന നിൽപ്പിൽ മുൻകാലിലെ ശക്തമായിട്ടുള്ള നഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാന്തി കുഴിച്ച് ഒരു മാന്ത്രികനെ പോലെ മിന്നൽ വേഗത്തിൽ പൂർണ്ണമായും ഈ കുഴിക്കുള്ളിലേക്ക് മറയാൻ ഇവർക്ക് പറ്റും. അതും ബോളു പോലെ. എന്നാൽ കുഞ്ഞുങ്ങളും ചെറിയ കിണ്ണുകളും ഒക്കെ ചിലപ്പോൾ ചില ഇരപിടിയന്മാരുടെ കയ്യിൽ പെടും. വലിയ ഗോവന്നകൾ, ഓസ്ട്രേലിയൻ ഉടുമ്പുകൾ, ഡിങ്കോകള്, ചില വേട്ടപ്പക്ഷികള്, പാമ്പുകള്, ഇവയൊക്കെ ഇവയെ ഇരയാക്കാറുണ്ട്. അതുകൂടാതെ ഓസ്ട്രേലിയയിൽ മനുഷ്യർ കൊണ്ടുവന്ന് പെരുകിയ പലതരത്തിലുള്ള ഫെറൽ പൂച്ചകൾ, കുറുക്കന്മാര്, നായകൾ, ഇവരൊക്കെ ഉൾപ്പെടെയുള്ള അധിനിവേശ ജീവികളുടെ വേട്ട ഇവക്ക് വലിയ ഭീഷണി തന്നെയാണ്. എങ്കിലും മണ്ണില് കുഴിയൊഴിച്ച് അതിനുള്ളിൽ ഒളിച്ചു നിന്നാലും ഇവർക്ക് അതിജീവിക്കാൻ വലിയ വിഷമമില്ല. കാരണം ഓക്സിജൻ കുറഞ്ഞ അവസ്ഥയിലും കാർബൺ ഡയോക്സൈഡ് കൂടിയ അവസ്ഥയിലും ഒക്കെ അതിജീവിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് മണ്ണിനുള്ളിൽ ഒളിച്ചു കഴിയാൻ കുറെ സമയം പറ്റുന്നത്. ഇനി ഇരപിടിയന്മാർ വലിച്ച് പുറത്തിട്ടാലും മുള്ളുകൾ പുറത്തേക്ക് തുറിച്ച് തിരിച്ച് ചുരുണ്ട് ബോളു പോലെ നിന്ന് തന്റെ ശരീരത്തിന്റെ മൃദുവായ അടിഭാഗം സംരക്ഷിക്കാനും ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായ കിഡ്നിയെ ഇരപിടിയന്മാർക്ക് സാധാരണമായിട്ടൊന്നും തിന്നാൻ കിട്ടില്ല. നമുക്ക് പരിചിതരായിട്ടുള്ള ഉറുമ്പുതീനികളെയൊക്കെ പോലെ തന്നെ ഇവരും ഭക്ഷണമാക്കുന്നത് പ്രധാനമായിട്ടും ഉറുമ്പുകളെയും ചിതലുകളെയും മണ്ണിരകളെയും ഒക്കെയാണ്. മണ്ണിനടിയിലുള്ള ഉറുമ്പുകളുടെയോ ചിതലുകളുടെയോ ഒക്കെ കോളനി തിരിച്ചറിഞ്ഞാൽ ഇവർ ശക്തമായ മുൻകാലുകളിലെ നഖങ്ങൾ ഉപയോഗിച്ച് കൂടുമാതി തുറക്കും. എന്നിട്ടാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണായുധം പുറത്തെടുക്കുന്നത്. അതെ, അത് നാവ് തന്നെയാണ്. വളരെ വേഗത്തിന് മുന്നോട്ടും പുറകോട്ടും എടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ് ഇവരുടെ നാവ്. അതേപോലെ ആ നാവില് ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള മ്യൂക്കസ് സ്രവങ്ങൾ ഉണ്ടാകും. അതിലാണ് ഉറുമ്പുകളെയും ചതലുകളെയും ഒക്കെ ഒട്ടിച്ച് പിടിപ്പിക്കുന്നത്. എന്നിട്ട് വലിച്ച് വായ്ക്കുള്ളിലേക്ക് ആ ഉടനെ തന്നെ അത് വീണ്ടും പുറത്തേക്ക് വലിക്കും. എന്നിട്ട് വീണ്ടും അതിൽ ഉറുമ്പുകളെ പറ്റിപ്പിടിപ്പിക്കും, അതിനെ വീണ്ടും വലിച്ചുള്ളിലേക്ക് കയറ്റും. അങ്ങനെ പലതവണ ആവർത്തിച്ചിട്ടാണ് ആ നൂറുകണക്കിന് ഉറുമ്പുകളെയും ചതലുകളെയും ഒക്കെ ഇവർ വയറ്റിലാക്കുന്നത്. അങ്ങനെയാണ് വയറ് നടക്കുന്നത്. എല്ലില്ലാതെ ഉറപ്പില്ലാതെ ഈ കുഞ്ഞു ജീവികൾ മാത്രമാണ് ഇവരുടെ ഭക്ഷണം എന്നതിനാൽ തന്നെ ഇവർക്ക് പല്ലിന്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ കിഡ്നിക്ക് പല്ലില്ല. വായ്ക്കുള്ളിലെ പ്രത്യേക കെരാറ്റിൻ ഘടനകളും നാവിന്റെ ചലനവും ചേർന്നാണ് ഭക്ഷണം കൈകാര്യം ചെയ്യുന്നത്. വായിലിട്ട് ഒരു തരം തിരിച്ചു മറിക്കലാണ് ഇവരുടെ ചവക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ ഈ ഉറുമ്പുകളെയും ചിതലുകളെയും മാത്രം തിന്നുന്ന ഈ പ്രത്യേക ഭക്ഷണ രീതി മൂലം മുമ്പ് ഇവരെ മുള്ളുള്ള ഉറുമ്പുതീനി, സ്പൈനി ആൻഡീറ്റേഴ്സ് എന്നർത്ഥം വരുന്ന ഒരു പേര് വിളിച്ചിരുന്നു. എന്നാൽ ഇവർ ഉറുമ്പുതീനികളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരാണ്. ഒരേ തരത്തിലുള്ള ഭക്ഷണം തേടുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ജീവി വംശങ്ങളിൽ സമാനമായ ശരീരഘടനകൾ സ്വതന്ത്രമായിട്ട് എങ്ങനെയാണ് പരിണമിച്ചുണ്ടായത് എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് എക്കിഡ്ന. ഇനി എക്കിഡ്നയുടെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു കഴിവിലേക്ക് വരാം. അതിന്റെ മൂക്കാണത്. വൈദ്യുത സ്പന്ദങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ അതിന് കഴിയും. ഇലക്ട്രോ റിസപ്റ്ററുകളും മെക്കനോ റിസപ്റ്ററുകളും ഉള്ളതാണ് ഇവയുടെ മൂക്കിന്റെ തുഞ്ച്. 400 മുതൽ 2000 വരെ അത്തരത്തിലുള്ള റിസപ്റ്ററുകൾ ഇവയുടെ മൂക്കിന് തുഞ്ചത്തുണ്ടാകും. നമുക്കറിയാം എല്ലാ ജീവികളുടെയും പേശികളും നാഡികളും പ്രവർത്തിക്കുമ്പോൾ വളരെ ശക്തി കുറഞ്ഞതാണെങ്കിലും ദുർബലമായിട്ടുള്ള ഒരു വൈദ്യുത സ്പന്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം സൂചനകളെ തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഇതിന്റെ മൂക്കിൻ തുഞ്ചത്തുള്ള ഇലക്ട്രോ റിസപ്റ്ററുകൾ. പ്ലാറ്റിപ്പസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വളരെ വികസിച്ച തരത്തിലുള്ളതാണ് അവയുടെ ഇലക്ട്രോ റിസപ്റ്ററുകളും മെക്കനോ റിസപ്റ്ററുകളും. വെള്ളത്തിനടിയിലെ ഒരു ചെറിയ കൊഞ്ച് ചലിക്കുമ്പോഴുണ്ടാകുന്ന വൈദ്യുതി പോലും തിരിച്ചറിയാൻ അതിന് പറ്റും. എങ്കിലും അത്ര വികസിച്ച രീതിയിലുള്ളതല്ല എക്കിഡ്നയിലെ ആ കഴിവ്. പ്ലാറ്റിപ്പസ് വെള്ളത്തിനടിയിൽ കണ്ണടച്ച് ഇരുളിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവയുടെ ഇരയുടെ സാന്നിധ്യമാണ് അവർക്ക് അറിയേണ്ടത്. അവ അനങ്ങുന്നുണ്ടോ ചലിക്കുന്നുണ്ടോ എന്നൊക്കെ. കുഞ്ഞിരകൾ ഇങ്ങനെ പതുക്കെ ചലിക്കുമ്പോൾ അവയുടെ മസിലുകൾ പ്രവർത്തിക്കുമ്പോൾ പുറത്തേക്ക് വിടുന്ന വൈദ്യുത സ്പന്ദങ്ങളെയാണ് പ്ലാറ്റിപ്പസിന്റെ മൂക്ക് പിടിച്ചെടുക്കുന്നത്. അത്തരത്തിലുള്ള വളരെ നേർത്ത സ്പന്ദങ്ങൾ പോലും തിരിച്ചറിയാൻ സഹായിക്കുന്ന വിധത്തിൽ 40,000 പൊട്ടിട്ട് 60

10,000 വരെ റിസപ്റ്ററുകൾ അതിന്റെ മൂക്കിലുണ്ടാവും. പക്ഷെ അത്രയൊന്നും നമ്മുടെ കിഡ്നിയുടെ മൂക്കിലില്ല. അതിനുള്ള ഒരു കാരണം, കിഡ്നി ഇര തേടുന്നത് വെള്ളത്തിലല്ല, കരയിലാണ്. എങ്കിലും ഇവരുടെ പരിണാമ പ്രാരംഭകാലത്ത് വെള്ളത്തിൽ തന്നെയാകും എക്കിഡ്നുകളുടെ പൂർവിക ജീവികളും ഇര തേടിയിരുന്നത് എന്നതിന്റെ ഒരു സൂചനയാണ് ഈ റിസപ്റ്ററുകൾ ഇപ്പോഴും ഇവയിൽ ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ നനവുള്ള മണ്ണ് പോലുള്ള വൈദ്യുതി നന്നായി കൈമാറാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് എക്കിഡ്നുകൾ ഇവരുടെ ഈ മൂക്കിൻ തുമ്പിലുള്ള വൈദ്യുത ഗ്രാഹികള് ഉടൻ സഹായം തേടുന്നത്. അതായത് ഈർപ്പമുള്ള മണ്ണിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഇരയിൽ നിന്നുള്ള ദുർബലമായിട്ടുള്ള വൈദ്യുത സൂചനകൾ തിരിച്ചറിയാൻ അതിന്റെ മൂക്കിന് കഴിയും. അതേസമയം വരണ്ട ഉണങ്ങിയ മണ്ണിനടിയിൽ നിന്നുള്ള അത്തരത്തിലുള്ള സന്ദേശങ്ങളൊന്നും ഇവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യില്ല. ഇതും കൂടാതെ മണവും സ്പർശവും വഴിയൊക്കെയും ഈ ഇരകളെ തിരിച്ചറിയാനും അവർക്ക് പറ്റും. ഒരു പെണ്ണെക്കിടുന്ന സാധാരണയായിട്ട് ഒരു മുട്ടയാണ് ഇടുക. മുട്ടക്ക് പക്ഷികളുടെ മുട്ട പോലെ കട്ടിയുള്ള കാൽഷ്യം പുറന്തോടൊന്നുമില്ല. മൃദുവായ തൊലി പോലെയുള്ള ലെതറി ആയിട്ടുള്ള ഒരു പുറമ്പാളിയാണ് അതിനുണ്ടാവുക. വളർച്ചയുടെ ആദ്യഘട്ടം അമ്മയുടെ ശരീരത്തിനകത്താണ് നടക്കുന്നത്. ഒരു ചെറു ഭ്രൂണം വളർന്ന് ഒരു മുട്ട രൂപപ്പെടുന്നു. സാധാരണ സാഹചര്യങ്ങളിൽ ഇണചേരലിനും മുട്ടയിടലിനും ഇടയിൽ ഏകദേശം 20 മുതൽ 24 ദിവസം വരെയാണ് എടുക്കുക. മുട്ടയിടുന്ന സമയത്ത് പെണ്ണെക്കിഡ്ന തന്റെ ശരീരം വളച്ച് മുട്ടയെ വയറിലെ ഒരു താൽക്കാലിക സഞ്ചിയിലേക്കാണ് എത്തിക്കുക, അല്ലാതെ മണ്ണിലേക്കല്ല ഇടുക. 1.5-2 ഗ്രാം മാത്രമുള്ള കുഞ്ഞു മുട്ടയാണ് ഇവരുടേത്. എന്നാൽ എക്കിഡ്നക്ക് കാംഗ്രൂവിന്റെയൊക്കെ പോലെ സ്ഥിരമായിട്ടുള്ള ഒരു സഞ്ചിയൊന്നുമില്ല. പ്രജനന കാലത്ത് മാത്രം രൂപപ്പെടുന്ന ഒരു താൽക്കാലിക സഞ്ചിയാണത്. മുട്ട അതിനുള്ളിൽ സുരക്ഷിതമായിട്ട് കിടക്കും, അമ്മയുടെ ചൂടൊക്കെ അനുഭവിച്ചുകൊണ്ട്. പിന്നെ ഏകദേശം 10 ദിവസത്തിനുള്ളിൽ മുട്ട വിരിയും. ഈ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞിന് എക്കിഡ്നിയുമായിട്ട് ഒരു രൂപസാദൃശ്യവും ഉണ്ടാവില്ല. വളരെ ചെറുതാണ്, ഒരു മുന്തിരിയുടെ വലിപ്പം മാത്രമുള്ള ഒരു കണ്ണുകീറാതെ ഒരു കുഞ്ഞ്. ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ പകിൾ എന്നാണ് വിളിക്കുക. പകിളിന് ഭക്ഷണം വേണം, അമ്മയൊരു സസ്തനിയാണ്, മുലയൂട്ടേണ്ടതാണ്, മാമറി ഗ്ലാൻഡുകളുണ്ട്. പക്ഷേ എക്കിഡ്നക്ക് മുലക്കണ്ണുകളില്ല. വയറിലെ പ്രത്യേക ഭാഗങ്ങളിൽ നിന്നും പാല് പുറത്തേക്ക് ഇങ്ങനെ ഊറി വരികയാണ് ചെയ്യുക. വിയർപ്പൊക്കെ വരുന്നത് പോലെ കുഞ്ഞി അവിടെ നിന്ന് പാൽ നക്കി കുടിച്ചാണ് വയറ് നിറക്കുന്നത്. ഈ മോണോട്രീമുകളുടെ പാലില് മറ്റ് സസ്തനികളുടെ പാലുമായിട്ട് പല ഘടകങ്ങളിലും സാമ്യമുണ്ടെങ്കിലും പ്രത്യേകമായിട്ടുള്ള ചില പ്രോട്ടീനുകളും ഘടകങ്ങളും ഇവരുടെ പാലിൽ അധികമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മോണോട്രീമുകളുടെ പാൽ എങ്ങനെയാണ് പരിണമിച്ചുണ്ടായത് എന്നത് സയൻസിന് വലിയ താല്പര്യമുള്ള ഒരു വിഷയമാണ് ഇപ്പോഴും. ഇനി കുഞ്ഞ് വയറിനടിയിലുള്ള ഈ സഞ്ചിക്കുള്ളിൽ ഇങ്ങനെ വളരുമ്പോൾ അതിന്റെ ശരീരത്തിലും രോമം വളരാൻ തുടങ്ങും. ആ രോമം പതുക്കെ ഉറപ്പുള്ളതായി മാറും, അതായത് മുള്ളായി മാറും. പിന്നെ ഈ സഞ്ചിയിൽ ഇതിനെ കൊണ്ടു നടക്കുക അമ്മക്ക് സാധ്യമല്ലാതാവും. ആ സമയമാകുമ്പോഴേക്കും അമ്മ എക്കിഡ്ന കുഞ്ഞിനായിട്ട് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു മാളം കുഴിച്ചുണ്ടാക്കും. കുഞ്ഞിനെ ആ കൂടിനുള്ളിലാക്കിയിട്ടാണ് അമ്മ പിന്നെ ഭക്ഷണം തേടിയൊക്കെ സഞ്ചരിക്കുക. ഇടക്ക് തിരികെ എത്തി കുഞ്ഞിന് പാല് നൽകും. ഇതിങ്ങനെ മാസങ്ങളോളം തുടരും. ഒരു വർഷത്തിനടുത്ത് ഇത്തരത്തിലുള്ള അമ്മയുടെ സംരക്ഷണത്തിലായിരിക്കും പലപ്പോഴും കുഞ്ഞും. അത് കഴിഞ്ഞാൽ പിന്നെ അത് സ്വതന്ത്ര ജീവിയായി അമ്മയുമായിട്ട് പിന്നീട് ബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ ഇണചേർന്ന് കഴിഞ്ഞാലും ആൺ എക്കിഡ്നകള് പെൺ എക്കിഡ്നിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് അതിന്റെ പാടിന് പോവുകയാണ് ചെയ്യുക. കുഞ്ഞിനെ വളർത്തേണ്ട ഉത്തരവാദിത്വം ഒക്കെയും പെണ്ണെക്കിഡ്നക്ക് മാത്രമാണ്. ഈ എക്കിഡ്നകള് ഭൂരിഭാഗം സമയവും ഏകാന്ത ജീവികളാണ്. ഈ ഇണചേരൽ കാലത്ത് മാത്രമേ ഇവയെ ഒന്നിച്ചൊക്കെ കാണാറുള്ളൂ. എക്കിഡ്നകളുടെ പ്രജനനകാലവും വളരെ കൗതുകകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു പെണ്ണെക്കിഡ്നയെ പിന്തുടർന്ന് ഒന്നിനു പുറകെ മറ്റൊന്ന് എന്ന വിധത്തില് നിരവധി ആണെക്കിഡ്നകള് ക്യൂ ആയിട്ട് സഞ്ചരിക്കുന്നത് കാണാം, ഒരു ട്രെയിൻ പോലെ. ഏറ്റവും പ്രായം കുറഞ്ഞവരായിരിക്കും അതിന്റെ ഏറ്റവും പുറകില്. ഇടയ്ക്ക് ചില എക്കിഡ്നകൾ വന്ന് ഈ ക്യൂവിനിടയിൽ കുത്തി കയറുകയൊക്കെ ചെയ്യും. അതുപോലെ ഈ പെണ്ണെക്കിഡ്നിയുടെ പുറകെ കൂടിയിരിക്കുന്ന ഈ ട്രെയിൻ പോലെ, ബോഗികൾ പോലെ പുറകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൺ എക്കിഡ്നകള് ചിലപ്പോഴും പരസ്പരം ആക്രമിക്കുകയൊക്കെ ചെയ്യും. അവ തമ്മിൽ മത്സരം ഉണ്ടാവും, പൊരുതും. പല പെണ്ണെക്കിഡ്നകളും എല്ലാ വർഷവും പ്രജനനം നടത്താറില്ല. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണെക്കിഡ്നിയെ കണ്ടെത്താനുള്ള അവസരത്തിനായിട്ട് ആൺമൃഗങ്ങൾ തമ്മിൽ മത്സരം ശക്തമായിരിക്കും. ഇതും കൂടാതെ എക്കിഡ്നിയുടെ പ്രജനന വ്യവസ്ഥയിലും പരിണാമം സൃഷ്ടിച്ച ഒരു വിചിത്രമായ രൂപകൽപ്പന കാണാം. ആണെക്കിഡ്നികളുടെ ലിംഗാവയവത്തിന്റെ അഗ്രം 4 ശാഖകളായിട്ട് വിഭജിച്ചിട്ടാണുള്ളത്. എന്നാൽ 4 ശാഖകൾ ഒരേ സമയം പ്രവർത്തിക്കുന്നില്ല. ഒരു ഇണചേരലിൽ ഒരു വശത്തെ 2 ശാഖകളാണ് ഉപയോഗിക്കുന്നത്. അടുത്ത തവണ മറുവശത്തുള്ള 2 ശാഖകൾ ഉപയോഗിക്കും. പെണ്ണെക്കിഡ്നയുടെ ലൈംഗികാവയവത്തിലും ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക ഘടനയുണ്ട്. അതും അതിന്റെ അവസാന ഭാഗത്ത് 2 ശാഖകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരേ സമയം 2 ലിംഗാഗ്രങ്ങൾ ഇതിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റും. ആണെക്കിഡ്നിയുടെ ലിംഗാവയവം സാധാരണ സമയത്ത് ശരീരത്തിനുള്ളിലേക്ക് പിൻവലിച്ച നിലയിലാണ് ഉണ്ടാവുക. അതിനാൽ തന്നെ ആണിനെയും പെണ്ണിനെയും പുറത്ത് ലിംഗാവയവം നോക്കി തിരിച്ചറിയാനൊന്നും പറ്റില്ല. എന്നാൽ ഉദ്ധരിച്ച അവസ്ഥയിൽ 7 സെന്റിമീറ്ററോളം നീളമുണ്ടാവും ആൺ എക്കിഡ്നകളുടെ 4 അഗ്രങ്ങളുള്ള ഈ ലിംഗത്തിന്. എക്കിഡ്നകളുടെ മറ്റൊരു കൗതുകകരമായിട്ടുള്ള പ്രത്യേകത അതിന്റെ പിൻകാലിനടുത്തുള്ള ഒരു മുള്ളുപോലെയുള്ള ഒരു ഘടനയാണ്, സ്പൈന്. ആണെക്കിഡ്നകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്രൂറൽ ഗ്രന്ഥി എന്ന ഒരു ഗ്രന്ഥിയുണ്ട്. കൗതുകകരമായിട്ടുള്ള കാര്യം, പ്ലാറ്റിപ്പസിലും ഇതേ തരത്തിൽ അതിന്റെ പിൻകാലുകൾ

ോട് ചേർന്നിട്ടുള്ള ഉരുമുള്ളു പോലുള്ള ഒരു അവയവമുണ്ട്. ക്രൂരൽ ഗ്രന്ഥിയിൽ നിന്നും അതിലേക്ക് വിഷം വെനം വരികയും ചെയ്യും. അത് അവ ഉപയോഗിക്കാറുമുണ്ട്. അതായത് വെനമുള്ള സസ്തനികൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതേ രൂപത്തിലുള്ള ഒരു വെനം ഗ്രന്ഥിയും ആ മുള്ളും ഒക്കെ എക്കിണ്ണയിലുണ്ട്. പക്ഷെ അതിന് വെനം മാത്രമില്ല. ഇവിടെ ഈ പരിണാമചരിത്രം വളരെ രസകരമായിട്ട് മാറുന്നത്, അതായത് മോണോട്രീമുകളുടെ പൂർവികരിലൊക്കെയും ഈ വിഷവ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. അതായത് ഇന്നും പ്ലാറ്റിപ്പസില് ഇത് പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു വെനം ആയിട്ട് അത് നിലനിൽക്കുന്നു. എന്നാൽ എക്കിഡ്നിയുടെ കാര്യത്തിൽ പരിണാമത്തിന്റെ ശാഖയിൽ അതിന്റെ പ്രവർത്തനം വലിയ തോതിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രം. അതുകൂടാതെ എക്കിഡ്നകൾ പ്രധാനമായിട്ടും കരജീവികളാണെങ്കിലും വേണമെങ്കിൽ ഇവർക്ക് നന്നായിട്ട് നീന്താനും പറ്റും. ആ കഴിവും അവരുടെ പൂർവിക ജീവികളിൽ നിന്നും ലഭിച്ച് ബാക്കിയായതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അല്ലാതെ ഇവർക്ക് വെള്ളത്തിൽ നീന്തേണ്ട യാതൊരു ആവശ്യവും ഇല്ലതാനും. അതായത് പരിണാമം പഴയ ഘടനകളെ എല്ലായ്പ്പോഴും പൂർണ്ണമായി ഇല്ലാതാക്കണമെന്നില്ല. ചിലപ്പോഴവയുടെ പ്രവർത്തനം നഷ്ടപ്പെടും, ചിലപ്പോഴവയുടെ രൂപം മാറും, ചിലപ്പോഴവയുടെ അവശിഷ്ടങ്ങൾ മാത്രം ശേഷിക്കും. നമ്മുടെ ശരീരത്തിൽ തന്നെ അതിന് നല്ലൊരു ഉദാഹരണമുണ്ട്. നമ്മളെ നട്ടലിന്റെ അറ്റത്തുള്ള വാലില്ലേ, ഒരിക്കലുണ്ടായിരുന്ന വാലിന്റെ പരിണാമശിഷ്ടമായിട്ട് ഇന്നും നമ്മുടെ ശരീരത്തിന് നിലനിൽക്കുന്ന ഒരു ചെറിയ അടയാളമാണ്. മനുഷ്യന്റെ ഭ്രൂണവും താൽക്കാലികമായിട്ട് വാൽ സദൃശ്യമായിട്ടുള്ള ആ രൂപഘടനയോട് കൂടി തന്നെയാണ് രൂപപ്പെടുന്നത്. പിന്നീടാണ് അത് ചുരുങ്ങി ചെറുതായിട്ട് മാറുന്നത്. ഇതിനു പുറമെ എക്കിഡ്നിയുടെ ശരീരം മറ്റൊരു അത്ഭുതകരമായിട്ടുള്ള കഴിവും കൂടി കാണിക്കുന്നുണ്ട്. അതിന്റെ ശരീര താപനില മറ്റു സസ്തനികളുടേതിനേക്കാളും വളരെ കുറവാണ്. എക്കിഡ്നിയുടെ ശരീര താപനില ഏകദേശം 30-32 ഡിഗ്രി സെന്റിഗ്രേഡ് പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ സസ്തനികളിൽ വളരെ താഴ്ന്ന ശരീര താപനിലയുള്ളവയിൽ ഒന്നാണ് എക്കിഡ്നകൾ. അതുപോലെ ചൂടിനെ നേരിടുന്നതിലും എക്കിഡ്നക്ക് ചില പരിമിതികളുണ്ട്. മനുഷ്യരെ പോലെ വീർപ്പിലൂടെ ശരീരത്തിലെ അധിക ചൂട് പുറത്തു കളയാനുള്ള സംവിധാനം അവർക്കില്ല. അതുകൊണ്ട് തന്നെ കടുത്ത ചൂടുള്ള സമയങ്ങളിൽ ഇവർ പകലധികം സജീവമാകില്ല. കൂടാതെ തണുപ്പ് കൂടുമ്പോൾ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഗണ്യമായി മന്ദഗതിയിലാക്കാൻ ഇവർക്ക് കഴിയും. ഇത്തരം അവസ്ഥയെ ശീതനിഷ്ക്രിയാവസ്ഥ എന്നൊക്കെ ആണ് വിളിക്കുക. ചില പ്രദേശങ്ങളിലെ എക്കിഡ്നകൾ മാസങ്ങളോളം നീളുന്ന ഈ ഒരു ശീതനിഷ്ക്രിയാവസ്ഥ, ഒരു തരം ഉറക്കം അങ്ങനെ കിടക്കും. ആ സമയത്ത് അവയുടെ ശരീര താപനില നന്നായിട്ട് താഴുന്നു, ഊർജോപയോഗം പരമാവധി കുറയുന്നു, ഹൃദയമിടിപ്പും ശ്വാസോച്ഛാസവും മന്ദഗതിയിലാവുന്നു. അതായത് ഭക്ഷണമൊന്നും ലഭ്യമല്ലാതെ വളരെ തണുപ്പ് കൂടിയ കാലഘട്ടത്തിൽ വളരെ കുറച്ച് ഊർജം മാത്രം ഉപയോഗിച്ച് അതിജീവിക്കാൻ ഇവർക്ക് പറ്റും. ഇനി അക്കിഡ്നിയുടെ ശരീരത്തിന് പുറത്തുള്ള അത്ഭുതങ്ങളിൽ നിന്നും അതിന്റെ കോശങ്ങൾക്കുള്ളിലെ മറ്റൊരു വിസ്മയകരമായ കാര്യത്തിലേക്ക് പോകാം. അതിന്റെ ജനിതക ഘടന വളരെ കൗതുകകരമായിട്ടുള്ളതാണ്. നമ്മൾ മനുഷ്യരിൽ സാധാരണമായിട്ട് സ്ത്രീകളിൽ 2 X ക്രോമോസോമുകളും പുരുഷന്മാരിൽ 1 X ഉം 1 Y ക്രോമോസോമുമാണ് ലിംഗ ക്രോമോസോമുകളായിട്ട് കാണുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ എക്കിഡ്നയിലെ കഥ തികച്ചും വ്യത്യസ്തമാണ്. ആണ് എക്കിഡ്നയിലെ 5 X ക്രോമോസോമുകളും 4 Y ക്രോമോസോമുകളും അങ്ങനെ ആകെ 9 ലിംഗ ക്രോമോസോമുകളുണ്ട്. അതിലും കൗതുകകരമായിട്ടുള്ള കാര്യം, ഈ ബീജകോശങ്ങള് രൂപപ്പെടുന്ന സമയത്ത് ഇവ ഒറ്റപ്പെട്ട് കിടക്കുകയല്ല, പരസ്പരം ബന്ധപ്പെട്ട് ഒരു ശൃംഖല പോലെയുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കും. പുതിയ ജനിതക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പരിണാമത്തിന്റെ ദീർഘമായ ആ കാലയളവിൽ ക്രോമോസോമുകൾ തമ്മിൽ ജനിതക ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും പുനഃക്രമീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിനാലാണ് ഇന്നത്തെ ഈ സംവിധാനം രൂപപ്പെട്ടത് എന്നാണ്. ഇതുകൊണ്ട് തന്നെ എക്കിഡ്നയുടെ ക്രോമോസോമുകളിൽ പുരാതന ജനിതക പുനഃക്രമീകരണങ്ങളുടെ അടയാളങ്ങൾ ഇപ്പോഴും നമുക്ക് കണ്ടെത്താനാവും. ഇവിടെ ഒരു മറ്റൊരു അത്ഭുതം കൂടിയുണ്ട്. പ്ലാറ്റിപ്പസിന്റെ ആണിന് 5 X 5 Y ക്രോമോസോമുകളാണുള്ളത്. എക്കിഡ്നയിൽ 5 X ഉം 4 Y ഉം. അതായത് ഒരേ പുരാതന മോണോട്രീം പൂർവികരിൽ നിന്നാണ് ഇവര് രണ്ടുപേരും വേർപിരിഞ്ഞത് നമുക്കറിയാം. അതിന്റെ ശേഷം ഇവയുടെ ലിംഗ ക്രോമോസോമുകൾ വ്യത്യസ്ത വഴികളിലൂടെ പരിണമിച്ചു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എക്കിഡ്നയുടെ പരിണാമചരിത്രം എന്നത് അതിന്റെ മുള്ളുകളിലും നാവിലും മാത്രമല്ല, അതിന്റെ ഓരോ കോശത്തിനുള്ളിലെ ക്രോമോസോമിലും എഴുതപ്പെട്ടിരിക്കുന്നു. എക്കിഡ്നയെ പലപ്പോഴും ലിവിംഗ് ഫോസിൽ എന്ന് വിളിക്കാറുണ്ട്. അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പരിണാമത്തിന്റെ ലക്ഷണങ്ങളൊക്കെ അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ജീവിയായിട്ട്. ഇത് കേട്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇത്തരത്തിലുള്ള ലിവിംഗ് ഫോസിലുകൾ എന്ന് പറയുന്ന ജീവികളൊക്കെയും അവയുടെ പരിണാമം നിർത്തിവെച്ച ജീവികളൊന്നുമല്ല. ഇതും ഇന്നത്തെ എല്ലാ ജീവികളെയും പോലെ തന്നെ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ജീവവംശമാണ്. പക്ഷേ മറ്റ് സസ്തനികളിൽ പരിണാമത്തിൽ പിന്നീട് നഷ്ടപ്പെട്ട പല പുരാതന സവിശേഷതകളും ഈ മോണോട്രീമുകളിൽ ഇന്നും നിലനിൽക്കുന്നു എന്നേ അതിന് അർത്ഥമുള്ളൂ. അതായത് സസ്തനികൾക്ക് പൊതുവായിട്ടുള്ള കുറെ പ്രത്യേകതകളുണ്ടല്ലോ. കുഞ്ഞിന് പാൽ നൽകുന്നു, ശരീരത്തിന് പൊതിയുന്ന രോമാവരണം ഉണ്ടാകുക, ശരീരത്തിന്റെ താപനിയന്ത്രണം ഉണ്ടാകുക, അതേപോലെ സങ്കീർണമായിട്ടുള്ള നാഡീവ്യവസ്ഥ, പ്രത്യേകമായിട്ടുള്ള ഇന്ദ്രിയങ്ങള്, ഇതുപോലെയുള്ള വ്യക്തമായിട്ടുള്ള സസ്തനി സവിശേഷതകളൊക്കെയും ഇവർക്ക് ഇപ്പോഴും ഉണ്ട്. അതിനാൽ തന്നെ എക്കിഡ്നിയെ അർദ്ധനാരീശ്വരൻ എന്നൊക്കെ പറയുന്നത് പോലെ അർദ്ധ ഉരക അർദ്ധ സസ്തനി എന്ന് വിളിക്കുന്നത് ശരിയല്ല. എക്കിഡ്നി ശരിക്കും ഒരു സസ്തനി തന്നെയാണ്. പക്ഷേ സസ്തനികളുടെ പരിണാമ വൃക്ഷത്തിലെ വളരെ പുരാതനമായ ഒരു ശാഖയുടെ ഇന്നത്തെ ജീവിക്കുന്ന

എന്ന പ്രതിനിധിയാണ്. മോണോട്രീമുകളുടെ ജനിതക പഠനങ്ങൾ ഈ പരിണാമ ബന്ധങ്ങളെ കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പരിണാമം ഒരു നേരെയുള്ള പാതയല്ല, ഒരു ജീവി മൊറ്റന്നായി മാറുന്ന ലളിതമായിട്ടുള്ള ഒരു കഥയുമല്ല, അത് ശാഖകളായി പിരിയുന്ന ഒരു വൃക്ഷമാണ്. ഓരോ ശാഖയും സ്വന്തം വഴിയിലൂടെ അന്തമായി സഞ്ചരിക്കുന്നു. എക്കിഡ്നിയുടെ ശാഖയിൽ മുട്ടയിടയിൽ നിലനിന്നു, പാൽ നൽകൽ നിലനിന്നു, രോമം നിലനിന്നു, മുള്ളുകൾ രൂപപ്പെട്ടു, പ്രത്യേക ഭക്ഷണ രീതി രൂപപ്പെട്ടു, വൈദ്യുത ഗ്രഹണ ശേഷി നിലനിന്നു, ശീത നിഷ്ക്രിയാവസ്ഥ വികസിച്ചു, ലിംഗ ക്രോമോസോമുകൾ സങ്കീർണമായി മാറി, അങ്ങനെ പല പ്രത്യേകതകൾ. ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ ചരിത്രം ഈ കുഞ്ഞു ജീവിയിൽ നമുക്ക് വായിക്കാം. അതുകൊണ്ട് എക്കിഡ്നിയെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു വിചിത്ര മൃഗത്തെ മാത്രമല്ല, സസ്തനികളുടെ പരിണാമ ചരിത്രത്തിലേക്കുള്ള ഒരു ജീവനുള്ള ജാലകം തന്നെയാണ്.

0: പ്രകൃതിയെക്കുറിച്ച് നമുക്കറിയാവുന്നത് വളരെ കൂടുതലാണെന്ന് നാം കരുതിയേക്കാം. എന്നാൽ ഓരോ കണ്ടെത്തലിലും പ്രകൃതി ഇന്നും നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. മുട്ടയിടുന്ന സസ്തനികൾ നമ്മോട് പറയുന്നത് ഒരു കാര്യം മാത്രം, പ്രകൃതിയിൽ അസാധാരണമെന്ന് തോന്നുന്നത് പോലും സാധാരണമായിരിക്കാം. ഇത്തരം കൗതുകകരമായ ശാസ്ത്രവിസ്മയങ്ങളുമായി വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.
1: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
4: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
5: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
4: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
5: ഫോൺ 7999-447-6836.
4: 9447-371-836.
5: 8078-502-836.
6: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

മധുരഗീതങ്ങൾ റേഡിയോ മലബാർ 89.6 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഏവരെയും മധുരഗീതങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. നല്ല നല്ല ഹാസ്യഗാനങ്ങൾ ഇനിയുള്ള ഒരു മണിക്കൂർ നേരം നിങ്ങളെ കാത്തിരിക്കുകയാണ്. നമുക്ക് ആരംഭിക്കാം. 1975 JC സംവിധാനം ചെയ്ത ചിത്രം ചന്ദനച്ചോല. ഡോക്ടർ ബാലകൃഷ്ണൻ വരികളെഴുതി, KJ ജോയ് ഈണം നൽകി, യേശുദാസും പട്ടം സദനും ചേർന്ന് പാടിയ ഗാനം ഇങ്ങനെയാണ്. മണിയാൻ ചെട്ടിക്ക് മണിമിട്ടായി, മധുരക്കുട്ടിക്ക് പഞ്ചാരമിട്ടായി. നമുക്ക് ഇന്നത്തെ ആദ്യ ഗാനം ഇവിടെ തുടങ്ങാം.

0: ഇന്നത്തെ മധുരഗീതങ്ങളിൽ രണ്ടാമത്തെ ഗാനം 1975 തന്നെ പുറത്തിറങ്ങിയ അയോധ്യ എന്ന സിനിമയിൽ നിന്നുള്ളതാണ്. പി എൻ സുന്ദരം സംവിധാനം ചെയ്ത ഈ സിനിമയിൽ 8 ഗാനങ്ങളുണ്ട്. ഇതിൽ ഹാസ്യഗാനം എന്ന് പറയാവുന്നത് പി ഭാസ്കരൻ വരികൾ എഴുതി, ജി ദേവരാജൻ ഈണം നൽകി, കിഷോർ കുമാർ പാടിയ ഗാനമാണ്. ABCD ഹലോ കമോൺ, പ്രേംനസീർ, KR വിജയ, ബേബി, ശാന്തി തുടങ്ങിയവരെല്ലാമാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. കേൾക്കാം നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ഹാസ്യഗാനം.
1: Hello, come on, I will teach you.

റേഡിയോ മലബാർ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഹാസ്യഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുകയാണ്. അടുത്തതായി മധു, ജയഭാരതി, കൊട്ടാരക്കര, ശ്രീധരൻ നായർ, കെ വി ശാന്തി, ശങ്കരാടി, നന്ദിത ബോസ് തുടങ്ങി രണ്ട് കാലഘട്ടങ്ങളിലെ സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയ നടീനടന്മാർ അഭിനയിച്ച ചിത്രം 1975 കാമം ക്രോധം മോഹം. മധു തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും. ഇതിലെ ഭരണിക്കാവ് ശിവകുമാർ, ബിച്ചു തിരുമല എന്നിവർ ചേർന്ന് വരികളെഴുതി, ശ്യാം ഈണം നൽകി, പി പട്ടം അമ്പിളി, രാജശേഖരൻ തുടങ്ങിയവർ പാടിയ ആലുവ മെയ്യാളെ വിടുവ ചൊല്ലാതെ എന്ന ഗാനം അടുത്തതായി കേൾക്കാം.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാറിൽ മധുരഗീതങ്ങളാണ്. ചിരിനിമിഷങ്ങൾ സമ്മാനിക്കുന്ന മറ്റൊരു ഗാനം കൂടി ഇതാ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. മലയാളം ബ്യൂട്ടി എന്നെ മനസ്സിലിട്ട് പൂട്ടി, ചിത്രം പത്മരാഗം. പ്രേംനസീർ, അടൂർ ഭാസി, ബഹദൂർ, ജയഭാരതി തുടങ്ങിയവർ അഭിനയിച്ച ചിത്രമാണിത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ, പാടിയത് കെ പി ബ്രഹ്മാനന്ദൻ, ശ്രീലത നമ്പൂതിരിയും.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലൂടെ അടുത്ത ഹാസ്യഗാനം. വീണ്ടും 1975 തന്നെ പുറത്തിറങ്ങിയ KS സേതുമാധവൻ സംവിധാനം ചെയ്ത പ്രിയംവദ എന്ന സിനിമയിൽ നിന്നുള്ള അറിയാമോ നിങ്ങൾക്കറിയാമോ എന്ന ഗാനമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകി.

എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാസ്യഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന പ്രതീക്ഷയോടുകൂടി തുടരുകയാണ്. അടുത്തതായി പി ലീല, സി ഒ ആൻഡോ, രവി എന്നിവർ ചേർന്ന് പാടിയ നില്ലടി നില്ലടി നീ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. കമലഹാസൻ, അടൂർ ഭാസി, ജയഭാരതി, കെ പി ഉമ്മർ, കവിയൂർ പൊന്നമ്മ, ശങ്കരാടി, സുകുമാരി, തിക്കുറിശി സുകുമാരൻ നായർ തുടങ്ങിയവർ അഭിനയിച്ച ഈ ഗാനത്തിനു വേണ്ടി സംഗീതം നൽകിയത് എം എസ് ബാബുരാജാണ്. വരികൾ എഴുതിയത് പി ഭാസ്കരൻ.

കൊല്ലാതെ കൊന്നതൻ ചെല്ലമാം പുത്രിയേ. നില്ലടി നില്ലടി നീയല്ലയോ ഇന്ന് കൊല്ലാതെ കൊന്നതൻ ചെല്ലമാം പുത്രിയേ. കല്ലടി തകിടകും തകിടകും തകിടകും തകിടകും തകിടകും തകിടകും കല്ലടി ജൂലിനാൽ എല്ലാത്തിനും വെറും പുല്ലാണ് പുല്ലാണ് കാശും പ്രതാപവും. കല്ലടി ജൂലിനാൽ എല്ലാത്തിനും വെറും പുല്ലാണ് പുല്ലാണ് കാശും പ്രതാപവും. നില്ലടി

മധുരഗീതങ്ങളിൽ ചിരിനിമിഷം സമ്മാനിക്കുന്ന അടുത്ത ഗാനം പ്രസാദം എന്ന സിനിമയിൽ നിന്നുള്ളതാണ്. വരികളിങ്ങനെയാണ്: വാദം, പിത്ത, കഫാൽ, ഒരുപാട് രോഗങ്ങളുണ്ട്. ആ കൂട്ടത്തില് ചില രോഗങ്ങളെക്കുറിച്ചാണ് പരാമർശം. നമുക്ക് കേട്ടുനോക്കാം. പ്രേംനസീർ, അടൂർഭാസി, ജയഭാരതി, കെ പി എസ് സി ലളിത തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകി പാടിയത് യേശുദാസ്.

0: ri pa ga pa ga da ba ba da ba ba sa da sa da ri sa ri sa ga ri ga ri sa da sa da ga ri da ri sa da sa da ba da ba ga ri sa da sa da ba da ba ga pa ga ri sa da ba da ba ga pa ga ri ga ri sa sa ri ri ga ga pa ri ga ga pa pa da da ba ba da da sa ba da da sa sa ri ri ga ga ri ri sa da da da ba ba ga ga ri ri sa da da da ba ba da da sa sa ri ri ga ga pa ba da da sa sa ri ga ga ri sa ri sa da pa ri sa da sada pag da pagari pagari sada
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞു തരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷെ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ.

0: ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140 7225900118.
1: ഓണം നബിദിന ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
5: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
3: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
5: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
3: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
5: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: മധുര ഗീതങ്ങൾ,
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ മധുരഗീതങ്ങളിലൂടെ ഹാസ്യഗാനങ്ങൾ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത ഗാനത്തിലേക്ക്. അടുത്തതായി ചിരിക്കുടുക്കെ തങ്കച്ചിരിക്കുടുക്ക് എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ചിത്രം 1976 AB രാജ് സംവിധാനം ചെയ്ത ചിരിക്കുടുക്ക. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശങ്കർ ഗണേഷ് ഈണം നൽകി ആലപിച്ചിരിക്കുന്നത് യേശുദാസും പട്ടം സദനും.

മധുരഗീതങ്ങളിലൂടെ ഹാസ്യഗാനങ്ങൾ നമുക്ക് തുടർന്നും കേൾക്കാം. 1976 ശശികുമാർ സംവിധാനം ചെയ്ത് അൻവർ ക്രിയേഷൻസ് നിർമ്മിച്ച ചിത്രം പുഷ്പശരം. ഗാനങ്ങൾക്ക് വരികൾ എഴുതിയതും അൻവർ സുബൈർ തന്നെയാണ്. ഗാനമിതാണ് കൊത്തിക്കൊത്തി മുറത്തിൽ കയറി കൊത്തരുത്. എം എസ് ബാബുരാജ് ഈണം നൽകി. പി കൊല്ലം, ജി കെ പിള്ള, അമ്പിളി രാജശേഖരൻ, ശ്രീലതാ നമ്പൂതിരി തുടങ്ങിയവരാണ് പാടിയിരിക്കുന്നത്.

റേഡിയോ മലബാറിൽ മധുരഗീതങ്ങൾ തുടരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് അടുത്ത ഗാനം കേൾക്കാം. പഞ്ചമി എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് ഈ ഗാനം. ടി ഹരിഹരനാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഗാനം വന്നാട്ടെ ഓ മൈ ഡിയർ ബട്ടർഫ്ലൈ. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം MS വിശ്വനാഥൻ, ആലാപനം PJ ജയചന്ദ്രൻ.

ഹാസ്യഗാനങ്ങളിൽ അടുത്തതായി ഇതാ വരികയാണ്. അയൽക്കാരി എന്ന സിനിമയിലെ ഗാനം തട്ടല്ലേ മുട്ടല്ലേ തപ്പുകൊട്ടല്ലേ എന്ന ഗാനമാണിത്. സിഒ ആൻഡോ, പരമശിവം, കാർത്തികേയൻ എന്നിവരാണ് പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

പ്രിയപ്പെട്ടവരെ, ഇത് മധുരഗീതങ്ങളുടെ നേരമാണ്. ഹാസ്യഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പി ജയചന്ദ്രൻ, കെ പി എസ് സി ലളിത എന്നിവർ പാടിയതാണ്. 1976 ഈ സിനിമയും പുറത്തിറങ്ങിയിരിക്കുന്നത്. ഡോക്ടർ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത മധുരം തിരുമധുരം എന്ന ചിത്രമാണ്. വരികൾ എഴുതിയത് ഡോക്ടർ ബാലകൃഷ്ണൻ, ഈണം നൽകിയത് എ ടി ഉമ്മർ. ഗാനം കാശായ കാശെല്ലാം പൊൻകാശ് എന്ന് തുടങ്ങുന്നു.

0: ഭൂമിന്ന് പോകുമ്പ കൊണ്ടുപോകോ.
1: ഭൂമിന്ന് പോകുമ്പ കൊണ്ടുപോകൂല, പക്ഷെ ഭൂമിയിൽ ജീവിക്കാൻ കാശ് വേണ്ടേ.

നാട്ടിലുള്ളവരെ വലഞ്ഞ എനിക്ക് എന്ത് തേങ്ങ? കയ്യിലുള്ള കാശെല്ലാം വീതിക്കാനോ? കാലണ ഞാൻ ആർക്കും കൊടുക്കില്ല പാത്തുമ്മ.

0: പറപറക്കും പരുന്തുണ്ട്, കാസിന്റെ മീതെ പറക്കും പരുന്തുണ്ട്, മീസനുള്ളും നായരെ തൂഷിച്ചോളി.
1: ഹാസ്യഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുകയാണ്. അടുത്തതായി 1977 പുറത്തിറങ്ങിയ ധീരസമീരെ യമുനാ തീരെ എന്ന സിനിമയിൽ നിന്നുള്ള ഗാനമാണ്. ഒ എൻ വി കുറുപ്പ് വരികളെഴുതി, ശ്യാം ഈണം നൽകി, പി ജയചന്ദ്രൻ, പട്ടം സദൻ, എൽ ആർ ഈശ്വരി എന്നിവർ ചേർന്ന് പാടിയ ഗാനം ആനന്ദം ബ്രഹ്മാനന്ദം.

റേഡിയോ മലബാറിലൂടെ ഹാസ്യഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. 1977 തന്നെ പുറത്തിറങ്ങിയ തുറുപ്പ് ഗുലാൻ. ഇതിൽ ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി വി ദക്ഷിണാമൂർത്തി ഈണം നൽകി. യേശുദാസ്, പി ജയചന്ദ്രൻ എന്നിവർ പാടിയ ഗാനം തുറുപ്പ് ഗുലാൻ ഇറക്കിവിട്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്ന ഗാനം 1977 മധുരസ്വപ്നം എന്ന സിനിമയിൽ നിന്നുള്ളതാണ്. പിടിച്ചാൽ പുളിങ്കൊമ്പിൽ പിടിക്കണം, കുടിച്ചാൽ ഇളനീര് കുടിക്കണം എന്ന് തുടങ്ങുന്ന വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി. സംഗീതം MK അർജുനൻ, പാടിയത് ജോളി അബ്രഹാം, അമ്പിളി രാജശേഖരൻ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ ഇത്രയും നേരം ചിരിനിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒത്തിരി ഗാനങ്ങൾ നമ്മൾ കേട്ടു. ഇവയെല്ലാം ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. വീണ്ടും ചിരിപ്പാട്ടുകളുടെ ശേഖരവുമായി നമുക്ക് അടുത്ത മധുരഗീതങ്ങളിൽ തുടരാം. ഇന്ന് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം.
1: മധുരഗീതങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ,

0: കണ്ണൂർ. ഫോൺ 0497276240.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannurof, Simbolo and Collar, other brands, Grandfos, Hutik, Vox Lanit,
1: phone 9496420880,
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni.
2: Ella, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞാ?
2: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോ എന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
5: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 1 മണിക്ക് വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. തുടർന്ന് നാടൻ പാട്ടുകൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 കൃഷ്ണകഥാമൃതം. 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക്

0: അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ. 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900.
3: മാറ്റങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. സംസ്ഥാനത്തെ 17 നദികളിൽ അഴിഞ്ഞുകൂടിയ മണൽ നീക്കാൻ സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. മണൽ ഓഡിറ്റ് പ്രകാരം ഖനനയോഗ്യമെന്ന് കണ്ടെത്തിയ 1.7 കോടി ടൺ വാരാനുള്ള നടപടിയാണ് ഉണ്ടാവുക. ഡിസംബറോടെ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, വയനാട് എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന നദികൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാവില്ല. പട്ടികയിൽ ഇല്ലാത്ത ബാക്കി പുഴകൾ അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവും. അവയുടെ മണൽ ഓഡിറ്റ് നടന്നുവരികയാണ്. പ്രളയ സാധ്യത മുൻകൂട്ടി കണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഭോട്ടേകോശി നദീതടത്തെ വിഴുങ്ങിയ ഹിമാലയൻ പ്രളയത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഇന്ത്യ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് കാലാവസ്ഥാ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നേപ്പാൾ. ആഗോള ഹരിതഗൃഹ വാതക പുറന്തള്ളലിൽ ഈ രാജ്യങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം ഏറ്റുവാങ്ങുന്ന നേപ്പാളിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. ഇതിനായി ഐക്യരാഷ്ട്രസഭയെ സമീപിക്കും. സെപ്റ്റംബർ 8 നടക്കുന്ന UN പൊതുസഭാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ ആവശ്യമുന്നയിക്കാൻ നേരിട്ട് പങ്കെടുക്കുമെന്നാണ് വിവരം. ഇത് ജീവകാരുണ്യ സഹായമല്ലെന്നും നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്വമാണെന്നും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ പറഞ്ഞു. KSRTC ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ള അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. ഗ്രാറ്റുവിറ്റി നിയമപരിധിയിൽ നിന്ന് KSRTCയെ ഒഴിവാക്കി സർക്കാർ 2013 പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെയാണ് KSRTC അപ്പീലിൽ ചോദ്യം ചെയ്തത്. പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 18 അധ്യാപക റാങ്ക് പട്ടികകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ PSC ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. പ്രിയദർശിനി പദ്ധതിക്ക് സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കും. ഇത് സംബന്ധിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ സ്വാഗതാർഹമാണെന്നും നിരക്ക് സംബന്ധിച്ച് സ്വകാര്യ ബസ്സുടമകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി CB ജോൺ പറഞ്ഞു. പ്രിയദർശിനി പദ്ധതി കാരണം സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. അയോധ്യ രാമക്ഷേത്രത്തിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്രയെ തിരഞ്ഞെടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ കാലയളവിൽ വ്യോമസേനയുടെ വെസ്റ്റേൺ കമാൻഡ് മേധാവിയായിരുന്നു അദ്ദേഹം. വ്യാജ അമേരിക്കൻ പ്രതിരോധ കരാറിന്റെ പേരിലെ നിക്ഷേപ തട്ടിപ്പിന് VPVV കമ്പനി മേധാവിമാരുടെ പേരിൽ ഡൽഹി പോലീസ് എടുത്ത കേസ് ഒത്തുതീർപ്പായി. കേസിൽ അറസ്റ്റിലായിരുന്ന VPVV കമ്പനി ചെയർമാൻ കൊല്ലം സ്വദേശി വെങ്കിട വെങ്കിട്, ഡയറക്ടർമാരായ ഡൽഹി സ്വദേശി ഹിതേഷ് കുമാർ, മലയാളി രാഹുൽ രാജീവ് നായർ എന്നിവർക്ക് ഡൽഹി പട്യാല ഹൌസ് കോടതി ജാമ്യം നൽകി. കണ്ണൂർ സർവകലാശാല

ശാലയുടെ അഫിലിയേറ്റഡ് കോളേജ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് 18 നടത്തും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം 7-ാം തീയതി അതത് കോളേജ് ക്യാമ്പസുകളിൽ പ്രസിദ്ധീകരിക്കും. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന് വഴിയൊരുക്കിയ വൈജ്ഞാനിക വിപ്ലവത്തിന് തിരികൊളുത്തിയത് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമിയാണെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ചട്ടമ്പിസ്വാമിയുടെ 173-ാമത് ജയന്തി ആഘോഷ പരിപാടികൾ പന്മന ആശ്രമത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ശ്രീരാമകൃഷ്ണാശ്രമങ്ങളിലെ സന്യാസിയും കർമ്മയോഗിയുമായിരുന്ന സ്വാമി ഗോലോകാനന്ദ സമാധിയായി. ലയണൽ മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണത്തിന് SIT രൂപവൽക്കരിക്കുന്നതിനുള്ള നിയമവശം പരിശോധിക്കുന്നു. കായിക വകുപ്പിന്റെ പരാതി ആഭ്യന്തര വകുപ്പിന് കൈമാറിയതായും GST ക്രമക്കേട് സംബന്ധിച്ച റിപ്പോർട്ടുകളിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിവരികയാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ കോടതിയെ കുറ്റപ്പെടുത്തി സർക്കാർ ആദ്യമിറക്കിയ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിന്റെ പകർപ്പ് അതേ ദിവസം തന്നെ പ്രതികളുടെ കൈവശം എത്തിയതിൽ വിമർശനം തുടർന്ന് ഹൈക്കോടതി. പ്രതികൾക്ക് അയച്ചു കൊടുത്തത് ഏത് മാർഗത്തിലാണെന്ന് ഒരാഴ്ചക്കകം വ്യക്തമാക്കാൻ ജസ്റ്റിസ് A. ബദറുദ്ദീൻ വിജിലൻസിനോട് നിർദ്ദേശിച്ചു. പരാജയങ്ങളും സുരക്ഷാ പരിശോധനകളും മൂലമുണ്ടായ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഭൗമനിരീക്ഷണ ഉപഗ്രഹവുമായി ISRO GSLV വിക്ഷേപണത്തിന് സജ്ജമായി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വ്യാഴാഴ്ച പുലർച്ചെ 2:55 വിക്ഷേപണം. വാഹനാപകടങ്ങളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന ഹർജി ഫയൽ ചെയ്യാൻ വൈകിയെന്നതിന്റെ പേരിൽ മാത്രം തള്ളരുതെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാരം ഉറപ്പാക്കുക എന്ന നിയമലക്ഷ്യം സാങ്കേതിക കാരണങ്ങളാൽ നിഷേധിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് PM മനോജ് വ്യക്തമാക്കി. മോട്ടോർ അപകട ക്ലെയിം ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ ആലപ്പുഴ സ്വദേശി സന്തോഷ് കുമാർ ഫയൽ ചെയ്ത അപ്പീൽ അനുവദിച്ചാണ് നിരീക്ഷണം. യമുന നദിയിലെ ഹദ്നികുണ്ട് ബാരേജിൽ കരസേനാ ബോട്ട് മറിഞ്ഞ് 2 സൈനികരെ കാണാതായി. ഇവർക്കായി തെരച്ചിൽ തുടരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് സംയുക്ത സൈനിക പരിശീലനത്തിനിടെ ബോട്ട് ബാരേജിലെ ശക്തമായ അടിയൊഴുക്കിൽ പെടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി. രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വവും റായ്ബറേലി MP സ്ഥാനവും ഹർജിയിൽ ചോദ്യം ചെയ്തിരുന്നു. ജയ്പൂരിൽ ശനിയാഴ്ച നടക്കാനിരിക്കുന്ന NEET PG പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. അടിയന്തിരമായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിന് മുന്നിൽ ഹർജിക്കാർ വിഷയം വാക്കാൽ പരാമർശിച്ചു. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വൻ ഇടിവ്. ബുധനാഴ്ച പവന് 2,240 രൂപ കുറഞ്ഞ് 1,11,480 രൂപയിലായിരുന്നു വ്യാപാരം. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില വീണ്ടും മുകളിലേക്ക്. ഇറാനും അമേരിക്കയും തമ്മിൽ വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുന്നതാണ് വിലവർദ്ധനയ്ക്ക് കാരണമായിരിക്കുന്നത്. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ കുട്ടികളുടെ വാർഡും കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗവും അടച്ചിട്ട് 1 വർഷത്തിലേറെയായെന്ന് റിപ്പോർട്ടുകൾ. ചികിത്സയ്ക്ക് എത്തുന്ന കുട്ടികളെ മെഡിക്കൽ വാർഡിലാണ് ഇപ്പോൾ പ്രവേശിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന ശോഭായാത്രകളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. നിർമ്മാണം പൂർത്തിയാകാത്ത മാഹിയിലെ മീൻപിടുത്ത തുറമുഖം 67 കോടി രൂപ ചെലവിൽ വികസിപ്പിക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് അറിയിച്ചു. മലയോര മേഖലയിലെ കുടിയേറ്റ പൈതൃക റോഡായ കൂട്ടുമുഖം ചുണ്ടക്കുന്ന് ചെമ്പേരി അരീക്കൽ പൈതൽമല റോഡ് നവീകരണത്തിന് ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി. മട്ടന്നൂർ പഴശ്ശി കനാലിൽ കാര തെളുപ്പ് പ്രദേശത്തെ അണ്ടർ ടണൽ തകർന്ന് വെള്ളം കയറിയ വീടുകൾക്ക് നാശമുണ്ടായ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായധനം നൽകണമെന്ന് VK സനോജ് MLA മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. മട്ടന്നൂർ നഗരസഭ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മട്ടന്നൂരിനെ ബീക്കൺ ടൗണായി പ്രഖ്യാപിക്കും. ഇരിട്ടി റോഡ് ജംഗ്ഷൻ ക്ലോക്ക് ടവർ മുതൽ വായന്തോട് ജംഗ്ഷൻ വരെയുള്ള പ്രദേശമാണ് ആദ്യഘട്ടത്തിൽ ബീക്കൺ ടൗണായി പ്രഖ്യാപിക്കുന്നത്. ഗാന്ധി ജയന്തി ദിനത്തിൽ ഇതിന്റെ പ്രഖ്യാപനം നടത്തും. പ്രദേശം വൃത്തിയും ഭംഗിയുമുള്ളതാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്നതാണ് ബീക്കൺ ടൗൺ പദ്ധതി. സംഘാടക സമിതി യോഗം നഗരസഭാധ്യക്ഷൻ N. ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു. മട്ടന്നൂർ പാലോട്ടുപള്ളി വെമ്പടി കോളാരി നിടിയാഞ്ഞിരം റോഡിന്റെ നവീകരണ പ്രവൃത്തി വേഗത്തിലാക്കാൻ VK സനോജ് MLA നേതൃത്വത്തിൽ വെമ്പടിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ അവരുടെ അവസാന മത്സരത്തിൽ തകർത്ത് പോയിന്റ് പട്ടികയിൽ 1-ാമതായി. ട്രിവാൻഡ്രം റോയൽസ് KCLന്റെ സെമിയിൽ കടന്നു. ഇന്ത്യൻ ബ്ലൈൻഡ്

0: ഫുട്ബോൾ ഫെഡറേഷന്റെ ദേശീയ പാർഷ്യലി സൈറ്റഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം ജേതാക്കളായി. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.

0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞു തരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492471400, 7225900018.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094 9745220163.

സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദനചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120002.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ആകാശഗംഗ.

പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന്. വോട്ടെടുപ്പ് ഈ മാസം 28-ന്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് വിദഗ്ധ സമിതി. ശബരിമല സ്വർണ്ണാപഹരണ കേസിന്റെ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് ജാമ്യം. ഐഎസ്ആർഒയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-5 വിക്ഷേപണം നാളെ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ബെൽജിയം പ്രധാനമന്ത്രി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്ഘട്ടിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും. പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ, നിയമങ്ങൾക്കനുസൃതമായ ആഗോളക്രമം എന്നിവയിലധിഷ്ഠിതമായ ഊഷ്മളവും സുദീർഘവുമായ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബെൽജിയം പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കനുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്കിടയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോള വെല്ലുവിളികളെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക ഇന്ന് മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപ്പേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം.

0: കേരളം ആവശ്യപ്പെട്ടത്. ശബരിമല സ്വർണാഭരണ കേസിലെ അന്വേഷണ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, കെ വി ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് ജാമ്യം. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായ പി എസ് പ്രശാന്ത് 43 ദിവസമായി ജയിലിലാണ്. പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കത്തിൽ നിന്ന് യു ഡി എഫ് സർക്കാർ പിന്തിരിയണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എസ് എഫ് ഐ മാർച്ചിൽ പങ്കെടുത്ത പെൺകുട്ടികളെയടക്കം ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിന് പരിശീലനം ലഭിച്ച കുപ്രസിദ്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രക്ഷോഭത്തെ കൈകാര്യം ചെയ്യാൻ നിയോഗിച്ചിരിക്കുകയാണ്. സർക്കാർ തിരുത്തിയില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജലജീവികളെ ജലമില്ലാതെ ജീവനോടെ കൊണ്ടുപോകുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് കൊച്ചിയിലെ ഐ സി എ ആർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഈ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഇന്ത്യൻ പേറ്റന്റും ലഭിച്ചു. ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പരമ്പരാഗത ജലാധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലുള്ള ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. നിലവിൽ ജീവനുള്ള മത്സ്യങ്ങളെയും മറ്റു ജലജീവികളെയും ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വലിയ അളവിൽ വെള്ളം ആവശ്യമാണ്. ഇത് ഗതാഗതത്തിനുള്ള ഭാരവും ചെലവും വർദ്ധിപ്പിക്കുന്നു. കുറഞ്ഞ ചെലവിലും വൈദ്യുതി ഉപയോഗത്തിലും ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകാൻ കഴിയുന്ന സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ സംവിധാനമാണ് ഈ പുതിയ സാങ്കേതിക വിദ്യ. നിയന്ത്രിതമായ ഉയർന്ന മർദ്ദവും താഴ്ന്ന താപനിലയും ഉപയോഗിച്ചാണ് സംവിധാനം പ്രവർത്തിക്കുന്നത്.
0: കൊല്ലം നേവൽ എൻ സി സി യൂണിറ്റ് കേരള ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പായ്വഞ്ചി സാഹസിക യാത്രയ്ക്ക് കൊല്ലം തേവള്ളിയിൽ നിന്ന് തുടക്കമായി. കൊല്ലം എൻ സി സി ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ കെ ലോകനാഥൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പാതിരാമണൽ ദ്വീപ് പക്ഷിസങ്കേതത്തെ തിരിച്ച് തേവള്ളിയിലേക്ക് മടങ്ങുന്ന 8 ദിവസത്തെ യാത്രയിൽ 65 കേഡറ്റുകളും 30 ജീവനക്കാരും പങ്കെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ തണ്ടർ പരിശോധനയുടെ ഭാഗമായി അടിമാലിയിലെ വാടക വീട്ടിൽ നടത്തിയ മിന്നൽ റെയ്ഡിൽ 5.5 കിലോഗ്രാം കഞ്ചാവുമായി കോതമംഗലം കുട്ടമ്പുഴ സ്വദേശിനി ഡയാന ബിജുവിനെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ഇടുക്കിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിൽപ്പനയ്ക്കായി ആന്ധ്രാപ്രദേശിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിച്ച കഞ്ചാവാണ് കണ്ടെടുത്തത്. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16 നട തുറക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ISRO അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമനിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. അഷ്ടമി രോഹിണി മഹോത്സവം നാളെ. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ടുണ്ടായിരിക്കും. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വൃക്കരോഗം ബാധിച്ച കണ്ണൂർ ചാലയിലെ +1 വിദ്യാർത്ഥിനിയുടെ ചികിത്സയ്ക്കായി ഓണക്കാലത്ത് പൂവിൽപ്പനയിലൂടെ സ്വരൂപിച്ച തുക കുടുംബത്തിന് കൈമാറി. 16 ലക്ഷത്തിലേറെ രൂപയാണ് സ്വരൂപിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീദേവനിയുടെ ചികിത്സയ്ക്കായാണ് നാട്ടുകാരുടെ കൂട്ടായ്മയായ ചങ്സ് ചാല ഓണക്കാലത്ത് പൂക്കച്ചവടം നടത്താൻ തീരുമാനിച്ചത്. തിരുവോണത്തിന് 2 ദിവസം മുൻപാണ് ചാല ടൌണിലും പരിസരങ്ങളിലുമായി അവർ പൂക്കളുടെ വിൽപ്പന നടത്തിയത്. പൂക്കളുടെ വില പോലും ചോദിക്കാതെ പലരും കൈമറന്ന് സഹായിച്ചു. പൂക്കച്ചവടത്തോടൊപ്പം പായസ വിൽപ്പനയും നടത്തിയിരുന്നു. 16,32,014 രൂപയുടെ ചെക്ക് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു കുടുംബത്തിന് കൈമാറി.
0: ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടന്ന ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ലോക 9 റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് ശ്രീകാന്ത് പരാജയപ്പെടുത്തി. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചു യു ആണ് എതിരാളി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് 2 ഗ്രൂപ്പ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലാന്റിനെ 94 റൺസിന് തകർത്ത

ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ 12 മാധ്യമ പ്രവർത്തകർ കൊച്ചി ജലമെട്രോ, റബ്ബർ കൃഷി തുടങ്ങിയവയെക്കുറിച്ച് പഠനം നടത്തി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള റാഞ്ചിയിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 5 ദിവസത്തെ സന്ദർശന പരിപാടി നാളെ സമാപിക്കും. കണ്ണൂർ പേരാവൂരിൽ 3 യുവാക്കൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ 7 പേർക്കെതിരെ കേസെടുത്തു. ഇന്നലെ രാത്രിയാണ് വെട്ടേറ്റത്. വ്യക്തിവൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു. യുജിസി നെറ്റ്, ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളുടെ പുനഃപരീക്ഷയ്ക്കുള്ള ആദ്യഘട്ട പരീക്ഷാ നഗരപട്ടിക NTA വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഈ മാസം 9-10 തീയതികളിലാണ് പരീക്ഷ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലുള്ള രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിലെ അടുത്ത വർഷം ജൂലൈ ടേമിലേക്കുള്ള 8-ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വരെ NTAയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. കേരള ലോകായുക്ത തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തും. തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ഈ മാസം 15-16 തീയതികളിലും 17 മൂവാറ്റുപുഴ YMCA കോൺഫറൻസ് ഹാളിലും 18 കോട്ടയം PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും സിറ്റിംഗ് ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ടി വെവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന്. വോട്ടെടുപ്പ് ഈ മാസം 28-ന്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് വിദഗ്ധ സമിതി. ശബരിമല സ്വർണ്ണാഭരണ കേസിന്റെ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ISRO അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-5 വിക്ഷേപണം നാളെ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 1 വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ, 2 അതിഥി ഭാഷാ ഗാനങ്ങൾ, 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജയ് ജവാൻ, തുടർന്ന് നാടൻ പാട്ടുകൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 കൃഷ്ണകഥാമൃതം, 7:00 ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ, നിയമാനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ സുദീർഘ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഉത്തരേന്ത്യയിൽ മഴ ശക്തം, ഒഡീഷയിൽ വീണ്ടും പ്രളയ ഭീഷണി. വനിതാ T20 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിവിധ ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. രാവിലെ രാജ്ഘട്ടിൽ ബെൽജിയം പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ, നിയമങ്ങൾക്കനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ ഊഷ്മളവും സുദീർഘവുമായ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബെൽജിയം പ്രതിരോധമന്ത്രി തിയോ ഫ്രാങ്കുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്കിടയിലാണ് ശ്രീ സിംഗ് ഇങ്ങനെ വ്യക്തമാക്കിയത്. ലോകം വലിയ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഈ വെല്ലുവിളികളെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു.
1: Currently, India and Belgium share warm and long-standing relations founded on mutual respect, democratic values, and a shared commitment to rules-based global order. The recently held India-Belgium strategic dialogue in July 2026 has provided an institutional framework for taking up our bilateral partnership forward, including in defense and security. And we welcome greater cooperation among Belgian and Indian defense companies.
0: ഉയർന്ന ജനസംഖ്യയും അത്യാധുനിക സാങ്കേതിക വിദ്യയുമുള്ള ഇന്ത്യയുമായി ഭാവി പദ്ധതികളിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ബെൽജിയം പ്രതിരോധമന്ത്രി പറഞ്ഞു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും വെല്ലുവിളികൾക്കും ഇടയിൽ ലോകം ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ച 7.8% സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെട്ട നിക്ഷേപ അന്തരീക്ഷവും ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല ബിസിനസ് റൌണ്ട് ടേബിളിൽ കേന്ദ്ര ധനമന്ത്രി

0: മന്ത്രി ചൂണ്ടിക്കാട്ടി. വ്യോമയാന മേഖലയിലടക്കം അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി. പഠനത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുക, നവീകരണം പ്രോത്സാഹിപ്പിക്കുക, വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്തുക എന്നിവയിലാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് ശ്രീ ജോഷി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. നടക്കാനിരിക്കുന്ന പരീക്ഷകളുടെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുമായും യോഗം ചേർന്നു. ലീഗൽ മെട്രോളജി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം റൂൾസ് 2026 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. രാജ്യത്ത് പൊതുവായതും നിയമപരമായി അംഗീകരിക്കപ്പെട്ടതുമായ സമയക്രമമായി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഉപയോഗിക്കുന്നതിന് ഈ നീക്കം സഹായകമാകും. ഒരൊറ്റ രാജ്യം ഒരൊറ്റ സമയം എന്ന കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നതാണ് പുതിയ വിജ്ഞാപനം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ആഗോള വിപണികളിൽ ഇന്ത്യൻ തുണിത്തരങ്ങളും കരകൌശല വസ്തുക്കളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഫ്രാൻസും. ടെക്സ്റ്റൈൽ, ഫാഷൻ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ പാരീസിൽ വെച്ച് ഒപ്പുവച്ച കരാറിലൂടെ സാധിക്കുമെന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം വ്യക്തമാക്കി. ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷനും പ്രീമിയർ വിഷൻ സൊസൈറ്റി അനോണിമും ഇതു സംബന്ധിച്ച ധാരണാപത്രം കൈമാറി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
2: We in ISRO is proud to inform that we are going to have a launch of Earth Observation Satellite 05 using our GSLV vehicle, GSLV F-17, on 4th September, early morning, 2:55 AM. This is the first Earth Observation Satellite which is going to be placed in the GEO platform for advanced Earth Observation purpose.
0: ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ഇന്ന് കിഴക്കൻ മധ്യപ്രദേശിലെ ചില സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസം പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, വിദർഭ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ചണ്ഡീഗഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒഡീഷയിലെ ബാലസോർ ജില്ലയിൽ സുബർണരേഖ നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിൽ വീണ്ടും പ്രളയഭീഷണി. രാജ്ഘട്ടിൽ നദി അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. ഝാർഖണ്ഡിലെ ഗലൂദിഹ് ബാരേജിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. നിരവധി ഗ്രാമങ്ങളിൽ വെള്ളം കയറിയത് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുകയും ജനജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5-ാമത്തെ വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഇതുവരെ 74 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250 ആയി. DNA സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള ഫോറൻസിക് സംഘം കാഠ്മണ്ഡുവിലെ 2 ലബോറട്ടറികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 2-ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക 9-ാം റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. വനിതാ സിംഗിൾസ് 2-ാം റൌണ്ടിൽ ഇന്ത്യയുടെ യുവതാരം തൻവി ശർമ്മ ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 171 പോയിന്റ് ഉയർന്ന് 76,741, നിഫ്റ്റി 44 പോയിന്റ് നേട്ടത്തിൽ 23,958 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില ഉയർന്നു. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. കൊഹിനൂർ പവർ പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട 290 കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ് കേസിൽ കൊൽക്കത്തയിലുള്ള 11 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. ഝാർഖണ്ഡിൽ 66 മെഗാവാട്ട് പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് കൊഹിനൂർ ഗ്രൂപ്പിന്റെ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി വകമാറ്റി ഉപയോഗിച്ചതായാണ് ആരോപണം. അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വം നിയന്ത്രിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നീക്കം ഭരണഘടനാ ലംഘനമാണെന്ന കുടിയേറ്റാവകാശ പ്രവർത്തകരുടെ വാദത്തെ അനുകൂലിച്ച US ഡിസ്ട്രിക്ട് കോടതി. മാതാപിതാക്കളുടെ കുടിയേറ്റ പദവി പരിഗണിക്കാതെ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൌരത്വം ഉറപ്പു നൽകുന്ന 14 ഭരണഘടനാ ഭേദഗതിയെ ലംഘിക്കുന്ന ട്രംപിന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരെ US പരമോന്നത കോടതി സ്റ്റേ നൽകിയിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് പ്രസിഡന്റ് ട്രംപ് August 6 പുതുക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചലച്ചിത്ര നടനും നിർമ്മാതാവുമായ ഉത്തം കുമാറിന്റെ ജന്മശതാബ്ദിയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാലാതീതമായ പ്രകടനത്തിലൂടെ തലമുറകളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പ്രതിഭയായിരുന്നു മഹാനായക് ഉത്തം കുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ, നിയമാനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ സുദീർഘ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ഒഡീഷയിൽ വീണ്ടും പ്രളയ ഭീഷണി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്ദേശഗാന പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ സന്ദേശമയക്കാം. സന്ദേശമയക്കണ നമ്പർ പറയുകയാണ്, 9037008960. കഴിഞ്ഞ ആഴ്ച വായിക്കാതെ പോയ സന്ദേശമാണ് ആദ്യം വായിക്കുന്നത്. സന്ദേശമയച്ചിരിക്കുന്നത് സഹദേവൻ ഫ്രം ഇടുക്കിയിൽ നിന്നാണ്. എനിക്ക് കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിലെ കുങ്കുമപ്പൂവുകൾ പൂത്തു എൻ്റെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും സഹദേവേട്ടൻ ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം നമുക്ക് സഹദേവേട്ടന് വേണ്ടി കേൾപ്പിക്കാം. ദാ പാട്ട് കേട്ടോളൂ.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വല്യ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0402-471-400, 7225-900-18.
4: രമേശൻ മൊഡോളിയിൽ നിന്ന് അയച്ച സന്ദേശമാണ് അടുത്തത്. എനിക്ക് ഗഗന നീലിമ മിഴികളിൽ ഉണരും കുസുമ ചാരുതയോ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് രമേശ് ഏട്ടൻ സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിച്ചു തരാം. ഇതാ പാട്ട് കേട്ടു.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്ത് സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078532836. നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം: സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276200.
0: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് സുനിത അശോക് മരുതായിൽ നിന്നാണ്. സുനിതേച്ചി അയച്ച സന്ദേശം ഇങ്ങനെയാണ്: കഴിഞ്ഞ 25 തീയതി എൻ്റെ അച്ഛൻ്റെ ഓർമ്മദിനമാണ്. അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ സൂര്യനായി തഴുകി ഉറക്കമുണർത്തുന്ന എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സുനിതേച്ചി സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പാട്ട് കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ഗിരീഷ് എരമല്ലൂരിൽ നിന്നാണ്. മഴയത്ത് മുൻപേ എന്ന ചിത്രത്തിലെ എന്നിട്ടും നീ പാടിയില്ലല്ലോ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗിരീഷ് ഏട്ടൻ സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
2: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
3: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്, ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
3: സിഎം വിസ്താര നെല്ലൂന്നി.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075

0: 1756 47.
1: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് നീന കരേറ്റയിൽ നിന്നാണ്. എനിക്ക് ഞാറ്റുവേല കിളിയെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ ചിത്രം മിഥുനം. ഇതെന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷം? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
3: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് പ്രസന്ന മാലൂരിൽ നിന്നാണ്. എനിക്ക് ദേവസഭാതലം എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ? ഇത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അമ്മയുടെ പേര് നാരായണി എന്നാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിച്ച് തരണേ മലബാറേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നാരായണി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ദേവസഭാതലം എന്ന് തുടങ്ങുന്ന പാട്ട് കേൾപ്പിക്കാം. ചിത്രം ഹിസൈനസ് അബ്ദുള്ള എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇതാ പാട്ട് കേട്ടോളൂ.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർവെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ്,

ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ മുനാസ് ലേഡീസ് കളക്ഷൻസ് അലിമ പ്ലാസ വെമ്പടി റോഡ് പാലോട്ടുപള്ളി ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ വെമ്പടി റോഡ് പാലോട്ടുപള്ളി മുനാസ് ലേഡീസ് കളക്ഷൻസ് പുതുമത്തേടാം സ്റ്റൈലോടെ അണിയാം ഫോൺ 9497697664 റേഡിയോ മലബാർ സന്ദേശ ഗാനത്തിന് നമസ്കാരം നമസ്കാരം സന്ദേശമയച്ചിരിക്കുന്നത് ചാവശ്ശേരിയിൽ നിന്ന് വിജയശേട്ടനാണ് എന്റെ ഭാര്യ സനോജയ്ക്ക് വേണ്ടിയിട്ട് ആരോ പാടുന്നു ദൂരെ എന്ന ഗാനം വെച്ച് തരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത് സനോജയ്ച്ച് കേൾക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കാം ഇതാ പാട്ട് കേട്ടോളൂ

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും. പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094 9745220163 7511112140.
2: പെരിഞ്ചേരിൽ നിന്ന് ജിജെ അയക്കുന്ന സന്ദേശമാണ് അടുത്തത്. എൻ്റെ മകൾ ആൻവിയയ്ക്ക് വേണ്ടിയിട്ട് കാണാ കൺമണി എന്ന ചിത്രത്തിലെ മുത്തേ മുത്തേ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ? എൻ്റെ മകൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണിത് എന്നുകൂടി ജിജെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആൻവിയ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം അല്ലേ?

0: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
1: മട്ടന്നൂരിൽ നിന്ന് ബുഷറ അയച്ച സന്ദേശമാണ് അടുത്തത്. എൻ്റെ ഫ്രണ്ട് ഖദീജയുടെ കല്യാണമാണ് ഈ വരുന്ന 29-ാം തീയതി. അവൾക്ക് എല്ലാവിധ മംഗളാശംസകളും അറിയിച്ചുകൊണ്ട് എനിക്ക് മെഹ്റുബ മെഹ്റുബ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ? തീർച്ചയായിട്ടും പാട്ട് വെച്ച് തരാം. ഖദീജയ്ക്ക് മംഗളാശംസകൾ അറിയിക്കുകയാണ് റേഡിയോ മലബാർ ടീമും. അപ്പോൾ ഖദീജയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾപ്പിക്കാം.
2: ണോ അലക്കത്തിട്ട്

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെയുള്ളത് സൂര്യ ഇടവന. ഇന്ന് വായിക്കാതെ പോയ സന്ദേശമൊക്കെ അടുത്ത ആഴ്ച വായിക്കുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.

ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായവും നൽകി എല്ലാ ദിവസവും ഞങ്ങളോടുകൂടി വസിക്കണമേ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

പനി പനി സഗമഗസാനി പമനി പനി പപ്പനി പപ്പ മമ ഗഗസനി നിസഗസ സഗമഗ മമ പനി പനി സനി നിസഗസ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്വാഗതം. ജയ് ജവാനിൽ ഇന്ന് 28 വർഷക്കാലത്തെ സൈനിക സേവനാനുഭവങ്ങൾ റേഡിയോ മലബാറിനോട് പങ്കുവയ്ക്കുന്നു റിട്ടയേർഡ് സുബേദാർ മേജർ ഹോണറി ക്യാപ്റ്റൻ ശ്രീ ജനാർദ്ദനൻ തുണേരി.
1: നെഞ്ചിൽ ഇട നെഞ്ചിൽ തുടികൊള്ളും ഒരു ശബ്ദം.

0: നമസ്കാരം, ജനാർദ്ദനൻ തുണേരി.
1: നമസ്കാരം സർ.
0: സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് എത്ര വർഷമായി?
1: ഞാൻ 2004 ഒക്ടോബർ 31 സർവീസിൽ നിന്ന് വിരമിച്ചത്.
0: ഏത് കേഡറിന്നായിരുന്നു?
1: സൂതാർ മേജർ ഓണറി ക്യാപ്റ്റനായിട്ട് റിട്ടയർ ചെയ്തത്.
0: ഈ സൈനിക സേവനത്തിലേക്ക് ചേരുന്നത് ഏത് വർഷമാണ്?
1: 1976 ഡിസംബർ 21 അന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്.
0: നമ്മുടെ സാധാരണ 76 കാലഘട്ടത്തിലൊക്കെ ഒരു യുദ്ധത്തിൻ്റെ ഒരു ഓർമ്മ അവശേഷിക്കുന്ന ഒരു കാലമാണ്.
1: അതെ, കറക്റ്റ്.
0: അപ്പം അതുകൊണ്ട് ചിറ്റേരിപ്പറമ്പ് അല്ലെ ആലച്ചേരി പോലത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് പട്ടാളത്തിലേക്ക് പോകുമ്പോൾ രക്ഷിതാക്കളുടെ ഒരു സന്നദ്ധത അല്ലെങ്കിൽ അവരുടെ സമ്മതം എന്തായിരുന്നു?
1: പണ്ടുകാലങ്ങളിൽ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പട്ടാളം പോലീസ് അതേമാരിലുള്ള ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോല. അന്നൊന്നും അങ്ങനെ പട്ടാളച്ചേരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേകതരായിട്ടാണ് ആൾക്കാർ കാണുന്നത്. കാരണം പട്ടാളത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല.
0: ആ
1: പിന്നെ രാജ്യസേവനത്തിൽ ഉപരി കുടുംബമാണല്ലോ എന്നെല്ലാം ആലോചിക്കുന്നത്.
0: ഒരു മകനോ
1: ഒരു മകനോ ഒരു മകളോ ഉള്ളതാണെങ്കിൽ ആ ഒരു മകനെ അയക്കാൻ പൊതുവെ താല്പര്യക്കുറവായിരിക്കും. പിന്നെ പട്ടാള സേവനം അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയും പോയി ചേരുന്നുണ്ട്. 1971 യുദ്ധം കഴിഞ്ഞത്, ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പേടി തന്നെയാണ്. പൊതുവെ
0: ആരും പോവാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത അല്ലേ? ഏതാണ് ഇതില് രാജ്യസ്നേഹാണോ അല്ലെങ്കിൽ കുടുംബസ്നേഹാണോ ഈ പട്ടാളം തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചൊരു ഘടകം?
1: എന്നെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ജോലി, പിന്നെ അതിന്റെ ബേസ് ചെയ്താണല്ലോ നമ്മുടെ കുടുംബം. അപ്പൊ ആ ഒരു എയിമാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്, എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കുക. അതിൽ എളുപ്പം കിട്ടാവുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളമാണ്. ആ ഒരു ബേസിലാണ് ഞാൻ അതിന്റെ അകത്ത് പോയി ജോയിൻ ചെയ്തത്.
0: ഒപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സ്ഥാനം ഉണ്ടാവുമല്ലോ അല്ലേ?
1: അതെ അതെ.
0: നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടി ചേരുകയാണ്. അതിൻ്റെ ആ സെലക്ഷൻ പ്രോസസ്സ് വളരെയധികം കഷ്ടപ്പാടുണ്ടായിരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എൻട്രി കിട്ടിയോ? അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
1: ഇല്ല, ഞാൻ സർ 2 തവണ പോയിട്ട് കയറാൻ പറ്റിയില്ല. 3rd തവണയാണ് ഞാൻ കയറിയത്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ റിക്രൂട്ടിംഗ് ഓഫീസ്

0: വഴിയാണ് പോയത്.
1: അപ്പം
0: ഞാൻ ജോയിൻ ചെയ്തത് പാരഷൂട്ട് റെജിമെൻറ്റിൻ്റെ ഒരു പ്രാദേശിക സേനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് ബാംഗ്ലൂർ തന്നെ ബേസസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്താണ് ഞാൻ പോയത്. അപ്പോൾ അങ്ങനെ ഞാൻ ആസ് എ ശിപ്പായി ആയിട്ട് ചേർന്ന് പിന്നെ പട്ടാളത്തിലുള്ള പല പരീക്ഷകൾക്കും വിധേയമായി. അങ്ങനെ അങ്ങനെ പ്രൊമോഷനായി പ്രൊമോഷനായി അങ്ങനെയാണ് ഞാൻ ഈ സുബേദാർ മേജർ എന്ന റാങ്കിലെത്തുന്നതും. അപ്പം 28 വർഷത്തെ സേവനത്തിൽ 24 വർഷം ഞാൻ സുബേദാറായിട്ട് തന്നെ വർക്ക് ചെയ്തു. അതായത് സിപ്പായി, നായക്ക്, ഹൗൽദാർ എന്നും പറഞ്ഞ അങ്ങനെ
1: സുബേദാറായി. നമ്മൾ അതിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ ഈ പലപ്പോഴും പട്ടാളത്തിൻ്റെ ഈ ചിട്ടകൾ അല്ലെങ്കിൽ പരിശീലനം വളരെ കഠിനമാണ്, കർക്കശമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അങ്ങയുടെ അനുഭവം?
0: തീർച്ചയായിട്ടും
1: ചേരേണ്ടിയിരുന്നില്ല തോന്നിപ്പോയില്ല?
0: 100%. അതങ്ങനെയാണ് പട്ടാള ജീവിതം. അതായത് നമ്മളൊക്കെ നാട്ടിൽ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന
1: അലസമായിട്ട് ജീവിച്ച,
0: അതെ, അലസ്യമായി ജീവിച്ച് തോന്നിയമാരി എഴുന്നേക്കുക, തോന്നിയമാരി പോവുക, അങ്ങനെയൊക്കെയാണല്ലോ. അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുതൽ കിടക്കാം, അല്ലെങ്കിൽ സമയത്തും കുറച്ച് ലേറ്റായിട്ട് കിടക്കാം, അങ്ങനെയൊക്കെയാണല്ലോ ചിന്തിച്ചു പോവുക. പട്ടാളത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചിട്ടിയായ ട്രെയിനിങ് ആണ്. അത് 6 മണി എന്ന് പറഞ്ഞാൽ 6 തന്നെയാണ്, 5:59 6:01. അതാണ് ഞങ്ങളുടെ ജീവിത ശൈലി. അപ്പോൾ ആ ഒരു ജീവിതശൈലിയാണ് ഇന്നും ഞങ്ങൾ കണ്ടിന്യൂസ് ചെയ്ത്
1: വിരമിച്ചതിന് ശേഷം.
0: സർ,
1: നമ്മൾ 28 വർഷത്തെ സേവനം ഒരു ദീർഘകാലയളവാണ്. ഏതെങ്കിലും പ്രധാനപ്പെട്ട ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ
0: ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ എന്ന് പറഞ്ഞാൽ ജമ്മുവിലായിരുന്നു അന്ന് ഞാൻ ഉണ്ടായിരുന്നത്. അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നു, നമ്മുടെ മുൻ പ്രധാനമന്ത്രിയുടെ കാലത്ത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടന്നത്. അതാണ് കാർഗിൽ വാർ. ആ സമയത്ത് ഞങ്ങൾ കാശ്മീരിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. നേരിട്ട് ആ ഓപ്പറേഷനായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ
1: പറ്റില്ല, ഫ്രണ്ടിലില്ല.
0: ഇല്ല, ഫ്രണ്ടിലില്ല.
1: എന്നാലും ഈ നമ്മുടെ ഇന്ത്യൻ സൈന്യം മൊത്തത്തിൽ കാർഗിൽ വാറിന്റെ ഒരു വേവ് അവരിലേക്ക് ഉണ്ടായിരുന്നല്ലോ അല്ലേ?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: അതിന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു?
0: ഞങ്ങളൊക്കെ യൂണിറ്റിൽ, അതായത് 24 hours
1: അലേർട്ടാണ്.
0: അലേർട്ട് മീൻസ് ഏത് സമയം പോകാനുള്ള തയ്യാറെടുപ്പിൽ. ഞങ്ങൾ ബെഡടക്കം, മറ്റ് സാമഗ്രികളെല്ലാം കെട്ടി, അതായത് ഓപ്പറേഷൻ റോളിൽ പോകുമ്പോൾ നമ്മളെ ചെറിയ ചെറിയ കിറ്റുകൾ ഉണ്ടാവും. കൂടുതൽ ഐറ്റംസ് ഒന്നും നമുക്ക് കൊണ്ടുപോകാം ഇവിടെ ഫീൽഡിലേക്ക്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഭാണ്ഡങ്ങളാക്കിയിട്ടും ഞങ്ങളെ ബെഡുകളും സാധനങ്ങളും അതേമാതിരി നമ്മളെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് എല്ലാം A to Z, അതായത് റെഡി പൊസിഷനിലാണ് എപ്പോഴും ഇരിക്കുന്നത് സൈന്യം.
1: പക്ഷേ കോൾ ഫോർ ഉണ്ടായില്ല.
0: കോൾ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ യൂണിറ്റിനാണല്ലോ നിയോഗിക്കുന്നത്. നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ട്രൂപ്സും വണ്ടിയും പോകാൻ പറ്റാത്ത ഏരിയകൾ. അതാണ് പാരഷൂട്ട് ഉപയോഗിക്കുന്നത്, അത് മുഖാന്തരമാണ് അവിടെ പോകുന്നത്.
1: പാരഷൂട്ടിലാണ് അവിടെ ഇറങ്ങാം.
0: ആ പാരഷൂട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡ് മാർഗം പോകാൻ പറ്റത്തില്ല, കടൽ മാർഗം പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ദുർഗണം പിടിച്ച വഴികളിലാണ് മിക്കവാറും പാരഷൂട്ട് വഴി ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യുന്നത്. അല്ലാതെ തന്നെ പല റോളുകളും കിട്ടാറുണ്ട്.
1: പാരഷൂട്ട് ഉപയോഗിച്ച് റെസ്ക്യൂ ഓപ്പറേഷൻ ഉണ്ടാവാറുണ്ട്.
0: റെസ്ക്യൂ ഓപ്പറേഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പം എല്ലാം എയർബോൺ യൂണിറ്റുകളാക്കി, കമാൻഡോസ് ആക്കി എല്ലാ എയർബോൺ യൂണിറ്റും. ഇപ്പം ഞങ്ങൾ 106 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എയർബോൺ യൂണിറ്റായി മാറിക്കൊണ്ടിരിക്കുക.
1: അവിടെ നമ്മളിപ്പോൾ ഈ കാർഗിലേക്ക് തന്നെ വന്നാൽ ഓരോ ദിവസവും ജനങ്ങൾ പല വാർത്തകളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ യുദ്ധത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ്, ഒരുപാട് പേരെ നമുക്ക് നഷ്ടപ്പെടുന്നു. ഫൈനലി നമ്മൾ വിജയിച്ചു. പക്ഷെ എന്നാലും ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം എന്തും ഏത് നിമിഷവും സംഭവിക്കാമെന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കും.
0: അതെ അതെ.
1: നാടിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെയുള്ള ഓർമ്മകൾ വിഷമിപ്പിച്ചു വന്നു.
0: നമ്മളിപ്പോൾ ഒരു വാർ എന്ന് പറയുമ്പം നാടും വീടും എല്ലാം മറക്കും. നമുക്ക് തരുന്ന ഓപ്പറേഷനാണ് നമ്മുടെ മുമ്പിൽ.
1: പരിശീലനവും
0: സാഹസികതയും എന്ത് തന്നെയാണ് നമ്മൾ ആ എയിം ആ പോയിന്റിൽ എത്തണമെന്നില്ല ഏതൊരു സൈനികന്റെയും വിചാരം ഉണ്ടാവുക. അതിനകത്ത് പിന്നെ മറ്റു മാർഗങ്ങളൊന്നും ചിന്തിക്കാറില്ല. നമുക്ക് കിട്ടിയ ടാസ്ക് എവിടെയാണോ എത്തേണ്ടത് ആ ഹെഡിൽ എത്തണം എന്നുള്ളൊരു ധാരണയെ അവൻ്റെ മനസ്സിലാവും, ആ ഉണ്ടാവും പാടുള്ളൂ. അങ്ങനെയാണ് എല്ലാ സൈനികരും.
1: ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും സേവനവുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്തിട്ടുണ്ടാവും അല്ലേ?
0: ആ മിക്ക സംസ്ഥാനങ്ങളും പോയിട്ടുണ്ട് സാർ. കൂടുതലും ഞാൻ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് 5 വർഷത്തോളം ഞാൻ ജമ്മു കാശ്മീർ എറിയില്ലായിരുന്നു. അപ്പം അവിടെ മിലിറ്റന്റ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സർവീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
1: ഇത് റിട്ടയർമെന്റ് എവിടെ നിന്നായിരുന്നു?
0: റിട്ടയർമെന്റ് ഞാൻ ജമ്മുവിൽ നിന്ന് റിട്ടയർ ചെയ്തു 2004.
1: നമ്മളിപ്പം ജമ്മു കാശ്മീർ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഒരു ഹെഡാണ്, അതേസമയത്ത് ഹെഡേക്ക് കൂടിയാണ്. ഒപ്പം തന്നെ വളരെയധികം ടൂറിസ്റ്റ് സാധ്യതയുള്ളൊരു ഡെസ്റ്റിനി കൂടിയാണ്. നേരിട്ടവിടെ 4-5 വർഷം കഴിയുക എന്ന് പറയുമ്പോൾ കാശ്മീരിനെ വളരെ അടുത്തറിയാൻ അവസരം ഉണ്ടായിട്ടുണ്ടാകും. അങ്ങയുടെ വിലയിരുത്തൽ എന്താണ് ആ നാടിനെ കുറിച്ചുള്ള?
0: പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഹെഡ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാശ്മീർ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തലയില്ലാതെ ഒരു ഉടലും മാത്രമേ അവശേഷിക്കുകയുള്ളൂ. എന്ത് വില കൊടുത്തും

എന്ത് ത്യാഗം ചെയ്തും ആ ഹെഡിനെ നമ്മൾ നിലനിർത്തേണ്ടത് നമ്മളെ വളരെ അത്യന്താപേക്ഷിതമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ. അപ്പോൾ അവിടെ ചെല്ലുന്ന ഓരോ സൈനികനും ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ചിന്തിക്കുന്ന അത് തന്നെയായിരിക്കും. നമുക്ക് കിട്ടുന്ന ഓപ്പറേഷൻസ്, അത് റോഡ് ഓപ്പണിംഗ് ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഡൻ സെർച്ച് ആവട്ടെ, അങ്ങനെയുള്ള ഏത് ടാസ്ക് കിട്ടിക്കഴിഞ്ഞാലും അത് 100% രാത്രി പകൽ ഭേദമില്ലാതെ 2, 3, 4 ദിവസങ്ങൾ കോഡൻ സെർച്ചിലെല്ലാം പോയി

0: അപ്പോൾ ഉഗ്രവാദികൾ വന്നെന്നുള്ള ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ട്രൂപ്സ് അവിടെ എത്തുന്ന ഉടൻ സെർച്ച് ചെയ്യുന്നു, അവരെ പിടിക്കുന്നു. അപ്പോൾ ഫൈറ്റിങ്സ് നടന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക, അതാണ് നമ്മുടെ എയിം. അതൊന്നും ഒട്ടും പുറകോട്ടാവില്ല ആരും, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സൈന്യങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. പുറകോട്ട് വരുന്ന ഒരു പ്രശ്നം ഇതുവരെ ഉദിച്ചിട്ടില്ല.
1: എങ്ങനെ കമ്പയർ ചെയ്യുന്നു മറ്റു രാജ്യങ്ങളുടെ സൈന്യവും നമ്മുടെ ഫോഴ്സും?
0: പല രാജ്യങ്ങളും പല രീതിയിലാണ് സൈനിക സേവനം നടത്തുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യൻ ആർമിയിൽ നിന്നുകൊണ്ട് ഇത്രയും വർഷം സർവീസ് ചെയ്തു. നമ്മുടെ ആ സർവീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൈന്യം 100-ൽ 100% പ്ലസ് വണ്ണുമായിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്.
1: നമ്പർ വൺ ആണ് ലോകത്ത്,
0: തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല. ട്രെയിനിങ് ബേസിലോ മറ്റു കാര്യങ്ങളിലോ ഓരോ റെജിമെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന 100-ൽ 101 പോയിന്റുകളാണ് ഇന്ന്. അങ്ങനെയുള്ള ടെക്നോളജികളാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇൻഫൻട്രി ആവട്ടെ, ആർട്ടിലറി ആവട്ടെ, അല്ല മറ്റ് സേനകളാവട്ടെ, അവരെല്ലാവരും അവരെ എല്ലാ ഡ്യൂട്ടികളിലും പെർഫെക്റ്റാണ്. 100% അവർ ജോലി ചെയ്യുന്നുണ്ട്. സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും 365 ദിവസവും ഇവൻ ലീവിൽ വന്നാൽ പോലും നമ്മുടെ സേവനം ആവശ്യം വരുന്ന സമയത്ത് റീകോൾ ലെറ്റർ കിട്ടുകയോ അല്ലെ ടെലിഗ്രാം കിട്ടുകയാണെങ്കിൽ നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഉടൻ തന്നെ നമ്മൾ വണ്ടി കയറണം. അതാണ് നമ്മുടെ എയിം.
1: ഒരു സിപ്പാഹിയായിട്ടാണ് കയറുന്നത്, സുബേദാറായിട്ടാണ് ഇറങ്ങി വരുന്നത്. സുബേദാർ ആവുമ്പോൾ അങ്ങക്ക് കീഴിലെ കുറേ അധികം സിപ്പാഹിമാരുണ്ടാവുമല്ലോ?
0: ആ, ഞാൻ സുബേദാർ മേജർ ആയിരുന്നു.
1: സുബേദാർ മേജർ,
0: ആ സുബേദാർ മേജർ ദെൻ ഓണററി ക്യാപ്റ്റൻ ആയിട്ടാണ് പിരിയുന്നത്.
1: ഒരു വളരെ ചെറുതല്ലാത്തൊരു പൊസിഷനാണോ സൈന്യത്തിൽ അല്ലേ?
0: അതെ അതെ.
1: അപ്പോൾ അങ്ങക്ക് കീഴിലുള്ള സോൾജിയേഴ്സ് എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവങ്ങളുണ്ടോ അവരുമായിട്ടും ബന്ധപ്പെട്ട്?
0: പട്ടാളത്തിൽ അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 6 കമ്പനി ബേസിസ് ചെയ്തുകൊണ്ടാണ് ഒരു ബറ്റാലിയൻ ഉണ്ടാകുന്നത്, ഞങ്ങളുടെ ഇൻഫൻട്രി ബറ്റാലിയനൊക്കെ. അതിനകത്ത് കമാൻഡിങ് ഓഫീസർ, സെക്കൻഡ് ഇൻ കമാൻഡ്, ദെൻ കമ്പനി കമാൻഡേഴ്സ് 6 പേര്, പിന്നെ 2AC എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻ കമാൻഡായി, പിന്നെ അഡ്ജുനൻ്റ് ഉണ്ടാവും. അതേമാതിരി തന്നെ ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്ലട്ടൂണാണ്. ആ ഓരോ പ്ലട്ടൂണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30-31 ആളുകളുണ്ടാവും. അത് പിന്നെ അതിനുശേഷം സെക്ഷനായിട്ടാണ് വരിക, 8-9 പേരുടെ സെക്ഷനാണ്. ഈ ആർമി എന്ന് പറയുമ്പോൾ ഒരു ചാനലുകളാണ്, അതായത് മുകളിൽ താഴെ വരെ ഒരു ലിങ്കാണ്, ചെയിൻ മാതിരിയാണ്. അപ്പോൾ ഒരു കണ്ണി ഇളകിക്കഴിഞ്ഞാൽ എല്ലാ കണ്ണിയും നഷ്ടപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ കണ്ണി അത്രയും ബലമുള്ളതായിരിക്കും. എൻ്റെ സർവീസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു സെൻട്രൽ പോയിൻ്റാണ്, ആസ് എ സുബേദാർ മേജർ എന്ന് പറഞ്ഞ യൂണിറ്റിൻ്റെ ഒരു സെൻട്രൽ പോയിൻ്റാണ്. ഡയറക്റ്റ് എല്ലാവരോടും ബന്ധപ്പെക്കാവുന്ന ഒരു ചെയറാണ് എൻ്റേത്. അപ്പം ഈവൻ ശിപ്പായി ആയാലും ശരി, ഒരു ഓഫീസർ ആയാലും ശരി, എല്ലാവരോടും മിതമായ രീതിയിലും നല്ല രീതിയിലും കണക്ഷനുള്ള ഒരു
1: പൊസിഷനാണ്.
0: അപ്പം എൻ്റെ സർവീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും കാലത്തെ സർവീസിനുള്ളിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. വളരെ നല്ല രീതിയിൽ തന്നെ സർവീസ് ചെയ്ത് ഞാൻ ലാസ്റ്റ് വരെ എത്തിയിരിക്കുന്നത്.
1: റിട്ടയർമെന്റിന് ശേഷം സൈനികരുടെ വിമുക്ത ഭടന്മാരുടെ വെൽഫെയറിന് വേണ്ടി ഓർഗനൈസേഷനൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്, അതുമായിട്ടും പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണല്ലോ, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
0: ഞങ്ങൾ ചിറ്റാരിപ്പുറമേൻ്റെ കൂട്ടായ്മ വിരമിച്ച സൈനികർ, അതിനകത്ത് നേവി ഉണ്ട്, ആർമി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, വിമുക്ത ഭടന്മാർ, അവരുടെ ഫാമിലീസ്, പിന്നെ വിഡോസ്, വീരനാരികൾ, ഇത്രയും പേരാണ് അവിടെ ഒരു സംഘടനയായിട്ട് ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. നാഷണൽ എക്സർവീസ്മെൻ്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഒരു യൂണിറ്റാണ് ഞങ്ങളുടെ ചിറ്റാരപ്പറമ്പിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു നല്ല സേവനമാണ് കാഴ്ചവെക്കുന്നത്. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തും പരിസരത്തും കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ഏർപ്പെടുന്നുണ്ട്.
1: മുഖ്യ രക്ഷാധികാരി?
0: അതെ അതെ അതെ. അപ്പോൾ കഴിഞ്ഞ ഈ വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടല്ലോ, അതിന് വീടുകളും മറ്റും നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഞങ്ങൾ അടിയന്തരമായി തന്നെ അവിടെ കൂടി ആലോചിച്ച് കിറ്റുകളും വസ്ത്രങ്ങളും ബെഡുകളും എല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൂണിറ്റ് ഏകദേശം ഒരു 45 പേരോളം അതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ട്. എല്ലാ മാസങ്ങളിലും ഞങ്ങൾ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആണ് മീറ്റിംഗ് നടത്താറുള്ളത്. അപ്പോൾ ഇനിയും ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു ധാരണ കൂടിയാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്.
1: തീർച്ചയായിട്ടും വളരെ നല്ലൊരു കൺസെപ്റ്റാണത്. വിരമിച്ച ശേഷം കുടുംബത്തോട് കൂടെ ഒതുങ്ങിക്കൂടുന്നതിന് പകരം സൊസൈറ്റിക്കും നിങ്ങളെ പോലുള്ള ആളുകൾക്കും വേണ്ടി, അവരുടെ വെൽഫെയറിന് വേണ്ടി, സർവീസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും സൈന്യത്തിൽ ലഭിച്ച പരിശീലനവും ജീവിതത്തിലെ ചിട്ടകളൊക്കെ അതിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങേക്ക് ഇനിയും ഒരുപാട് കാലം ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. റേഡിയോ മലബാറിനോട് ഇത്രയും നേരം സംസാരിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം.
0: നന്ദി സാർ.

പ്രിയ ശ്രോതാക്കളെ, റിട്ടയേർഡ് സുബേദാർ മേജർ ഹോണററി ക്യാപ്റ്റൻ ശ്രീ ജനാർദ്ദനൻ തുണേരി തൻ്റെ 28 വർഷക്കാലത്തെ സൈനിക സേവനാനുഭവങ്ങൾ റേഡിയോ മലബാറിനോട് പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ. അദ്ദേഹത്തിന് റേഡിയോ മലബാറിൻ്റെ സ്നേഹം നിറഞ്ഞ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജയ് ജവാൻ ഇവിടെ പൂർണ്ണമാകുന്നു.

ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: നാടൻ പാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 കൃഷ്ണകഥാമൃതം, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ചേർത്തല സരസ്വതി അമ്മയുടെ കവിത ധന്യവൃക്ഷം, ആലപിക്കുന്നത് അഷിക. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ.

ആകാശവാണി റിലേ. 7 മണിക്ക് AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം. 8 മണിക്ക് മധുരഗീതങ്ങൾ. 9 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് കായികം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലേയം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ നന്ദൽമജൻ കൊതേരി എഴുതിയ കവിത ഉയരെ പറക്കട്ടെ, ആലപിക്കുന്നത് സുവർണ കാഞ്ഞിലേരി. ഷിബിന പ്രകാശ് എഴുതിയ ഓലച്ചൂട്ട് എന്ന കഥയുടെ നാടകാവിഷ്കാരം. പങ്കെടുക്കുന്നവർ സൗമിനി, ഗീത, ശ്രീജ, അഷിത, ഷിബിന പ്രകാശ്. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. ഇതിൽ മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: അച്ഛനെന്ന ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടൻ റോഡ്. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

സംപ്രതി വാർത്താഹ ശ്രൂയത്താം. പ്രവാചിക നിധിഹി ജാഹ. ആദൌ മുഖ്യാഹ വാർത്താഹ. ഭാരത് ബെൽജിയം ദേശയോഹ വ്യാപാരോ ദ്വിഗുണി ഭവിഷ്യതി. പ്രധാനമന്ത്രിണ മോദിന ബെൽജിയം മന്ത്രിണ ബാഡ് ഡി വേബർ ഇത്യനേന സഹ നവദെഹല്യാം വിഹിത ശിഖര വാർത്ത. രക്ഷാക്ഷേത്രേ നവീകരണീയ ഊർജായാം ച ഹസ്താക്ഷരംഗതാഹ പ്രമുഖാഹ സന്ധയഃ. രക്ഷാമന്ത്രിണ രാജ്നാഥ് സിംഹേന ബെൽജിയം മന്ത്രിണ തിയോ ഫ്രെഡ്കർ

0: വാർത്തകൾ.
1: പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25-നകം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും നിരവധി കരാറുകൾ കൈമാറി. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളർച്ചാ വേഗത നിലനിർത്തിയിട്ടുണ്ടെന്നും ഇത് ലോകത്തിന് മുഴുവൻ ആത്മവിശ്വാസം പകരുന്നതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
2: दुनिया के कई हिस्सों में संघर्ष की स्थिति बनी हुई है. हर क्षेत्र में अनिश्चितता का प्रभाव पड़ रहा है. इस चुनौतीपूर्ण माहौल में भी भारत की इकोनॉमी ने अपनी गति बनाए रखी है. पिछले क्वार्टर में हमने 7.8% की ग्रोथ दर्ज की है. आज भारत की ग्रोथ स्टोरी दुनिया के लिए विश्वास और नए अवसरों का स्रोत बन रही है.
1: 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത പ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണ് ഇത്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. ഈ മാസം 28-നാണ് ഉപതിരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുകയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിന് ശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും. ബോധപൂർവം വില വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. മെസ്സി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP പി വിജയൻ നേതൃത്വം നൽകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടുക്കിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
3: ADGP ലോ ആൻഡ് ഓർഡർ GP വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹവും ADGP ഒരു SP DYSP അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അത് അന്വേഷിക്കുന്നത്. വളരെ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ അന്വേഷണ സംഘം അതിന്റെ മേൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു.
1: കുന്നംകുളം പോലീസ് മർദ്ദന പരാതിയിൽ VS സുജിത്തിന്റെ പരാതി DGP കൈമാറിയെന്നും റിപ്പോർട്ട് കിട്ടിയാൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25-നകം കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. SIT അന്വേഷണ പുരോഗതിയിൽ കേസ് പരിഗണിച്ച ദേവസ്വം ബെഞ്ച് തൃപ്തി രേഖപ്പെടുത്തി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജംഷഡ്പൂരിലെ ശാസ്ത്രീയ പരിശോധനാ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിക്കാൻ കാലതാമസം നേരിട്ടതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതെന്ന് SIT വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അഷ്ടമിരോഹിണി മഹോത്സവം നാളെ. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദഊട്ട് ഉണ്ടായിരിക്കും. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാളയം മുതൽ കിഴക്കും

0: ഹൈക്കോട്ട് വരെയാണ് നിയന്ത്രണം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമി രോഹിണി വള്ളസദ്യ നാളെ നടക്കും. ഇതോടനുബന്ധിച്ച് കോട്ടയം ജില്ലയിലെ ചേനപ്പാടി കരക്കാർ ആറന്മുളയിലെത്തി പാളത്തൈര് സമർപ്പണം നടത്തി. വിപുലമായ ഒരുക്കങ്ങളാണ് ആറന്മുള പാർത്ഥസാരഥിയുടെ പിറന്നാൾ സദ്യയ്ക്കായി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: 52 പള്ളിയോടക്കരക്കാരും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും ഉൾപ്പെടെ 600,000 പേർക്ക് സദ്യ നൽകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്രവളപ്പിൽ നടക്കുന്നത്. വള്ളക്കാർ പാടിച്ചോദിക്കുന്ന ചേനപ്പാടി കേളിച്ചാരുടെ പാളത്തൈരിന് അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പ്രാധാന്യമുണ്ട്. അഷ്ടമിരോഹിണി ദിനമായ നാളെ ഉച്ചയ്ക്ക് 12 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ആനക്കൊട്ടിലിൽ ഭദ്രദീപം കൊളുത്തി ഭഗവാന് സദ്യ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് 52 കരക്കാർക്കും സദ്യ വിളമ്പും. 501 പറാരിയുടെ സദ്യയാണ് ഒരുക്കുന്നത്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തും. വൈകിട്ട് 6:30 മുതൽ രാത്രി 12 മണിവരെയായിരിക്കും നിയന്ത്രണം. ഇന്നലെ വൈകിട്ടും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 31 വരെ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക 9 റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 417 പോയിന്റ് നഷ്ടത്തിൽ 76,153, നിഫ്റ്റി 41 പോയിന്റ് നഷ്ടത്തിൽ 23,873 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. ഓരോ കുടുംബവും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇടുക്കി ജില്ലാതല തൂഫാൻ ജാഗരൺ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10,748 പേരെ അറസ്റ്റ് ചെയ്യുകയും 9,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 170 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടുകയും ചെയ്തതായി മന്ത്രി വ്യക്തമാക്കി. ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായ PS പ്രശാന്ത് 43 ദിവസമായി ജയിലിലാണ്. സംസ്ഥാന യുവജനോത്സവ വിജയികൾക്ക് ITI പ്രവേശനത്തിൽ പ്രത്യേക ബോണസ് മാർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുൻപ് നിലവിലുണ്ടായിരുന്ന പെർസെന്റേജ് ഗ്രേസ് മാർക്ക് രീതി ഒഴിവാക്കിക്കൊണ്ടാണ് തൊഴിലും നൈപുണ്യവും വ്യാവസായിക പരിശീലന വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോട്ടയം നാഗമ്പടത്തുള്ള റിലയൻസ് ഡിജിറ്റൽ ഷോപ്പിൽ നിന്നും ഏകദേശം 60 ലക്ഷം രൂപ വിലമതിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 ജീവനക്കാർ പിടിയിലായി. മോഷണം നടന്ന് 73 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലാകുന്നത്. 73 ലാപ്ടോപ്പും ഐഫോണുകളും ഐപാഡുകളുമാണ് കാണാതായത്. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25 അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി T. Sidhik. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം.
2: കൃഷ്ണ

അധീനതയിലായിരുന്നു. ദ്രുപദനായിരുന്നു രാജ്യം ഭരിച്ചത്. ദ്രുപദൻ വിദ്യ അഭ്യസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സതീർത്ഥനായിരുന്നു ദ്രോണർ. ഭാവിയിൽ തനിക്കുണ്ടാകുന്ന ഐശ്വര്യത്തിൻ്റെ ഒരു ഭാഗം സുഹൃത്തിന് നൽകാമെന്ന് ദ്രോണർക്ക് ദ്രുപദർ വാക്ക് നൽകി. എന്നാൽ യുവരാജാവായി അഭിഷിക്തനായ ദ്രുപദൻ ദ്രോണരോട് നൽകിയ പഴയ ഉറപ്പുകൾ മറന്നു. ദ്രുപദനോടുള്ള പ്രതികാര ചിന്തയുമായി ദ്രോണൻ കഴിയുകയാണ്. കൗരവ പാണ്ഡവ പുത്രരെ അഭ്യസിപ്പിക്കുവാനുള്ള ചുമതല ഭീഷ്മർ ദ്രോണർക്ക് നൽകുന്നു. അർജുനനാണ് അസ്ത്രവിദ്യയിൽ മുൻപിൽ. ഗുരുദക്ഷിണ നൽകേണ്ട സമയം വന്നു. ദ്രോണർ ദ്രുപദനെ പിടിച്ചു കിട്ടിക്കൊണ്ടുവരാനാണ് ശിഷ്യരോട് ആവശ്യപ്പെട്ടത്. ഗുരുവിന്റെ മുമ്പിൽ ദ്രുപദ് രാജാവിന് പിടിച്ചു കിട്ടിക്കൊണ്ടുവന്നു. ദ്രുപദന്റെ മനസ്സിൽ ദ്രോണരോടുള്ള പക ഉണ്ടായി. ദ്രുപദൻ ഒരു യാഗം നടത്തി. യാഗാഗ്നിയിൽ നിന്നും രണ്ട് കുട്ടികളുണ്ടായി, ആൺകുട്ടിയും പെൺകുട്ടിയും. ബാലന് ദൃഷ്ടദ്യുമ്നൻ എന്ന് നാമം വിളിച്ചു. ദ്രൗപദിയാണ് പെൺകുട്ടി. ദ്രൗപദിയെ കരുത്തനായ ഒരു യോദ്ധാവിനെ കൊണ്ട് വേളി കഴിപ്പിക്കണമെന്നാണ് ദ്രുപദൻ ആഗ്രഹിച്ചത്. ആര്യാവർത്തത്തിലെ ഏറ്റവും വലിയ ഗുരുകുലം നടത്തുന്ന സാന്ദീപനി മുനി ഒരു ദിവസം പാഞ്ചാലത്തെത്തി. സാന്ദീപനിയിൽ നിന്നും അർജുനന്റെ ധീരതയും സാമർത്ഥ്യവും ദ്രുപദൻ അറിഞ്ഞു. ദ്രുപദൻ സാന്ദീപനിയുടെ ശിഷ്യനായ കേശവനെക്കുറിച്ചും ചോദിച്ചു. കേശവനെയോ അർജുനനെയോ മകൾക്ക് ഭർത്താവായി ലഭിക്കണമെന്നായിരുന്നു ദ്രുപദന്റെ ചിന്ത. കേശവന്റെ ദൂതുമായി ഉദ്ധവർ ഹസ്തിനാപുരത്തിൽ വെച്ച് കുന്തിദേവിയെ കണ്ടു. ദുര്യോധനാദികളുടെ ഉപദ്രവത്തെക്കുറിച്ച് ഭീമനും മറ്റും ഉദ്ധവരെ ധരിപ്പിച്ചു. ധൃതരാഷ്ട്രർ കുന്തിദേവിയെയും മക്കളെയും വാരണാവധത്തിലേക്ക് അയച്ചു. വാരണാവധത്തിലേക്ക് പോയ കാര്യം കേശവൻ അറിഞ്ഞു. ഒരു ദിവസം ഉദ്ധവർ തിടുക്കപ്പെട്ട് കേശവൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു, കേശവ, വാരണാവധത്തിലെ അരക്കില്ലത്തിൽ വെച്ച് പാണ്ഡവരും കുന്തിദേവിയും വെന്തു മരിച്ചു. വിദുരൻ്റെ സഹായത്തോടുകൂടി പുരോചനൻ അരക്കില്ലത്തിൽ ഭൂഗർഭമാർഗമുണ്ടാക്കിയതും കാട്ടിലേക്ക് രക്ഷപ്പെട്ട കാര്യവും കേശവൻ അറിയാമായിരുന്നു. കേശവനോട് എതിർപ്പ് കാണിക്കുന്ന ഒരു യാദവ പ്രമുഖനാണ് സത്രാജിത്ത്. മിത്രന്റെ പുത്രനായ നിമ്നന്റെ മകനായിരുന്നു സത്രാജിത്ത്. ദീർഘകാലമായി സൂര്യനെ തപസ് ചെയ്ത് ശമന്തകമെന്ന അപൂർവരത്നം സ്വന്തമാക്കി. ശമന്തകമണി സ്വന്തമായ സത്രാജിത്ത് അഹങ്കാരത്തോടെ നാടുവാണു. ഒരു ദിവസം സത്രാജിത്ത് തന്റെ ദിവ്യത്വം കാണിക്കാൻ കഴുത്തിൽ തൂക്കിയിട്ട് രത്നമണിയുമായി ദ്വാരകയിലെത്തി. കേശവനേക്കാളും മഹത്വം തനിക്കുണ്ടെന്ന് യാദവരറിയട്ടെ എന്നതായിരുന്നു സത്രാജിത്തിൻ്റെ ആഗ്രഹം. സത്രാജിത്തിന് ഒരു അനുജനുണ്ടായിരുന്നു, പ്രസേനജിത്ത്. ഒരു ദിവസം പ്രസേനജിത്ത് സുഹൃത്തുക്കളുമൊന്നിച്ച് നായാട്ടിന് പോകുവാൻ ഉറച്ചു. സുന്ദരമായ സിമന്തകം കഴുത്തിലണിഞ്ഞു വേണം വനത്തിലേക്ക് പോകാനെന്നും പ്രസേനൻ തീരുമാനിച്ചു. ജ്യേഷ്ഠനോട് സിമന്തകൻ ചോദിച്ചു. പ്രസേനജിത്തിന് സിമന്തകം അണിയാൻ കൊടുത്തു. പ്രസേനജിത്തും സുഹൃത്തുക്കളും വനത്തിലേക്ക് പുറപ്പെട്ടു. രൈവതക പർവ്വതത്തിലെത്തി നായാട്ട് തുടങ്ങി. ഏറെ നേരം കഴിഞ്ഞപ്പോൾ വനാന്തർ ഭാഗത്ത് പ്രസേനൻ ഒറ്റപ്പെട്ടു. പുറത്തേക്ക് വരുവാനുള്ള വഴികൾ തെളിയാതായി. അവിടെ കരാളരൂപിയായ ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ പ്രസേനൻ തളർന്നു വിവശനായി നിന്നുപോയി. പ്രസേനജിത്തിനെ സിംഹം വധിച്ചു. കഴുത്തിലണിഞ്ഞ സിമന്തകവുമായി സിംഹം നടന്നു നീങ്ങി. ആ വനത്തിൽ വൃദ്ധനായ ഒരു വാനരൻ താമസിച്ചിരുന്നു, ചിരഞ്ജീവിയായ ജാംബവാൻ. ഗന്ധർവനാരിയെ ഇണയാക്കി സ്വീകരിച്ച് കുടുംബസമേതം പർവ്വതത്തിലൊരു ഗുഹയിൽ വസിക്കുകയായിരുന്നു ജാംബവാൻ. സിംഹത്തിൻ്റെ ഗർജനം കേട്ട് പുറത്തു വന്നപ്പോഴാണ് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവ്യരത്നവുമായി സിംഹം വരുന്നത് കണ്ടത്. സിംഹത്തിനോട് ഏറ്റുമുട്ടി ജാംബവാൻ ആ അപൂർവരത്നം സ്വന്തമാക്കി. ഏറെ നേരം കഴിഞ്ഞിട്ടും പ്രസേനജിത്തിനെ കാണാതായപ്പോൾ സുഹൃത്തുക്കൾ നായാട്ട് നിർത്തി ഒത്തുകൂടി. നിരാശയോടെ സത്രാജിത്തിൻ്റെ സമീപത്തേക്ക് തിരിച്ചു. വിവരമറിഞ്ഞ് സത്രാജിത്ത് ഞെട്ടിത്തെറിച്ചു. തൻ്റെ അനുജൻ മരിച്ചു. ദൈവം വരമായി നൽകിയ സമന്തകവും നഷ്ടപ്പെട്ടു. സഹായികളിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ വനത്തിലേക്ക് പോയപ്പോൾ കേശവന്റെ ഭടന്മാരെ കണ്ടു. അവർ ഒന്നും ചോദിച്ചില്ല, ഞങ്ങൾ ഒന്നും പറഞ്ഞുമില്ല. അത് കേട്ട് സത്രാജിത്ത് പറഞ്ഞു, എൻ്റെ സംശയം ശരിയായി. നാളുകൾക്ക് മുൻപ് കൃഷ്ണൻ സമന്തകത്തിൽ കണ്ണുവെച്ച് എന്നോട് ചോദിച്ചതാണ്, ഞാൻ കൊടുത്തില്ല. പ്രസേനജിത്തിനെ നശിപ്പിച്ച് കേശവൻ തന്നെയാണ് രത്നം കൊണ്ടുപോയത്. സത്രാജിത്തിൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും അതിശയിച്ചു. ദ്വാരകയിൽ അപവാദം കനത്തു. അന്നു തന്നെ കേശവനും കുറച്ച് യാദവ പ്രമുഖരും വനത്തിലെത്തി. ഏറെ നേരം തിരഞ്ഞപ്പോൾ പ്രസേനജിത്തും കുതിരയും മരിച്ചു കിടക്കുന്ന കാഴ്ച യാദവർ കണ്ടു. പരിസരമാകെ പരിശോധിച്ചു. അല്പമകലെ സിംഹത്തിൻ്റെ ജഡവും അവർ കണ്ടു. അവിടെ ഒരു വാനരൻ്റെ കാൽപ്പാടുകൾ അവർക്ക് കാണായി. കേശവനും കൂട്ടരും അന്വേഷണം വീണ്ടും തുടർന്നു. അവിടെ വിശാലമായൊരു ഗുഹ. അതിൻ്റെ ഒരു ഭാഗത്ത് സുന്ദരനായൊരു ബാലൻ ശമന്തകമണി തട്ടിയുരുട്ടി കളിച്ച് രസിക്കുന്നു.

0: ുകയാണ്. വൃദ്ധനായ ജാമ്പവാൻ അടുത്തു തന്നെ കണ്ണുകളുടെ ചിരിപ്പുണ്ടായിരുന്നു. കേശവനെയും സംഘത്തെയും കണ്ടുണർന്ന ജാമ്പവാൻ യുദ്ധസന്നദ്ധനായി. പ്രായാധിക്യമുണ്ടെങ്കിലും കരുത്തനായ ജാമ്പവാൻ കേശവനോട് മല്ലയുദ്ധം ചെയ്തു. ഏറെ നേരത്തെ യുദ്ധത്തിനൊടുവിൽ ജാമ്പവാൻ വീണു. സാവധാനം എഴുന്നേറ്റ് ജാമ്പവാൻ തന്നെ വീഴ്ത്തിയ ആ യുവാവിനെ തന്നെ നോക്കി. സീതാപതിയായ ശ്രീരാമചന്ദ്രൻ പ്രത്യക്ഷനായി നിൽക്കുന്നതുപോലെ ജാമ്പവാന് തോന്നി. ജാമ്പവാൻ സ്യമന്തകം ലഭിച്ച കഥകളെല്ലാം അവരോട് വ്യക്തമാക്കി. അല്പം കഴിഞ്ഞ് ഒരു കരത്തിൽ സ്യമന്തകവും മറുകരത്തിൽ സുന്ദരിയായ ഒരു കന്യകയുമായി കേശവന്റെ മുന്നിലെത്തി. ജാമ്പവൻ പറഞ്ഞു, കേശവ, ഇതെന്റെ മകൾ ജാമ്പവതി. വൃദ്ധനായ ഞാൻ മർത്യവേഷധാരിയായി ഇവൾക്ക് ഒരു വരനെ തേടി കണ്ടുപിടിക്കുക എന്നത് ദുഷ്കരമാണ്. അതുകൊണ്ട് എന്റെ മകളെ അങ്ങ് പ്രിയസഖിയായി സ്വീകരിക്കണം. കേശവന് ജാമ്പവാന്റെ വാക്കുകൾ തള്ളിക്കളയുവാൻ കഴിഞ്ഞില്ല. കൃഷ്ണൻ ജാമ്പവതിയുമൊത്ത് ദ്വാരകയിലെത്തി. പൗരസഭ വിളിച്ചുകൂട്ടി. സഭയിൽ വെച്ച് നടന്ന കഥകൾ പറഞ്ഞു. സിമന്തകം സത്രാജിത്തിന് തിരിച്ചു നൽകി. കേശവനെക്കുറിച്ച് പറഞ്ഞു പരത്തിയ അപവാദങ്ങൾ തിരിഞ്ഞുകുത്തുന്നതായി സത്രാജിത്തിന് തോന്നി. വിധിയെ പഴിച്ചിരുന്ന സത്രാജിത്ത് ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. തന്റെ പ്രിയപ്പെട്ട മകളെയും സിമന്തകമണിയെയും കേശവന് തന്നെ കാഴ്ചവെക്കാം. യാദവ സ്ത്രീകളിൽ അതിസൗന്ദര്യവതിയായിരുന്നു സത്യഭാമ. ദേവസ്ത്രീകളെപ്പോലും പരാജിതമാക്കുന്ന രൂപലാവണ്യം. അന്നു തന്നെ സത്യഭാമയോടും സിമന്തകത്തോടും കൂടി സത്രാജിത്ത് ദ്വാരകയിലെത്തി. കേശവനുമായി സൗഹൃദ സംഭാഷണം നടത്തി. സത്യഭാമയെയും സിമന്തകത്തെയും കേശവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ജാമ്പവതിയുടെയും സത്യഭാമയുടെയും വിവാഹങ്ങൾ ആഘോഷപൂർവം കൊണ്ടാടുവാൻ ദ്വാരക അണിഞ്ഞൊരുങ്ങി.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ഞാൻ ടി വി എസിന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
1: ഏയ് ആടന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
2: അല്ല എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടന്ന് പ്രശ്നമുണ്ടോ?
1: ആടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വല്യ അഹങ്കാരം, നമ്മളിത് ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
0: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
1: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
1: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ് എനിക്കെന്ത് പ്രശ്നം?
1: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട, നീ കണ്ടോ?

0: പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: ഹരിത സമൃദ്ധി.
4: ഗ്രാമസമൃദ്ധിയുടെ

0: നമസ്കാരം, ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഇന്ന് ഹരിത സമൃദ്ധിയിൽ നമ്മുടെ കൂടെ ആലപ്പുഴ ജില്ലയിലെ രതീശൻ പിള്ള എന്ന് പറയുന്ന ഓമനക്കുട്ടൻ ചേട്ടനാണുള്ളത്. കൃഷി അനുഭവങ്ങളിലേക്ക് പോകാം. നമസ്കാരം ചേട്ടാ.
1: എനിക്ക് ഞാൻ ഒരു 10-18-20 കൊല്ലത്തോളമായി കൃഷി രംഗത്ത് ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സാമ്പത്തികമായിട്ട് ചില ഇതായിരുന്നപ്പോൾ ഞാൻ ഗൾഫിൽ പോയി. 10-13 ഗൾഫിലായിരുന്നു. അവിടുന്ന് വന്ന് വീണ്ടും കൃഷി രംഗത്തേക്ക് ഇറക്കി വന്ന ഞാൻ ഗൾഫിൽ പോയപ്പോൾ ഞാനൊരു ഹോട്ടലിലായിരുന്നു, 5-star ഹോട്ടലിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ ഞാൻ ആണ് ഈ ഹൗസ് ബോട്ടിൽ കയറിയത്. ഹൗസ് ബോട്ടിൽ കയറി ഇങ്ങനെ പണിയൊക്കെ നടത്തി ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞ് ക്ഷീരകർഷക മേഖലയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി, തീരമേഖലയിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് അതിൽ പരാജയം എന്ന് പറയാം, സാമ്പത്തികമായി നഷ്ടങ്ങൾ സംഭവിച്ചു. എന്നാലും പിടിച്ചു നിൽക്കുന്നു, കൃഷി ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും കൃഷി തന്നെ ചെയ്യുന്നു, നെൽകൃഷിയാണ്. അത് കുട്ടനാട്ടുകാർക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയല്ലോ, കുട്ടനാട്ടുകാരത് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരോട് പട്ടിണി കാണത്തില്ല.
0: ക്ഷീരകർഷകനാണെന്ന് പറഞ്ഞു, ആദ്യം എത്ര പശുക്കൾ ഉണ്ടായിരുന്നു?
1: 5 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ 5-7. പിന്നെ അത് സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നുമില്ല, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പക്ഷേ വലിയ ബുദ്ധിമുട്ടും അതനുസരിച്ച് സഹായത്തിന് മറ്റുള്ള ആൾക്കാരും ഇല്ല. അതുകൊണ്ട് ഒറ്റയ്ക്കാടെന്നുള്ള കഷ്ടപ്പാട് പ്രായമായി. പിന്നെ അതുകൊണ്ട് അതിൽ നിന്ന് മാറി. പിന്നെ അന്നേരവും തന്നെ നെൽകൃഷി ചെയ്യുന്നുണ്ട്, നെൽകർഷകനാണ്.
0: ഇപ്പോഴും നെൽകൃഷിയുണ്ട്?
1: കൃഷിയുണ്ട്. ഇപ്പോൾ എനിക്കൊരു 7-8 ഉണ്ട്, 7-8.
0: നെൽകൃഷിയാണ്.
1: പിന്നെ പറമ്പുണ്ട്, പറമ്പിൽ അങ്ങനെ തെങ്ങുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യത്തിനുള്ള തേങ്ങ കിട്ടും, അല്ലാതെ കൂടുതൽ തേങ്ങയൊന്നുമില്ല. നെല്ല് കഴിഞ്ഞു പോകണ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വിളവെടുപ്പ് സമയം ആയപ്പോഴത്തേക്ക് ഏതാണ്ടൊരു കൃഷി കൊയ്യുന്നതിന് 1 മുമ്പ് തന്നെ ഉപ്പുവെള്ളം കയറി. വെള്ളം കയറിയപ്പോൾ അത് സാമ്പത്തികമായി വലിയ നഷ്ടമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വെള്ളപ്പൊക്കം, വെള്ളം വന്നു കഴിഞ്ഞാലായിട്ട് ബണ്ടുകൾ, ശരിയായ ബണ്ടുകളില്ല, ബണ്ടുകൾ പൊട്ടിപ്പോവുക. ബണ്ടുകൾ പൊട്ടിപ്പോയി കഴിയുമ്പോഴത്തേക്ക് പാടശേഖരത്തിലെ നെൽകൃഷി നശിച്ചു പോകുന്നു. നശിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ നിന്നൊന്നും കിട്ടാനില്ല. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2016 പ്രളയം വന്നപ്പോൾ നല്ല സാമ്പത്തികമായി നല്ല നഷ്ടമുണ്ടായി. അങ്ങനെ പിന്നെ ഈ ബാങ്ക് ലോണും പിന്നെ കുറേ സ്വർണമൊക്കെ ഗൾഫ് ബാങ്കിലാണ്. അതുകൊണ്ടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ, ഇപ്പോൾ സ്വർണത്തിന് വില ഉള്ളതുകൊണ്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ കാര്യങ്ങൾ നടന്നു പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ വിദ്യാഭ്യാസം നടക്കണം, പിള്ളേർക്ക് മക്കൾക്ക് ഒന്നും ജോലി ആയിട്ടില്ല, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്.
0: ഇപ്പോൾ എല്ലാവരും പറയുന്ന കൃഷി നഷ്ടമാണ് നഷ്ടമാണെന്നൊക്കെ, ചില കൂട്ടർ പറയുന്നുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് കൃഷി എന്ന്. ചേട്ടൻ എന്താ തോന്നുന്നത്?
1: ഞങ്ങൾ ഇത്തവണ ഞങ്ങളുടെ 2 കൃഷി ചെയ്യുന്നുണ്ട്. 2 കൃഷി ചെയ്യുന്ന ഞങ്ങൾ ഇപ്പോഴത്തെ 1 കൃഷി കഴിഞ്ഞ് അടുത്ത കൃഷിയിലേക്ക് ഇപ്പോൾ ഇറങ്ങി. ഇപ്പോൾ 60-50 ദിവസത്തോളമായി ഇന്നല്ലേ നെൽച്ചെടി, 100-110 ദിവസം കഴിയുമ്പോൾ കൊയ്ത്താ. ഞങ്ങൾ കഴിഞ്ഞ പൂപ്പ് കൃഷി എടുത്തപ്പോൾ ഞങ്ങൾ നെല്ല് നല്ല നെല്ലാണ്, പക്ഷേ നല്ല നെല്ല് എന്ന് പറയുമ്പോഴത്തേക്ക് നെല്ലിൽ കണ്ട് പുറമെ കാണുമ്പോൾ, പക്ഷേ തൂക്കി വന്നപ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള തൂക്കങ്ങളില്ല, കണ്ട കണക്കുള്ള തൂക്കങ്ങളില്ലായിരുന്നു. പിന്നെ അതിൽ നമുക്ക് ലേബർ ചാർജ്, അമിതമായ ലേബർ ചാർജാണ്. ലേബർ ചാർജ് കൊടുത്തു നമുക്കിപ്പോൾ 1 നെല്ല് ഇപ്പോൾ വണ്ടിയെ കയറി പോകുവാണെങ്കിൽ, നമ്മൾ കുട്ടനാട്ടിൽ വണ്ടി ചെല്ലാത്തടത്താണെങ്കിൽ നമുക്ക് ഏതാണ്ട് 100 നെല്ല് വണ്ടിയെ കയറി വരുമ്പോഴത്തേക്കാണ്ട് 280 അടുത്ത് ചിലവ് വരുന്നുണ്ട്. 100 നെല്ല് 1 അങ്ങനെയുള്ള ചിലവുകൾ വരുന്നുണ്ട്. ആ ചിലവ് നമ്മുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. മറ്റൊന്നല്ല, പിന്നെ മില്ലുകാർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇത്, അവർ വന്നിട്ട് ആ നെല്ലിന് ഇച്ചിരി ഉണക്കുറവ് അല്ലെങ്കിൽ നനവുണ്ടെങ്കിൽ അവർ പറയുന്നതാണ് കിഴിവ്. അപ്പോൾ 100 നെല്ല് നമുക്ക് തരേണ്ടടുത്ത് അവർ ചിലപ്പോൾ 90 നെല്ലിൻ്റെ പൈസയെ നമുക്ക് കൈ തരത്തുള്ളൂ, ബാക്കി 10 നെല്ല് അവർ കിഴിവായിട്ട് അങ്ങ് എടുക്കും അവരുടെ ഇതിപ്പോൾ. നമ്മളതിൻ്റെ തൂക്ക കൂലിയും ചോട്ട കൂലിയും ഇതെല്ലാം കൃഷിക്കാരൻ കൊടുക്കണം, ആര് കൂലി എല്ലാം നമ്മളാണ് കൊടുക്കുന്നത്. അതാണ് 100 അങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്.
0: നമ്മുടെ ജില്ലയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇവിടുത്തെ കൃഷി രീതികൾ അല്ലേ?
1: നമ്മളിതിപ്പോൾ ഇപ്പം കുട്ടനാട് എന്ന് പറഞ്ഞാൽ

0: എന്ന് പറഞ്ഞാൽ ജലനിരപ്പിന് താഴ്ത്ത് താഴ്ന്നാണ് കൃഷി ചെയ്യുന്നത്. നമ്മൾ നെൽച്ചെടിക്ക് വെള്ളം കയറ്റാനായിട്ട് നമുക്ക് മോട്ടർ ഉപയോഗിക്കേണ്ട. നമുക്ക് വെള്ളം കണ്ടത്തിൻ്റെ അകത്ത് കിടക്കുന്ന വെള്ളം വലിച്ച് പുറത്തോട്ട് പറ്റിക്കുന്നതാണ് നമ്മുടെ ആവശ്യം. നമുക്ക് കുട്ടനാട് ജലനിരപ്പിന് താഴെയാണ് നമ്മുടെ കൃഷി. അപ്പോൾ നമുക്കതിന് പുറത്തുനിന്ന് നമ്മൾ വലിയ പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പ് വഴിയാണ് നമ്മൾ വെള്ളം കയറ്റി പോകുന്നത്. ആ പൈപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കയറി കഴിയുമ്പോൾ ആ പൈപ്പ് അങ്ങ് അടയ്ക്കും. ഇതാണ് നമ്മുടെ കൃഷി.
1: ഈ ഒന്നാം വിളയൊക്കെ എപ്പോഴാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്?
0: നമ്മൾ ഒന്നാം വിള എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ലാത്തതിൻ്റെ കണക്കം. രണ്ടാം കൃഷി പുഞ്ചക്കൃഷി, ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന പുഞ്ചയാണ്. പുഞ്ചയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നവംബർ ആദ്യം വിതയ്ക്കും. മറ്റേതെന്ന് പറയുമ്പോൾ നവംബർ ഇത് വിതച്ചു, അത് കഴിഞ്ഞ് പിന്നെ രണ്ടാം കൃഷിക്കാണെങ്കിൽ മെയ് പകുതിക്ക് വിതയ്ക്കും. അങ്ങനെയാണ് രണ്ട് കൃഷി പോകുന്നത്. ഇപ്പോഴത്തെ അങ്ങനെ രണ്ട് കൃഷിയായിട്ട് ആണ് പോകുന്നത്. പിന്നെ കീടങ്ങളൊക്കെ ഉള്ള ശല്യങ്ങളുണ്ട്, വിഷം, അമിതമായ വിഷമാർഗം, അതിനൊക്കെ ഭയങ്കര വില. ഫാക്ടം യൂറിയ വളം ഇതിൻ്റെയൊക്കെ ഭയങ്കര വിലയാണ്. അങ്ങനെയൊക്കെ അമിതമായ വിലയും അത് കണ്ടത്തിലിടണമെങ്കിൽ അതിൻ്റെ ലേബർ ചാർജ് ആണെങ്കിലും അമിതമായ കാശാണ്.
1: ഈ നെൽകൃഷിയൊക്കെ ചെയ്ത് ഈ നെല്ലൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്?
0: സപ്ലൈകോ അല്ലേ എടുക്കുന്നത്? സപ്ലൈകോ എടുക്കുന്നത്.
1: ഇപ്പോഴേ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പഴയ കാലത്തെ ആൾക്കാർ തന്നെയാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പുതുതലമുറ ഇതിലേക്ക് കടന്നു വരുന്നില്ല, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: പുതിയ തലമുറ കടന്നു വരണമെങ്കിൽ അത് കൃഷി രംഗത്ത് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം കിട്ടണം. ഇപ്പൊ നമ്മുടെ മേഖലയിൽ ഇപ്പൊ പറയുന്ന ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ പറഞ്ഞു പാല് സുലഭമാണെന്ന് പറഞ്ഞു ക്ഷീര കർഷകർക്ക്. എവിടെയാണ് സുലഭമായിട്ട് ഇവിടെ കന്നാലികളെ വളർത്താൻ ഏറ്റവും സുഖമായ മാർഗം കുട്ടനാടാണ്. ഏത് രീതിയിലും പുല്ലിന് പുല്ല്, കച്ചിക്ക് കച്ചി, ഇതെല്ലാം കിട്ടാൻ സുഖമായ മാർഗങ്ങൾ കുട്ടനാടാണ്. കുട്ടനാട്ടിൽ നിന്ന് എന്ത് ഇത്ര പശുക്കളുണ്ടെന്ന് നിങ്ങൾ വന്ന് അന്വേഷിച്ച് നോക്കണം. പഴയ കാലത്ത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഓരോ വീടുകളിലും പശുക്കളുണ്ടായിരുന്നു, പശുപ്പരയുണ്ടായിരുന്നു. ആ പശുപ്പരയ്ക്കകത്തൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ എന്താണ്, പശുവാണോ, അതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കണം. എന്നാലേ അതിനെ കുറിച്ച് അറിയത്തുള്ളൂ. എന്തുകൊണ്ട് പുതിയ തലമുറ പശുക്കളെ വളർത്താനോ മറ്റുള്ളവരോ തയ്യാറാകുന്നില്ല? അതുപോലെ തന്നെ ഈ പശുക്കൾ നമ്മുടെ വീട്ടിൽ നേരത്തെ നിൽക്കുന്ന പശുക്കൾ എന്ന് പറഞ്ഞാൽ 10 പ്രസവിക്കുന്നതിനും അതിനൊരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ 2-3 പ്രസവിച്ചു കഴിഞ്ഞാൽ ചെന പിടിക്കാൻ ഭയങ്കര പാടാണ്. എന്ന് പറഞ്ഞാൽ ആ കാലിത്തീറ്റ, ഈ കാലിത്തീറ്റയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കാലിത്തീറ്റയ്ക്കകത്ത് നമ്മൾ കണ്ടത്തിലിടേണ്ട സാധനമാണ് ഈ കാലിത്തീറ്റയ്ക്കകത്ത് ചേർക്കുന്നത്. യൂറിയ എന്ന് പറയുന്ന സാധനമാണ് ചേർത്തിരിക്കുന്നത്. ഈ യൂറിയ അമിതമായിട്ട് ചെല്ലുന്ന ഡോക്ടർമാർ തന്നെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഈ യൂറിയ അമിതമായി പശുക്കളുടെ യൂട്രസ് പോവുകയാണ്, പഴുത്തു പോവുകയാണ്. അപ്പോൾ 1-2 കൂടുതൽ പശുക്കൾ പ്രസവിക്കുകയല്ല. അതുകൊണ്ട് ഈ അമിത വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വരും. 1,00,000 രൂപയെങ്കിലും കൊടുക്കണം ഒരു 10 ലിറ്റർ 15 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന്. അപ്പോൾ ആ പശുവിനെ വാങ്ങിച്ചുകൊണ്ട് 1-2 പ്രസവം കഴിയുമ്പോൾ നമുക്കതുകൊണ്ട് ഒരു മുതലാകത്തില്ല. സാമ്പത്തികമായിട്ട് ഭയങ്കര നഷ്ടം വരും. നമുക്കൊരു കുറഞ്ഞ ഒരു 3-4 പ്രസവം, 4-5 പ്രസവം ആ പശുവിൽ നിന്ന് ആദായം കിട്ടിയെങ്കിലേ നമുക്ക് ആ പശുവിനെ കൊണ്ട് ലാഭം ഉണ്ടാകത്തുള്ളൂ. അതാണ് ഇന്നത്തെ കാലം.
1: ചേട്ടൻ്റെ കൃഷി വിശേഷങ്ങൾ പറഞ്ഞു. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
0: എനിക്ക് എൻ്റെ ഭാര്യ, 2 മക്കള്.
1: അവരൊക്കെ കൃഷിയിൽ സഹായിക്കാറുണ്ടോ?
0: അവര് ഭാര്യ വരും, മക്കളെ വല്ല കൊയ്ത്തൊക്കെ ആയ വല്ല പടുതായ വല്ല കൊണ്ടുത്തരും, അല്ലാതെ ഒന്നും വരത്തില്ല. പറഞ്ഞാലും ഇടമോനെ പോയി നോക്കും. വീടിൻ്റെ പുറകിലാണെങ്കിലും നീ പോയി നോക്കാൻ പറഞ്ഞാൽ പോലും അവര് എന്തിനാ കൊടുത്ത് കാശ് വാങ്ങിക്കുക പറയുന്നത്. എന്നാ പറയാന്,
1: അവരൊക്കെ പേര് പറഞ്ഞു.
0: എൻ്റെ മൂത്ത മോൻ്റെ പേര് ഗൗതം ആർപ്പിള്ള, അവൻ എൻജിനീയറിംഗ് മെക്കാനിക്കൽ പഠിച്ചിട്ട് നിൽക്കുന്നു. പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പുള്ളി സേതു ആർപ്പിള്ള, പുള്ളി +2 കഴിഞ്ഞ് പുള്ളിക്ക് ഇത് വൊക്കേഷണൽ സെക്കൻഡറിയിൽ ഇത് പഠിച്ചത്
1: അഗ്രികൾച്ചറാണ്
0: പഠിച്ചത്. അപ്പോൾ അത് പൂർത്തിയാക്കിയില്ല. പിന്നെ പുള്ളി മൾട്ടിമീഡിയ പഠിച്ചു. ഇപ്പോൾ ഒരു പ്രോസസ് സാധനം കൊണ്ട് കൊടുക്കുന്ന ഒരാളുടെ കൂടെ നിൽക്കുക.
1: വൈഫിന്റെ പേര്?
0: വൈഫിന്റെ പേര് ബീന ആർപ്പിള്ള.
1: എല്ലാവരുടെ കൂടെ ഒരു പിള്ളയുണ്ടല്ലേ. ചേട്ടന്റെ ചെറുപ്പം മുതലേ കൃഷി ഉണ്ടായിരുന്നു?
0: അച്ഛൻ ഉണ്ടായിരുന്നു, കൃഷി ഉണ്ടായിരുന്നു. 10-12 ഏക്കർ നിലം. ഞങ്ങൾ 5-8 ആൾക്കാരാണ്. 6 സഹോദരിമാരും ഒരു ചേട്ടനുമുണ്ട്. ചേട്ടൻ ദേവസ്വം ബോർഡ് ജോലിക്കാരനായിരുന്നു. ചേട്ടൻ മരിച്ചുപോയി. ചേട്ടനും എല്ലാവർക്കും ഞങ്ങൾ പാർട്ട്ണർഷിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ വീതമായിട്ട് എനിക്ക് 1 ഏക്കർ നിലം. ഞാൻ പെങ്ങളെ കെട്ടി അങ്ങനെ ഞങ്ങളുടെ വീതമൊക്കെ വാങ്ങിച്ച് എനിക്ക് 2 ഏക്കർ നിലം അവിടെയുണ്ട്. ഞാൻ ഗൾഫിലായിരുന്നു. പിന്നെ കൃഷിയോടുള്ള ആവേശവും കാര്യം കൊണ്ട് പിന്നെ അടുത്ത് 1 ഏക്കർ 12 ഏക്കർ ഉണ്ട്. 1 ഏക്കർ 20 സെൻറ്റ് വാങ്ങിച്ചു. വൈഫിൻ്റെ പേരിൽ 1.5 ഏക്കർ ഉണ്ട്. എല്ലാം കൂടെ 3-4 ഏക്കർ നിലം അത് തന്നെയുണ്ട്. പിന്നെ പാട്ടമൊക്കെ ആയിട്ട് കൃഷിയോട് താല്പര്യമുണ്ട്. നമുക്ക് മറ്റൊരു രീതിയിൽ പാട്ടത്തിന് കൊടുക്കുന്ന അതിന് എനിക്ക് അഭിപ്രായമില്ല. അതിനും തന്നെ ചെയ്യും.
1: ഈ നെൽകൃഷി കൂടാതെ വേറെ പച്ചക്കറി കൃഷിയിലേക്ക് പോയിട്ടുണ്ടോ?
0: പച്ചക്കൃഷി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്, ഏത്തവാഴ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഫലപ്രദവും ഉണ്ടായിട്ടില്ല. ആറ്റും മഴയും വെള്ളം അതിന് അതിനോട് അത്രയും നെല്ലിനോട് അത്രയും താല്പര്യം അതിനോട് കാണിച്ചിട്ടില്ല.
1: നെൽകൃഷിയാണ് കൂടുതലായിട്ടും ചെയ്തത്. പണ്ട്
0: അവിടെ എല്ലാവരും വാഴക്കൃഷിയൊക്കെ ചെയ്യുന്നവരുണ്ട്, വാഴക്കൃഷി ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം കാരണം വാഴ വെച്ചാലും ശരിയാകത്തില്ല. വെള്ളം കയറുമ്പോൾ ഇത് വാഴയെല്ലാം പോകും. ഈ വെള്ളപ്പൊക്കത്തിൽ നിന്നൊരു പര്യായ മാർഗം കിട്ടണം.

നെൽകൃഷി നിലനിർത്തുന്നതിലും കൃഷിയിലെ ശ്രമകരമായ വിവിധ പ്രവൃത്തികൾ ലഘൂകരിക്കുന്നതിനും സഹായകരമാം വിധം കൃഷിയന്ത്രങ്ങളുടെ പ്രചാരം കുറേയേറെ പുരോഗമിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയുടെ പുരോഗമനത്തിന് യന്ത്രവൽക്കരണവും അത്യന്താപേക്ഷിതമാണ്. എന്നാൽ കൃഷിയന്ത്രങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾക്കു മാത്രം ഇണങ്ങിയതായാൽ പോരാ, മണ്ണും വിളയും ഉൾക്കൊള്ളുന്ന ജൈവ ഭൗതിക പ്രത്യേകതകൾക്കും അനുരൂപമാവണം. അവ പ്രവർത്തിപ്പിക്കുന്നവർക്ക് അത്യാവശ്യം സാങ്കേതിക പരിജ്ഞാനവും ആവശ്യമാണ്. നെൽപ്പാടങ്ങളിൽ നിലമൊരുക്കുന്നതു മുതൽ വിളവെടുപ്പ് വരെ ഉപയോഗിക്കുന്ന ചില യന്ത്രങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ പരിചയപ്പെടാം. ആദ്യത്തേതാണ് നിലമൊരുക്ക് യന്ത്രങ്ങൾ. നെൽകൃഷിയിൽ നിലമൊരുക്കൽ അതിപ്രധാനമാണ്. ഒന്നാം വിളക്കാലത്തെ പൊടിപ്പൂട്ടിന് സാധാരണ ഉപയോഗിക്കുന്നത് ട്രാക്ടറിൽ ഘടിപ്പിക്കുന്ന കൾട്ടിവേറ്റർ എന്ന യന്ത്രക്കലപ്പയാണ്. പൊടിവിതയിൽ മണ്ണ് നല്ല പൊടിയായാലേ വിത്തുകൾ ഒരുപോലെ നന്നായി മുളച്ചു പൊന്തുകയുള്ളൂ. കൾട്ടിവേറ്റർ എന്ന ഉപകരണം അനേകം ചാൽ പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ വേണ്ടത്ര ഉഴവ് ലഭിക്കാറുള്ളൂ. എന്നാൽ ട്രാക്ടറിൽ ഘടിപ്പിക്കുന്ന റോട്ടവേറ്റർ എന്ന കറങ്ങുന്ന കൊഴുകളുള്ള ഉപകരണം ഉപയോഗിച്ചാൽ രണ്ടു ചാൽ ഉഴവ് മതി മണ്ണ് നന്നായി പരുവപ്പെടാൻ. പവർ ടില്ലറിന്റെ കറങ്ങുന്ന കൊഴുക്കളോട് സമാനമായി പ്രവർത്തിക്കുന്ന ഈ ഉപകരണം താരതമ്യേന ഊർജക്ഷമവുമാണ്. മഴയെത്തിക്കഴിഞ്ഞാലുള്ള കൃഷിയിൽ ചേറ്റുവിതയായാലും പറിച്ചുനടിയിലായാലും ചെളിയിലാണ് ഉഴവ് നടത്തേണ്ടത്. ട്രാക്ടറിൽ കെജ്വിൽ എന്നറിയപ്പെടുന്ന ഇരുമ്പ് ചക്രങ്ങൾ ഘടിപ്പിച്ച് വയലിൽ ചെളി കലക്കുന്ന രീതിയാണ് ഇന്ന് പ്രചാരത്തിലുള്ളത്. മണിക്കൂറിന് 450 രൂപ മുതൽ 500 രൂപ വരെയാണ് വാടക. എന്നാൽ ഇങ്ങനെ ചെളി കലക്കുമ്പോൾ വേണ്ടിവരുന്നതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മികച്ച രീതിയിൽ ചെളി കലക്കൽ നടത്താവുന്ന ഒരു ഉപകരണം കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചിട്ടുണ്ട്. KAU പട്ട്ലർ എന്ന പേരിൽ പ്രവർത്തിപ്പിക്കുന്ന ഈ ഉപകരണം 40 മുതൽ 45% സമയലാഭവും

35 മുതൽ 40% ഇന്ധന ലാഭവും നൽകുന്നു. വിത്തുവിത യന്ത്രം പൊടിവിതയ്ക്കും ചേറ്റുവിതയ്ക്കും ഉപയോഗിക്കാറുണ്ട്. പൊടിവിതയ്ക്ക് വരിയായി വിത്തിടാനുള്ള യന്ത്രം ട്രാക്ടർ കൾട്ടിവേറ്ററിൽ ഘടിപ്പിച്ചിരിക്കുന്ന തരത്തിലുള്ളതാണ്. കൾട്ടിവേറ്ററിന്റെ കുഴുകൾക്ക് പിന്നിൽ വിത്ത് നിക്ഷേപിക്കുന്ന തരത്തിലാണ് ഇവയുടെ പ്രവർത്തനം. ഒരു വിത്തുപെട്ടിയിൽ ശേഖരിക്കുന്ന വിത്ത് കുറേശ്ശെ ഒരു കുഴലിൽ കൂടി വരിയായി വയലിൽ നിക്ഷേപിക്കുന്നു. ശരിയായ ആഴം പാലിച്ചില്ലെങ്കിൽ നെൽവിത്തുകൾ മുളപൊട്ടുകയില്ല എന്നതാണ് ഈ യന്ത്രത്തിന്റെ പോരായ്മ. ശ്രദ്ധാപൂർവം ഉപയോഗിച്ചാൽ വരിയായി വിത്തിടാനും കളനിയന്ത്രണോപകരണങ്ങൾ തുടർന്ന് ഉപയോഗിക്കാനും കഴിയും. ചേറ്റുവിതയ്ക്ക് ഉപയോഗിക്കുന്ന ഡ്രം സീഡർ എന്ന ഉപകരണം അതിലളിതമാണ്. ഒരു ഷാഫ്റ്റിൽ ഘടിപ്പിച്ചുറപ്പിച്ച 4 കറങ്ങുന്ന വിത്തുപാട്ടകളാണ് ഇതിന്റെ പ്രധാന ഭാഗം. വശങ്ങളിൽ ചക്രങ്ങളുള്ള ഈ ഉപകരണം ഒരാൾക്ക് ചെളിയിലൂടെ അനായാസം വലിച്ചുകൊണ്ടു പോകാം. അകലത്തിൽ വരികളായി വിത്തുവിതയ്ക്കുന്ന രീതിയാണ് ഇതിന്റെ ക്രമീകരണം. വെള്ളം നന്നായി നിയന്ത്രിക്കാൻ കഴിയുന്ന വയലുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഉപകരണമാണിത്. ശരിയായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ പറിച്ചു നട്ട നെല്ലിനൊപ്പം തന്നെ വിളവും ലഭിക്കും. അടുത്ത കാലത്ത് ഏറ്റവും പ്രചാരം നേടിയ കൃഷിയന്ത്രമാണ് ഞാറുനടീൽ യന്ത്രങ്ങൾ. 8 നിരയിൽ ഒരേ സമയം നട്ടുപോകുന്ന ഞാറുനടീൽ യന്ത്രങ്ങളാണ് കേരളത്തിൽ കൂടുതലും ഉപയോഗിക്കുന്നത്. 23.8 cm ആണ് ഈ യന്ത്രം ഉപയോഗിച്ച് നടുമ്പോൾ വരി അകലം. നുരികൾ തമ്മിൽ 14 cm, 17 cm എന്നീ അകലങ്ങൾ ലഭിക്കും. ശരാശരി 1/2 ഏക്കറിൽ 1 മണിക്കൂർ കൊണ്ട് ഞാറു നടാം. 3.5 കുതിരശക്തിയുടെ ഡീസൽ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന യന്ത്രത്തിന് 1 മണിക്കൂർ സമയത്തേക്ക് 3/4 ലിറ്ററോളം ഡീസൽ വേണം. യന്ത്രം പ്രവർത്തിപ്പിച്ചാൽ ഒരാളും യന്ത്രത്തിന്റെ ട്രേയിലേക്ക് പായ്ഞാറ്റടി എടുത്തു വയ്ക്കാൻ മറ്റൊരാളും ആവശ്യമാണ്. 3 പേരുടെ ഒരു സംഘമുണ്ടെങ്കിൽ ഞാറുനടീൽ സുഗമമാക്കാം. ഞാറുനടീൽ യന്ത്രത്തിൽ ഉപയോഗിക്കാൻ പായ്ഞാറ്റടി തയ്യാറാക്കേണ്ടതാണ്. ഏകദേശം 1 മീറ്റർ വീതിയുള്ള പോളിത്തീൻ ഷീറ്റ് നിരപ്പുള്ള സ്ഥലത്ത് വിരിച്ച് അതിനുമേലെ 1.5 cm കനത്തിൽ മണ്ണ് നിരത്തി അതിനുമീതെ വിത്തിടണം. 1 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് 600 ഗ്രാം വിത്തെങ്കിലും വിതരണം. ഞാറു നടുമ്പോൾ ഉഴുതിട്ട വയലിലെ ചെളി ഒരളവ് വരെ ഉറഞ്ഞിരിക്കണം. വയലിൽ മണ്ണിന്റെ ഘടനയനുസരിച്ച് 2 മുതൽ 4 ദിവസം മുൻപേ ഉഴുതു നിരപ്പാക്കണം. ഉഴുതിയുടൻ യന്ത്രം ഉപയോഗിച്ച് നടാൻ കഴിയില്ല. വയലിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ഈ യന്ത്രം ഉപയോഗിച്ചാൽ ഓളം വെട്ടുന്നത് മൂലം അരികിലുള്ള നുരികൾ ചെളി കൊണ്ട് മൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ ചെളിയും വെള്ളവും കൂടി ഓളമുണ്ടാകാത്ത അവസ്ഥയിൽ വേണം നടീൽ നടത്താൻ. ഹൈഡ്രോളിക് സംവിധാനമുള്ള യന്ത്രങ്ങൾക്ക് വരമ്പുകൾ കയറാൻ കൂടുതൽ എളുപ്പമാണ്. ഹൈഡ്രോളിക് സംവിധാനമുള്ള 8-വരി ഞാറുനടീൽ യന്ത്രം ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഈ യന്ത്രത്തിനും 23.8 cm തന്നെയാണ് വരികൾ തമ്മിലുള്ള അകലം. പിന്നിൽ നടന്നുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന തരം നിരവധി ഞാറുനടീൽ യന്ത്രങ്ങൾ ലഭ്യമാണ്. 30 cm വരി അകലത്തിൽ 4 വരിയിൽ ഞാറു നടന്നവയാണ് ഇതിലേറെയും. 4 ചക്രവും കൂടുതൽ സൗകര്യങ്ങളുമുള്ള ഞാറുനടീൽ യന്ത്രങ്ങളാണ് കുബാട്ട, കുഗ്ജെ, യാൻമാർ തുടങ്ങിയവ. മിക്ക 4-ചക്ര നടീൽ യന്ത്രങ്ങൾക്കും 6 വരിയിൽ ഒരേ സമയം നടാനാവും. വയലിൽ അല്പം വെള്ളം കെട്ടി നിന്നാലും ഈ യന്ത്രങ്ങൾക്ക് തകരാറുള്ളതായി കണ്ടുവരാറില്ല. ഇടയിളക്ക് അഥവാ കളനീക്കുപകരണങ്ങൾ. വരിയിൽ വിതച്ചതും യന്ത്രങ്ങൾ കൊണ്ട് നട്ടതുമായ വയലുകളിൽ കളയിളക്കികൾ ഉപയോഗിച്ചാൽ വലിയൊരളവിൽ കളനിയന്ത്രണം സാധ്യമാണ്. റോട്ടറി വീഡർ എന്നറിയപ്പെടുന്ന കറങ്ങുന്ന ചക്രങ്ങളുള്ള കളയിളക്കികളാണ് വെള്ളക്കെട്ടുള്ള വയലുകളിൽ ഉപയോഗിക്കുന്നത്. ഫിംഗർ ടൈപ്പ് വീഡർ, കോണോ വീഡർ എന്നിങ്ങനെ 2 തരം കളയിളക്കികൾ പ്രചാരത്തിലുണ്ട്. ശരിയായ സമയത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത്തരം കളയിളക്കികൾ കൊണ്ട് ഉദ്ദേശിച്ച ഗുണം കിട്ടില്ല. മണ്ണിൽ വായുസഞ്ചാരം കൂടുന്നതിനാൽ വേരുകൾ കൂടുതൽ നീളത്തിൽ വളരാനും നെല്ല് പുഷ്ടിപ്പെടാനും കളയിളക്കി സഹായകമാണ്. 2 തരം വ്യതിയന്ത്രങ്ങളാണ് പ്രചാരത്തിലുള്ളത്. കറ്റകൾ കയ്യിലെടുത്ത് യന്ത്രത്തിന്റെ കറങ്ങുന്ന സിലിണ്ടറിനു നേരെ പിടിച്ച് മെതിച്ചെടുക്കുന്ന ഹോൾഡ് ഓൺ എന്ന ഇനവും മുഴുവൻ നെൽക്കറ്റകളും യന്ത്രത്തിനുള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഫ്ലോ ത്രൂ എന്ന ഇനവും. ആദ്യ ഇനത്തിൽപ്പെട്ടവ പൊതുവെ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നവയാണ്. ഇത്തരം യന്ത്രങ്ങൾ കൊണ്ട് 1 മണിക്കൂറിൽ 100 കിലോയോളം നെല്ല് മെതിച്ചു കിട്ടും. വൃത്തിയാക്കിയെടുക്കാൻ മനുഷ്യാധ്വാനം ആവശ്യമാണ്. കറ്റകൾ കെട്ടഴിച്ച ശേഷം വേണം യന്ത്രത്തിലേക്കിടാൻ. 1 മണിക്കൂറിൽ ഏകദേശം 500 മുതൽ 700 കിലോ നെല്ല് വരെ ഈ യന്ത്രം ഉപയോഗിച്ച് മെതിക്കാം. വൈക്കോൽ മുറിഞ്ഞു പോവാറില്ല. എന്നാൽ അത് മെതിച്ച ശേഷം കറ്റ കെട്ടി

0: സൂക്ഷിക്കാൻ കഴിയില്ല. കൊയ്ത്തും മെതിയും ഒരുമിച്ച് നടത്തുന്ന കമ്പൈൻഡ് ഹാർവെസ്റ്റർ എന്ന യന്ത്രങ്ങൾക്ക് ഇപ്പോൾ ഡിമാൻഡ് ഏറെയാണ്. പലതരം കൊയ്ത്ത് മെതി യന്ത്രങ്ങൾ ഇന്നുണ്ട്. മെതിച്ച് വൃത്തിയാക്കിയ നെല്ല് ട്രാക്ടർ ട്രെയിലറിലേക്കോ നിലത്ത് വിരിച്ച ടാർപോളിൻ ഷീറ്റിലേക്കോ ചാക്കിലേക്കോ നിറച്ചു തരുന്ന യന്ത്രങ്ങളാണിവ. ഇതിൽ മുഴുവൻ നെൽക്കറ്റകളും യന്ത്രത്തിനുള്ളിലേക്കെടുത്ത് മെതിക്കുന്ന 2.4 മീറ്റർ വീതിയിൽ കൊയ്തു പോകുന്ന ട്രാക്കുകളുള്ള യന്ത്രങ്ങൾ ചെളിയുള്ള വയലിലും അനായാസം പ്രവർത്തിക്കും. ചെറിയ യന്ത്രങ്ങൾ 1 മുതൽ 1.5 മീറ്റർ വരെ വീതിയിലാണ് കൊയ്യുന്നത്. ഇതിൽ ചെറു യന്ത്രങ്ങളെല്ലാം കതിരുമാത്രം മെതിക്കുന്നവയാകിയാൽ വൈക്കോൽ കേടുകൂടാതെ ലഭിക്കും. എന്നാൽ വലിയ യന്ത്രങ്ങളിൽ കൊയ്ത് നെല്ല് വൈക്കോൽ ഉൾപ്പെടെ മുഴുവനും യന്ത്രത്തിനുള്ളിലേക്കെടുത്ത് മെതിക്കുന്നതിനാൽ വൈക്കോൽ മുറിഞ്ഞു പോകുന്നു. വലുതും ചെറുതുമായ പല കൊയ്ത്തുമെതി യന്ത്രങ്ങൾക്കും ചെളിയിൽ സഞ്ചരിക്കുവാൻ ചക്രങ്ങൾക്കു പകരം ട്രാക്കുകളാണുള്ളത്. അത്തരം യന്ത്രങ്ങൾക്കെ ചെളിവയലിൽ കൊയ്യാനാവൂ. ചക്രങ്ങൾ മാത്രം ഘടിപ്പിച്ച കമ്പൈനുകൾ ചെളി തീരെയില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ വയലുകളിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. കൊയ്ത്ത് മെതി യന്ത്രങ്ങൾ വയലിൽ ഉപേക്ഷിക്കുന്ന വൈക്കോൽ അനായാസം ശേഖരിക്കാൻ കഴിയുന്ന ഉപകരണം ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. 50 സെന്റിമീറ്റർ വ്യാസവും 70 സെന്റിമീറ്റർ നീളവുമുള്ള ചുരുട്ടുകളാക്കി ശേഖരിച്ച വൈക്കോൽ വയലിൽ നിക്ഷേപിക്കും. 1 മണിക്കൂറിൽ 1/2 ഏക്കർ സ്ഥലത്തു നിന്ന് 100 വൈക്കോൽ ചുരുട്ടുകൾ വരെ സംഭരിക്കും. ഇത്തരത്തിൽ കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം സാധ്യമാക്കുമ്പോൾ അത് ഏതൊരു കർഷകനെയും പുതു വെളിച്ചത്തിലേക്ക് നയിക്കും. കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
4: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ബെൽജിയം പ്രധാനമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് ബെൽജിയം. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രവുമായി ബന്ധപ്പെട്ട രൂപരേഖ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പുലർച്ചെ 2:55 വിക്ഷേപണം. കേരളത്തിൽ സവാള വില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. നിയമ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെയ്വറുമായി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തെ നേരിടുന്നതിൽ സമഗ്ര സമീപനം സ്വീകരിക്കാൻ ഇന്ത്യയും ബെൽജിയവും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. ഒരുവിധ ഭീകരവാദത്തെയും ന്യായീകരിക്കാനാവില്ലെന്നും ഇതിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടു

0: വരേണ്ടതുണ്ടെന്നും ഇരുവരും സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ബെൽജിയം പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. യുക്രൈനിലും പശ്ചിമേഷ്യയിലും സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും നേതാക്കൾ മുന്നോട്ട് വെച്ചു.
1: आज हमने रीजनल और ग्लोबल डेवलपमेंट पर भी विस्तार से चर्चा की. भारत और बेल्जियम दोनों ही रूल ऑफ लॉ, डायलॉग और डिप्लोमेसी में विश्वास रखते हैं. यूक्रेन हो या वेस्ट एशिया, हम संघर्ष की शीघ्र समाप्ति और शांति के सभी प्रयासों का समर्थन करते हैं और आतंकवाद के हर रूप को जड़ से समाप्त करना हमारी साझी प्रतिबद्धता है.
0: അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ലോകത്തെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണെന്ന് ബെൽജിയം പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യങ്ങൾക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്താനുള്ള താൽപര്യവും അദ്ദേഹം പങ്കുവച്ചു. ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷത്തിനിടെ ഇരട്ടിയായി വർദ്ധിപ്പിക്കാനും ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യം തടയൽ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും ബെൽജിയവും ധാരണാപത്രവും കൈമാറി. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രവുമായി ബന്ധപ്പെട്ട രേഖയായ രക്ഷ ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പുറത്തിറക്കി. ആഗോള പ്രതിരോധ പങ്കാളിത്തങ്ങൾക്കായി അടുത്ത 10 വർഷത്തിനിടെ രാജ്യം സ്വീകരിക്കുന്ന തന്ത്രപരമായ രൂപരേഖയും കാഴ്ചപ്പാടും വിവരിക്കുന്നതാണ് സമഗ്രമായ ഈ രേഖ എന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സൌഹൃദ രാജ്യങ്ങളുമായി സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പരിശീലന പരിപാടികൾ, തദ്ദേശീയ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തുടങ്ങിയവയെക്കുറിച്ച് രേഖയിൽ പ്രതിപാദിക്കുന്നു. നടപ്പു സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ രാജ്യം 7.8% GDP വളർച്ച കൈവരിക്കുന്നതിൽ ചെറുകിട ഇടത്തരം വ്യവസായ മേഖല വഹിച്ച നിർണായക പങ്കിനെ പ്രശംസിച്ച് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ആഗോള വിപണിയുടെ 1/2 കൈകാര്യം ചെയ്യുന്ന പ്രധാന കയറ്റുമതി രാജ്യമായി മാറാൻ അടുത്തിടെ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യയെ സഹായിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ സ്വാഗതം ചെയ്ത് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ. നയതന്ത്ര ചർച്ചകൾക്ക് യുക്രൈൻ സന്നദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റഷ്യൻ ആക്രമണത്തെ തുടർന്ന് ഈ ആഴ്ച യുക്രൈനിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതിനിടെയാണ് ശ്രീ ജയശങ്കറിന്റെ കീവ് സന്ദർശനം. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. സുപ്രീംകോടതിയുടെ ആഭിമുഖ്യത്തിൽ ബ്രിക്സ് ചീഫ് ജസ്റ്റിസസ് ഫോറം നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാർ ഫോറത്തിൽ പങ്കെടുക്കും. റഷ്യ, ചൈന, ഇറാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചർച്ച നടത്തും. നീതി നിർവഹണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളാണ് പരിപാടിയിൽ ചർച്ച ചെയ്യുക.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുക എന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിനുശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാനുള്ള ഇടപെടലുണ്ടാകും. നാളികേര പുനരുജ്ജീവനത്തിനായി 500 കോടി രൂപയുടെ പദ്ധതി കേന്ദ്രത്തിൽ സമർപ്പിച്ചതായും കോഴിക്കോട് കുറ്റിയാടിയിൽ ആദ്യ നാളികേര വികസന പാർക്ക് ആരംഭിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചെന്നും ശ്രീ ടി സിദ്ദിഖ് പറഞ്ഞു.
3: 100 ടൺ സവാള NCCF വഴി പ്രൊക്യൂർ ചെയ്ത് അടിയന്തരമായി മാർക്കറ്റിൽ ഇടപെടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. 35 രൂപയ്ക്കായിരിക്കും ഈ സവാള വിൽക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത്. ആദ്യപടിയായി 30 ടൺ ലഭ്യമാക്കാനുള്ള ഓർഡർ ഇന്ന് തന്നെ പ്ലേസ് ചെയ്ത് സാധനം എത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്.
0: കേരളത്തിൽ ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈകിട്ട് 6:30 രാത്രി 12 ഇടയ്ക്കാണ് നിയന്ത്രണം. ഇന്നലെയും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നിയമ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് അതത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു. ഹൈദരാബാദിലെ നാൽസർ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് പങ്കെടുക്കുന്നതിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിൽ ബാർ കൌൺസിൽ സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ടാണ് കോടതി ഇടപെടൽ. വാരാണസിയിലെ പ്രളയ സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജില്ലാ ഭരണകൂടവുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത പ്രധാനമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചു. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഫറൂഖാബാദ് ജില്ലയിലെ പ്രളയബാധിത മേഖലകളിൽ വ്യോമ നിരീക്ഷണം നടത്തി. പട്ന ഉൾപ്പെടെ ബീഹാറിലെ വിവിധ മേഖലകളിൽ ഗംഗാനദിയിൽ ജലനിരപ്പ് ഉയർന്ന നിലയിൽ തുടരുകയാണ്. ജാർഖണ്ഡിലും കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമി ഫൈനൽ ഉറപ്പാക്കാനാകും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് കാനഡയുടെ വിക്ടർ ലായിയെ പരാജയപ്പെടുത്തി.

0: കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grandfoss, hutik, vox lanit,
1: phone 9496420880 8111 933 600. cm vistara,
0: cm vistara nilluni.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030 9496974141.
2: എസ് കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247147020590018.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447640949745220163 7511112140.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
3: 9447-371-836,
1: 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: ഓണം, നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
3: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
4: വളയം

0: റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി നെല്ലൂന്നിയിൽ നിന്ന് വളയത്തിലേക്ക് ഒരതിഥിയെ കൂടി പരിചയപ്പെടുത്തുകയാണ്.
1: പേര് ഷൈജു, ഷൈജു തോട്ടത്തി.
0: തോട്ടത്തി എന്ന പേര് മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതമാണ്, പലരിലൂടെയും അറിയപ്പെടുന്ന ഒരു പേരാണ്. തോട്ടത്തി തറവാട്ട് പേരാണോ?
1: തറവാട്ട് പേരാണ്.
0: നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി?
1: ഞാൻ ഡ്രൈവറാണ്, സ്വന്തം വണ്ടിയാണ്, ടിപ്പറ്, ജില്ല, എംസാൻ്റെ ഇങ്ങനത്തെലായിട്ട്.
0: എത്ര കാലമായി ഈ ഒരു മേഖലയിൽ?
1: വണ്ടി ഫീൽഡിൽ വന്നിട്ട് ഒരു 12-13 കാലത്തോളം.
0: അതെ, ശരി. അതിനു മുമ്പെയോ?
1: അതിനു മുന്നേ ഇങ്ങനെ ചെറുതായിട്ട് ബാംഗ്ലൂർ കുറെ കാലം ഉണ്ടായിരുന്നു.
0: ബാംഗ്ലൂർ എന്തായാലും ജോലി?
1: ബാംഗ്ലൂരും ഡ്രൈവർ തന്നെയാണ്.
0: അങ്ങനെ
1: അവിടെ കമ്പനിയുടെ
0: ഡ്രൈവറായി. ഇപ്പോ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് ഈ ഒരു ജോലിയാണ് തെരഞ്ഞെടുത്തത്. ഡ്രൈവിങ്ങിനോട് ചെറുപ്പത്തിലുള്ള താല്പര്യമാണോ?
1: അങ്ങനെയല്ല, ഓട്ടോമാറ്റിക്കലി ഒരു ഫീൽഡിലേക്ക് അങ്ങനെ വന്ന് കൂടുതൽ, അത്രേ ഉള്ളൂ.
0: വീട്ടിലിറക്കിയാ?
1: വീട്ടിൽ അമ്മയുണ്ട്, ഭാര്യ, രണ്ട് മക്കള്, ഞാൻ.
0: പേര് പറയാ?
1: എന്റെ പേര് ഷൈജു, ഭാര്യയുടെ പേര് സൗമ്യ, മോളെ പേര് നിയ, ചെറിയോളെ പേര് നിധിയ.
0: അമ്മ?
1: അമ്മ നളിനി. അച്ഛൻ കെ സി മണി എന്നാണ്, മരണപ്പെട്ടിട്ട് ഒരു 10-15
0: വർഷമായി. ഭാര്യ ഇവിടെ എവിടെയാ?
1: ഭാര്യ ഇവിടെ കൊടകില്.
0: കൊടകിലാണ്?
1: ആ, കൊടകിൽ.
0: കൊടകിൽ നിന്നൊരു പെണ്ണിനെ ജീവിത പങ്കാളിയാക്കാനുള്ള ആ സെലക്ഷന്റെ കാരണം?
1: ആ സമയത്ത് നാട്ടിൽ അന്വേഷിച്ചിരുന്നു, ഇവിടെ കുറച്ച് ടൈറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഡ്രൈവർമാർക്ക് പൊതുവെ ഒരു പെണ്ണുകാരെ എല്ലാവർക്കും ഒരു ഇതുണ്ട് കാഴ്ചപ്പാട് കുറവാണ്. അതുകൊണ്ട് എൻ്റെ ഒരു കസിനി അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു ഇങ്ങോട്ട് നല്ല കുട്ടിയുണ്ട്, ഞാൻ അവിടെ പോയി. അവിടുന്ന് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്നു, കുഴപ്പമില്ല ജീവിതം.
0: നാട്ടിൽ ഒരുപാട് പെണ്ണ് കണ്ട?
1: ആ സമയത്ത് കണ്ടിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെണ്ണെ കാണാൻ പോകുന്നത് ഒരു ബ്രോക്കർ എടുക്കെ പോയി അവരൊരു 3-4 പെണ്ണെ കാണിച്ചു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ കുട്ടിയെ നമ്മൾ നോക്കും. നമ്മൾ അവരെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല, എന്ത് കഴിച്ചാൽ. അങ്ങനെ അങ്ങനെ പോയിരുന്നു, കുറെ കുട്ടികളൊക്കെ ഉണ്ട്.
0: ഡ്രൈവർ എന്ന് പറയുമ്പോൾ ശരിക്കും വിവാഹാലോചന നടക്കുന്ന സമയത്ത് ഒരു താല്പര്യക്കുറവ് എന്തുകൊണ്ടായിരിക്കും അത്? പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഡ്രൈവറാണോ എന്നാൽ പെണ്ണില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ ചിന്തിക്കാൻ എന്തായിരിക്കും കാരണം?
1: അതെന്താ പറയല്, പിന്നെ ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ അവർ കുറച്ച് തരികിടി ഉണ്ടാവുന്നോ, അങ്ങനെ എന്തൊക്കെയുള്ളോ തോന്നിച്ചോ. സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ അവർക്കൊന്നുമില്ല, അവർ നല്ല വരുന്നോ, അല്ല അവർ പെൻഷൻ കഴിഞ്ഞ് അവരൊന്നും പറ്റിക്കഴിഞ്ഞാൽ പെൻഷനോടെ ജീവിക്കാം, ഇവർക്ക് ഒന്നും പറ്റിക്കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിരുന്നു ആ സമയത്ത്.
0: ഇതൊരു അപകടം പിടിച്ച ജോലിയാണെന്നുള്ള കാഴ്ചപ്പാട് ഉണ്ടായിരിക്കും.
1: ഏയ്,
0: നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ ഡ്രൈവർമാർ, അവരെല്ലാവരും അങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ?
1: അങ്ങനെ നമുക്ക് ഒരു വിവാഹത്തോട് അങ്ങനെ ഒരു തോന്നില്ല. നമ്മളെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ സർക്കാർ ജോലിക്കാരുണ്ട്, ഡ്രൈവേഴ്സ് ഉണ്ട്, അങ്ങനെ പിന്നെ വാർപ്പിൻ്റെ പണിക്കാരുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് ആൾക്കാർ ചില
0: എല്ലാ മേഖലയിലുള്ളവരിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല.
1: അയ്യോ, ഒരിക്കലും ഇല്ല.
0: പക്ഷെ എന്നാ പോലും കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഒരു മനപ്രയാസം ഉണ്ടായോ അതിന്? അതുകൊണ്ട്
1: മനപ്രയാസം നമുക്ക് പങ്കാളി നമ്മളെ തലയിരുത്താണല്ലോ,
0: അതുകൊണ്ട് അതെവിടെയോ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിയാണ്.
1: പൂർണ്ണമായിട്ട് മലയാളിയാണ്, അവരുടെ ഫാമിലി മൊത്തം മലയാളിയാണ്, എല്ലാമാണ്. അവൾ അവളുടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തതാണ്. അവിടെ ഞാൻ ഇപ്പം വന്നതിന് ശേഷം ഞാൻ വീട് സ്കൂൾ കയറ്റിയില്ല, പിന്നെ വീട്ടുപണി എല്ലായിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആകുമ്പോൾ ആ 2 ആഴ്ച കുടുംബം പാഞ്ഞു പാഞ്ഞു പോകണം, അവിടെ ആകുമ്പോൾ ഒരാറ് മാസം കുടുംബം പോയാൽ മതി.
0: അങ്ങനെ പോയാൽ മതി,
1: സാമ്പത്തികമായിട്ട് കുറച്ചും കൂടി നമുക്കൊരു ഇതാക്കാം.
0: പോയാൽ കുറച്ച് നാളെ അവിടെ നിൽക്കുവോ? അടിച്ചു വിളിച്ചു
1: ഒരു 2 ദിവസം, 2 ദിവസം, 3 ദിവസം, അത്രയും
0: അത്രേ ഉള്ളൂ.
1: മാക്സിമം
0: വലിയ കുടുംബമാണോ?
1: ആ, അത്യാവശ്യം വലിയ കുടുംബം അവിടെ.
0: ആ,
1: നല്ല കുടുംബം.
0: ആ, അപ്പോൾ ഒഴിവ് സമയങ്ങൾ എങ്ങനെയാ ചെലവഴിക്കുന്നത്?
1: ഒഴിവ് സമയങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മോളിപ്പോൾ പിന്നെ 6ാം ക്ലാസ് പഠിക്കുന്നതാണ്, ശ്രീ ശങ്കരപീഠത്തിൽ പഠിക്കുന്ന മോളാണ് നിയ. ആ ഇളയോളും അവിടെ തന്നെയാണ്. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കുറെ ഡാൻസ് ആക്ടിവിറ്റി പരിപാടി ഉണ്ട്, അങ്ങനെ ഇവിടെ ഡാൻസ് ക്ലാസ് എല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് പുറത്ത് പോക്കണം, ബാക്കിയുള്ള സമയത്തെല്ലാം അവർക്ക് വേണ്ടി ചെലവഴിക്കും.
0: കുടുംബത്തിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്?
1: ഒപ്പം തന്നെ, ഫുൾ ടൈം.
0: മക്കള് കലാകാരികള് കലാകാരന്മാരൊക്കെ ആയിട്ടുള്ള ഒരു വലിയ കുടുംബമാണ്.
1: അതാണ് മക്കള് നല്ല നല്ല ഒരിതാണ്, നമ്മളൊരു മനസ്സിൻ്റെ അകത്തുള്ള ഒരിതാണ്, നമുക്ക് എത്തിപ്പാടാതെ എടുക്കാം, അവരെത്തിക്കണമെന്നുള്ള ഒരു ഇതാണ് നമ്മള്.
0: പഠിക്കുന്ന കാലത്ത് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ, വലിയ ഒരു കലാകാരനാവണമെന്നോ കായിക താരമാകണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ചു?
1: ഇല്ലില്ല, അങ്ങനെ ആഗ്രഹിക്കണം. നമ്മളെ അമ്മയെല്ലാം അധ്വാനം ജീവിക്കുന്നല്ലേ, അവർക്ക് ആ ഒരു മോഹം നമ്മോട് വരുമ്പോൾ നമ്മളെ മോഹത്തേക്ക് പോകുവാന്ന്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ചിന്താഗതിയില്ല, അവരൊന്നും സ്കൂളിൽ കൊണ്ടുപോയി വിടുക, പഠിപ്പിക്കുവാന്ന് ഉള്ളതിന്. അപ്പോൾ ഇപ്പോഴാണ് ഈ മൊബൈലും കാര്യങ്ങളും ഇന്റർനെറ്റ് എല്ലാം വരുമ്പോൾ നമ്മളെ മനസ്സിലൊരു ആശയം വരുന്നത്, മക്കളെ ഇങ്ങനെ എത്തിക്കണം, ഇങ്ങനെ ചെയ്യിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്.
0: ഇപ്പൊ മക്കളെ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് അത് പരമാവധി പ്രോത്സാഹിപ്പിക്കാം. നമുക്ക് സാധിക്കാതെ പോയത് ഒരു കാലഘട്ടത്തിൽ നമ്മളെ ജീവിത പശ്ചാത്തലം നമ്മളെ അങ്ങനെ ചിന്തിക്കാൻ അനുവദിച്ചില്ല. അത് നമ്മളെ മക്കൾക്ക് അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളൊരു ധാരണയോട് കൂടി അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ട് പാടുവോ?
1: ഇല്ല, പാട്ടൊന്നും പാടില്ല.
0: ഇല്ല, വെറുതെ എങ്കിലും ഒരു മൂളിപ്പാട്ട്?
1: ഇല്ല.
0: ഇഷ്ടപ്പെട്ടൊരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ടായിരിക്കും പറയാ? പാട്ട് കേൾക്കുന്ന സ്വഭാവമുള്ള ആളായിരിക്കും.

0: പാട്ട് കേൾക്കുന്ന സുഖം തന്നെയാണ്. പണ്ടത്തെ പാട്ടുകൾ കുറെ പാട്ടുണ്ട്, പക്ഷെ അതിപ്പോ മനസ്സിലിങ്ങനെ വരുന്നില്ല. ഒരുപാട്
1: പാട്ടുണ്ട്.
2: അല്ലെങ്കിലും പെട്ടെന്ന് ഒരാളോട് ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പറയുമോ എന്ന് ചോദിച്ചാല് ആർക്കും പറയാൻ പ്രയാസമായിരിക്കും. എന്നാലും ഏതെങ്കിലും ഒരു പാട്ട് ആലോചിച്ച് പറഞ്ഞോ, ആ പാട്ട് നമുക്ക് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് കേൾക്കാം.
0: ഞാനും എന്റെ ആളും 40 പേരും എന്നുള്ള അതെല്ലാം ഇഷ്ടപ്പെട്ടു.
2: അത് അധികം പഴയതല്ല.
0: അല്ല പഴയല്ല, അതാ മനസ്സിൽ പെട്ടെന്ന് വന്നത്. ഈ ചിന്തിക്കുമൊന്നും മനസ്സിൽ ഓടില്ല.
2: പിന്നെ ഇപ്പോ എത്ര വണ്ടിയുണ്ട് സ്വന്തം?
0: ഒറ്റ വണ്ടിയല്ലോ, വണ്ടി ഒന്നേ
2: ഉള്ളൂ. പുഴിയും
0: സ്വന്തമായിട്ട് നമ്മളൊരു കൂട്ടുകാരന്റെ കൺസ്ട്രക്ഷൻ വർക്ക് തന്നെയാണ്. അതിന്റെ കൂടെ ഞാൻ അവരും കൂടി ഒന്നിച്ച് പോകുന്നു.
2: അങ്ങനെ
0: കൺസ്ട്രക്ഷൻ വർക്കായിട്ട്
2: നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രയാസമാണോ ഇപ്പോ, അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകുവാണോ ചെയ്തത്?
0: ജീവിതം ഇപ്പോ നല്ല സുഖം കിട്ടുന്നത്. മക്കളും മോളും എല്ലാം ആയിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് നല്ല രസമുള്ള ജീവിതമാണ്. അതെല്ലാവർക്കും ആ ഒരു ഭാഗ്യം കൊടുക്കണമെന്ന് നമ്മൾ പറയില്ല, കാരണം ആ ഒരു ജീവിതം നല്ല സുഖം തന്നെയാണ്.
2: എല്ലാവരും ഒരുമിച്ച് യാത്രയൊക്കെ പോവാ?
0: ഒരുപാട്
2: അങ്ങനെ
0: മക്കളെ കൂടെ എപ്പോ ഉണ്ടായിരുന്നു.
2: ടൂർ പോവാ?
0: ഓ എല്ലടി, ഊട്ടി ഊട്ടി എല്ലാ, മൈസൂര്, ബാംഗ്ലൂർ എല്ലാ സ്ഥലത്തും.
2: കുടുംബത്തിന്റെ കൂടെയാണ് യാത്രകളൊക്കെ.
0: ഓക്കെ,
2: തിയേറ്ററിലൊക്കെ പോയി സിനിമ ആണോ കാണാറുണ്ട്?
0: അത് അത്യാവശ്യമായിട്ട്.
2: വളരെ അപൂർവ ആളുകളാണ് ഇതിന് ഈ തരത്തിൽ മറുപടി പറയുന്നത്. ഇല്ലെങ്കിൽ ഭൂരിഭാഗം ആളും പറയുന്നത് അങ്ങനെ പോകാറില്ല, ടിവിയിലൊക്കെ കാണും, അങ്ങനെയാണ് മറുപടി. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, അത്യാവശ്യം കുടുംബത്തെ കൂട്ടി തിയേറ്ററിലൊക്കെ പോയി സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ച് വരുന്ന ഒരാളാണ്. ജീവിതം ആസ്വദിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഓക്കെ, വളരെ നല്ല തീരുമാനമാണ്. ഒരു അഭ്യർത്ഥന കൂടി ഉള്ളത്, കലാകാരികളാണ് കുടുംബത്തിലുള്ളത്, അവരെയൊക്കെ കൂട്ടി റേഡിയോ മലബാറിന്റെ സ്റ്റുഡിയോയിൽ വന്ന് കുറച്ച് കൂടുതൽ പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ തയ്യാറാവണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഈ പാട്ട് നമുക്കിപ്പോൾ കേൾക്കാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമിലേക്ക് ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: ഹായ്, നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തൂ.
1: എന്റെ പേര് ജിജേഷ്, മട്ടന്നൂർ കുടവളിപ്പുറം ആണ് താമസം.
0: എത്ര വർഷമായി ഒരു ഡ്രൈവിംഗ് മേഖലയിലേക്ക് കടന്നു വന്നിട്ട്?
1: ഡ്രൈവിംഗിലേക്ക് വന്നിട്ട് 10-12 വർഷമായി.
0: ഏത് വാഹനത്തിലായിരുന്നു തുടക്കം?
1: തുടക്കം കാർ ഓടിക്കുമായിരുന്നു, അതിനുശേഷം ഓട്ടോ ഓടിക്കും. വാഹനങ്ങൾ പൊതുവെ എല്ലാം ഓടിക്കും, ജെ സി ബി ഒഴിച്ച് ബാക്കിയൊക്കെ ഓടിക്കും.
0: എല്ലാ വാഹനവും
1: ഓടിക്കും.
0: ഇപ്പൊ ഒരു വാഹനം ഓടിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ, ഏത് വാഹനമാണ്?
1: ഓട്ടോ ആണ്.
0: എത്ര വർഷമായി ഒരു ഓട്ടോ മേഖലയിലേക്ക് കടന്നു?
1: ഓട്ടോ മേഖലയിലേക്ക് 6 വർഷമായി.
0: എങ്ങനെ പോകുന്നു?
1: അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നു, അത്രയേ ഉള്ളൂ ഓട്ടോ റിക്ഷനെ കൊണ്ട് പറയാൻ. അല്ലാതെ കൂടുതൽ അങ്ങനെ സമ്പാദിക്കാനൊന്നും ഇല്ല.
0: എന്നാലും ഒരു കുടുംബം കഴിഞ്ഞു പോകേണ്ട വരുമാനം നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്നും തരുന്നുണ്ട്.
1: പൊതുവേ കുറവാണ്, ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞു പോവാന്നല്ലാതെ അങ്ങനെ സമ്പാദിക്കാനൊന്നും ഇല്ല.
0: ഈ ഒരു മേഖല ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രതിസന്ധി അങ്ങനെ എന്തെങ്കിലും നേരിടുന്നുണ്ടോ?
1: പ്രതിസന്ധി പെട്രോൾ ഡീസലിനെ പറ്റി മെയിനായിട്ട് അത്, പിന്നെ സ്പെയർ അതൊക്കെ കിട്ടാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ എടുക്കുന്നത് ഇലക്ട്രിക്കിന്റെ ഓട്ടോയിലേക്ക് മാറിയിട്ടുണ്ട്. അതും എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ.
0: തീർച്ചയായിട്ടും, കാരണം ഇപ്പൊ എല്ലാവരും EV എന്നൊരു വാഹനത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: അത് തന്നെ.
0: മാത്രമല്ല, സോളാറിന്റെ എനർജിയാണ് ഇപ്പൊ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്.
1: അതെ അതെ.
0: ചേട്ടന്റെ വീട്ടിൽ എങ്ങനെയാണ് സോളാർ?
1: സോളാർ ഇല്ല, തുടങ്ങിയില്ല. അതിനുള്ള കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം കറണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
0: അപ്പൊ ഈ ഒരു വാഹനം വന്നതിന് ശേഷം എന്തെങ്കിലും നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
1: ഇല്ല, അതൊന്നുമില്ല. അങ്ങനെ കൂടുതലൊന്നുമില്ല. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം അവര് കമ്പനിക്കാർ ചെയ്തിരുന്നുണ്ട്. അപ്പോ തുടങ്ങുന്നുള്ളൂ, നോക്കാം.
0: കൂടുതലായിട്ട് ഏത് മേഖലയിലാണ് വണ്ടി വെച്ചിട്ട് ഓടാറുള്ളത്?
1: അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ, മട്ടന്നൂർ ടൗണിൽ നിന്നാണ് ഓടലുണ്ടായിരുന്നത്. ഇപ്പം പിന്നെ അങ്ങനെ കുറവാണ്.
0: അധികാളും നമ്മുടെ ഫോൺ വഴിയുള്ള
1: ഫോൺ വഴി മാത്രമാണ് കൂടുതലും കിട്ടുന്നത് പണി.
0: അധിക പേരും അങ്ങനെ തന്നെയാണ് കണ്ടുവരുന്നത്. കാരണം അധിക നേരം ടൗണിൽ വന്നിട്ട് ലൈനിൽ നിന്നിങ്ങനെ
1: ഒരു ഓട്ടം കിട്ടുന്നത് 30 രൂപ എന്നിട്ടും 2 മണിക്കൂർ ആദ്യം ലൈനിൽ വെച്ചിട്ട് ആവുമ്പോൾ പിന്നെ ഒരു പണി കിട്ടുക. അതിനും നല്ലത് ഫോൺ പണി തന്നെയാണ്.
0: ഇപ്പൊ നിങ്ങൾ ഒരു ലൈനിൽ വെച്ച വണ്ടി പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കോള് വരികയാണെങ്കിൽ അതിന്റെ ഇടയിൽ നിന്ന് എടുത്ത് പോകുമ്പോൾ അത് മറ്റുള്ളവർക്ക്
1: ഇല്ല, അത് പ്രശ്നം ബുദ്ധിമുട്ട് ഇല്ല, അതൊന്നും പ്രശ്നമല്ല. അവര് അങ്ങനത്തെ ഇതിനൊന്നും പ്രശ്നങ്ങളാക്കൂല. ഫോൺ പണിയാണ് നല്ലത് ലൈനിൽ വെക്കുന്നതിലും കൂടുതൽ,
0: കാരണം നമ്മുടെ സൗകര്യത്തിന് പോയിട്ട് വരാം.
1: അതെ അതെ,
0: അതെല്ലാം തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
1: അതെ അതെ അതെ.
0: മറിച്ച് നമ്മളൊരു സ്ഥാപനത്തിന്റെ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് ഓടണം, കൃത്യസമയത്ത് വാഹനം പാർക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ട്.
1: അത് മാത്രമല്ല, അവരത് പറയുന്ന കറക്റ്റായിട്ട് കേൾക്കും വേണം, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു വേറെ ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് സ്വന്തം വണ്ടി തന്നെ നല്ല ഓട്ടോ.
0: ഈ ഒരു ഇലക്ട്രിക് വാഹനം എടുത്തിട്ട് എത്ര വർഷമായി?
1: ഇലക്ട്രിക് എടുത്തിട്ട് വർഷമൊന്നും അല്ല, 2-3 മാസം ആയാലും.
0: പുതിയ വാഹനമാണ്.
1: അതിന് മുന്നേ ഒരു മഹീന്ദ്രന്റെ, അത് വളരെ മോശമായിരുന്നു. അവരെ സർവീസ് ഇതും ഒക്കെ മോശമായിരുന്നു, അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഇപ്പൊ തുടങ്ങിയുള്ളൂ, 2 മാസം ആയാലും.
0: അപ്പൊ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്?
1: ആ, പ്രശ്നമൊന്നുമില്ല.
0: വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഭാര്യ, 3 മക്കളുണ്ട്.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറയാവോ?
1: ഭാര്യ പ്രിയ, മകൻ പാർവൺ 10ാം ക്ലാസ് പഠിക്കുന്നു, പിന്നെ പാർത്ഥിവ് 4ാം ക്ലാസ് പഠിക്കുന്നു, പാർവതി 1ാം ക്ലാസ് പഠിക്കുന്നു.
0: ഇവരൊക്കെ ഏതൊക്കെ സ്കൂളിലാണ് പഠിക്കുന്നത്?
1: മൂത്ത മകൻ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂള്, 2ാമത് പാളാട് UP സ്കൂള്, പിന്നെ പാർവതി ശ്രീശങ്കര വിദ്യാപീഠം
0: മട്ടന്നൂർ. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാ യാത്ര ചെയ്യുന്നത്? ചേട്ടൻ
1: കൊണ്ടുപോകും?
0: വൈഫ് എന്തെങ്കിലും ജോലി ചെയ്യുന്നു?
1: ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. PSCന്റെ ഒക്കെ ടൈം ആകാനായിനി ഏകദേശം. അതുകൊണ്ട് ഇപ്പൊ ഞാൻ തന്നെ അതിന്റെ നടുക്ക് കുറച്ച് ചെറിയൊരു സുഖമില്ലാണ്ടൊക്കെ ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് അതിൽ ബുദ്ധിമുട്ടി. അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇപ്പൊ പ്രശ്നമില്ല. ഇപ്പം വണ്ടി എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എടുക്കുന്നു.
0: അങ്ങനെ ലേറ്റ് ആയിട്ടാണോ വണ്ടി എടുക്കുന്നത്? അങ്ങനെ
1: നൈറ്റ് ഓട്ടം കുറവാ. നൈറ്റ് ഓട്ടം പിന്നെ അങ്ങനെ ആരും അങ്ങനെ ഓട്ടോ ഉള്ളത് കൊണ്ട് അങ്ങനെ വിളിക്കില്ല. പിന്നെ ട്രാവലർ ഒക്കെ ഉണ്ട്, പിന്നെ അത് പിന്നെ രാത്രിക്ക് എടുക്കില്ല, പകൽ എടുക്കലുണ്ട്.
0: നമ്മുടെ വിളിപ്പുറത്ത് എത്തുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഓട്ടോ എന്നൊക്കെയാണ് പറയുന്നത്.
1: അതെ, തീർച്ചയായിട്ടും.
0: ആ ഒരു നല്ലൊരു കാലഘട്ടത്തിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ രാത്രിയൊക്കെ വരുന്ന സാഹചര്യം,
1: ആര് വിളിച്ചാലും പോവും, അങ്ങനെ ഇതൊന്നും നോക്കാറില്ല. എന്തായാലും എനിക്ക് ഏത് സമയത്താലും പോകും,
0: എനിക്ക് ശരീരം
1: ആവുന്നുണ്ടെങ്കിൽ പോകും, അതിനൊന്നും ഒരു പ്രശ്നമില്ല.
0: ഈ രാത്രി കാലങ്ങളിലൊക്കെ വണ്ടി എടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ അനുഭവങ്ങൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവല്ലോ? കാരണം വാഹനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് രസകരമായ സംഭവങ്ങളൊക്കെ ചിലവര് പറയാറുണ്ട്.
1: അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൃഗങ്ങൾ കുറുകെ ചടന്നുണ്ടായിട്ടുണ്ട്.

0: പിന്നെ ആക്സിഡന്റ് ഒന്നും പിന്നെ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല, ദൈവത്തിന്റെ ഇത് കൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല.
1: അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം.
0: ഉണ്ടാവാതിരിക്കട്ടെ. വേറെ അങ്ങനെ കുഴപ്പങ്ങളൊന്നും, പിന്നെ വണ്ടിക്ക് ചെറിയ തകരാറൊക്കെ ഉണ്ടായിട്ട് അവിടെ വെച്ചിട്ടും വേറെ വണ്ടി വിളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്.
1: അങ്ങനെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും സംഭവങ്ങൾ ഇപ്പോൾ ഓർത്തെടുക്കാനുണ്ടോ?
0: തീർച്ചയായിട്ടും. ഇവിടുന്ന് ഓടിയത് നടുവില്, ചെമ്പേരി നടുവിൽ ഓടിയ ആടെ വണ്ടീന്റെ ഒരു എന്തോ ഒരു സാധനം പൊട്ടിപ്പോയി. അവിടെ വെച്ച് ആൾക്കാരെ വേറെ വണ്ടിയിൽ കയറ്റി ഞാനും ആ വണ്ടിയിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സങ്കടം. സങ്കടം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടായി, അത്രേ ഉള്ളൂ. എന്റെ ബുദ്ധിമുട്ടല്ല.
1: ഏത് സമയത്തായിരുന്നു?
0: അത് രാത്രി 7 ആ സമയത്തായിരുന്നു. അതുകൊണ്ട് ആ ഒരു വിഷമമുണ്ട്.
1: വണ്ടിയാകുമ്പോൾ ചിലപ്പം
0: ഉണ്ടാവും അല്ലേ? ആ അതൊക്കെ ഉണ്ടാവും. പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ള സങ്കടം നമുക്ക്, അത്രേ ഉള്ളൂ.
1: കാരണം യാത്രക്കാരുടെ സംതൃപ്തിയാണല്ലോ നമ്മുടെ
0: വിജയം.
1: തീർച്ചയായും. അപ്പൊ അങ്ങനെയുള്ള രസകരമായ സംഭവങ്ങളൊക്കെ
0: ഉണ്ടായിട്ടുണ്ട്.
1: ഈ ജോലി തിരക്കിനിടക്കൊക്കെ എന്തെങ്കിലൊക്കെ ഒരു ഹോബി ഉണ്ടാവല്ലോ, എന്താണ് നിങ്ങൾ ആ ഒഴിവു സമയങ്ങൾ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്?
0: എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം പാട്ടാണ്. അത് എല്ലാ സമയത്തും, അത് ഇന്ന സമയമൊന്നുമില്ല. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ പക്ഷെ ഇപ്പോ അത് പറ്റുന്നില്ല, കാരണം ഇലക്ട്രിക് ആയതുകൊണ്ട് സൗണ്ട് ഇല്ല വണ്ടിക്ക് പാടാൻ പറ്റില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ആരും ഇല്ലാത്ത സമയത്ത് വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ ആളെയൊക്കെ ഇറക്കിയിട്ട് വരുമ്പോ ഒക്കെ ഫസ്റ്റ് അതാണ്
1: പാട്ട്. അങ്ങനെയുള്ള പാട്ടുകളാണ്
0: എല്ലാ പാട്ടും ഇഷ്ടം. ഏറ്റവും കൂടുതൽ പഴയ പാട്ടിനോട് താല്പര്യം.
1: കൂടുതലായിട്ട് ആരുടെ പാട്ടുകളാണ് കേൾക്കുക?
0: ഏറ്റവും കേൾക്കാൻ ഇഷ്ടമുള്ളത് എം ജി ശ്രീമാറിന്റെ ആയിരുന്നു. പക്ഷെ എനിക്ക് പാടാൻ പറ്റുന്നതൊക്കെ യേശുദാസിനോടാണ് എന്റെ പാട്ടുകളാണ് കൂടുതൽ കുറച്ച് ഇഷ്ടങ്ങൾ.
1: പക്ഷെ ആ റേഞ്ചിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്.
0: എത്താൻ പറ്റില്ല, ശ്വാസം ഇട്ടുപിടിക്കും വന്നാലും പറ്റില്ല.
1: അപ്പൊ ഈ ഒരു അവസരത്തില് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് ഒരു രണ്ടുപേര് ഏതെങ്കിലും ഒരു പാട്ട് പാടിത്തരാവോ?
0: കഴിയുന്നത് പോലെ ചെയ്യാം. ഓക്കെ. ഗംഗാധര.

0: അണസീപുരപതി ഭജ വിശ്വനാഥം.
1: ശിവഭക്തനാണെന്ന് തോന്നുന്നു.
2: തീർച്ചയായിട്ടും
1: വേദികളിൽ പാടിയിട്ടുണ്ടോ?
2: പാടം തള്ളിവിടൽ നിവശങ്ക ഒരു ഒരു
1: ഒരു ടെൻഷനാണല്ലേ ആ ഒരു സമയം.
2: ഇത് തന്നെ ഫസ്റ്റാണ് സത്യം പറഞ്ഞാൽ.
1: ഓക്കെ, ഇവിടുന്ന് നമ്മൾ എല്ലാ വേടിയും മാറ്റിയിട്ട് ഇവിടുന്ന് വിടുള്ളൂ.
2: ഓക്കെ,
1: അപ്പോ ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്. ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആവശ്യപ്പെടുകയാണെങ്കിൽ റേഡിയോയിലൂടെ വെച്ചു തരുന്നവരായിരിക്കും. ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്?

0: സമൂഹം എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ളൊരു ഗാനം
1: സുരേഷ് ഗോപി.
0: അപ്പോൾ ഈ ഒരു പാട്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേട്ടാലോ?
1: ഓ, തീർച്ചയായിട്ടും, വളരെ സന്തോഷം.
0: നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം.
1: ഓക്കെ,
0: താങ്ക് യു,
1: ബൈ ബൈ.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: കാഴ്ചാതെ പാന്നിന.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു.
0: നമസ്കാരം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. ഇന്ന് താരസ്വരത്തിൽ നിങ്ങളോടൊപ്പം ഉള്ളത് സൂര്യ ഇടവനെയാണ്. ഇന്നത്തെ താരത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. ഇന്നത്തെ താരം ആരാണെന്ന് അതിനു മുന്നറിയാം. ഇന്നത്തെ താരം നമ്മുടെ മുകേഷ് ചേട്ടനാണ്. മുകേഷ് ചേട്ടൻ അഭിനയിച്ച ഒരുപാട് സിനിമകളുണ്ട്, അതുപോലെ ഒരുപാട് ഇതാ പറയേണ്ടതെന്ന് അറിയില്ല. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഓൾ ഇൻ ഓൾ എന്നെല്ലാം പറയുന്ന കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു അഭിനേതാവാണ് മുകേഷ്. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും അതുപോലെ കൂടുതൽ സിനിമകളിലേക്കും നമുക്ക് ഇറങ്ങിച്ചെല്ലാം. പ്രശസ്ത നാടക നടനും നാടക സംവിധായകനുമായ ഒ മാധവന്റെ മകനാണ് മുകേഷ്. മുകേഷ് ബാബു എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. 1982 പുറത്തിറങ്ങിയ ബലൂൺ എന്ന ചിത്രത്തിലൂടെയാണ് മുകേഷ് ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത്.
3: എന്തു പറ്റി നിനക്ക്?
4: ഒന്നുമില്ല.
3: നിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ.
4: ചേച്ചിക്ക് തോന്നുന്ന
3: ഒന്നുമല്ല. എന്റെ ഉണ്ണിയെ കണ്ട എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന് പറയടാ. നീ
4: ചേച്ചി വെറുതെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി അച്ഛനെ ഉണർത്തണ്ട.
3: അയ്യോ, എന്റെ ഉണ്ണിക്ക് എന്താ പറ്റി ദൈവമേ? ഭാഗ്യം എന്ത് പറ്റിയത് ചേച്ചിയുടെ പാവം മോനെ? മോനെ ഭാഗ്യം നമ്മുടെ ഉണ്ണി മിണ്ടുന്നില്ല. മോനെ ഉണ്ണി,
5: എനിക്ക്
4: ആരും കരയരുത്, കരയരുത്, എനിക്കൊന്നുമില്ല. ചിറ്റയിടത്തെ ആരതിക്കുട്ടിയെ മോഹിക്കാൻ ഈ ഡ്രൈവർ രാമനുണ്ണിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അവൾ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അവള് പറഞ്ഞത് ശരിയല്ലേ ചേച്ചി? ഞാൻ ആരാ? വെറും ഇസ്പേഡ് 7 കൂലി. അവളന്ന് പറഞ്ഞില്ലേ അവളുടെ ഭാവി വരനാണ് സിറ്റി കമ്മീഷണർ ആണെന്നൊക്കെ? അവൾ പറഞ്ഞത് സത്യമാ. അവളുടെ ഭാവി വരൻ സിറ്റി കമ്മീഷണറാ. അതൊരിക്കലും ഞാനാവില്ലല്ലോ. ഞാനാര്? ലെവൽ വെറും ഡബിൾ. അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല അത്രേ. ചിരിച്ചതും കൊഞ്ചിക്കൊഴിഞ്ഞതും ഒക്കെ വെറുതെ നേരം പോക്കിന്. നേരം പോക്കിന് വേണ്ടി അവളുടെ മുറിയിൽ ഒരുപാട് കളിക്കോപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലൊരു കളിക്കോപ്പ് ഞാനും. നമ്മുടെയൊക്കെ സ്നേഹത്തിന് ഒരർത്ഥമേ ഉള്ളൂ ചേച്ചി. അവരുടെയൊക്കെ സ്നേഹത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതൊന്നും രാമനുണ്ണിക്ക് മനസ്സിലാവില്ല. രാമനുണ്ണി വെറും മണ്ടൻ.

0: പിന്നീട് പ്രിയദർശൻ സംവിധാനം ചെയ്ത നിരവധി ഹാസ്യ ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു. 1989 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത റാഞ്ചി റാവു സ്പീക്കിംഗ് എന്ന ചിത്രമാണ് അദ്ദേഹത്തിന് ചലച്ചിത്ര ജീവിതത്തിൽ വഴിത്തിരിവായത്. നെടുമുടി വേണു, ലിസി, ജഗദീഷ് തുടങ്ങിയവരോടൊത്ത് മുകേഷ് അഭിനയിച്ച മുത്താനം കുന്ന് പി ഒ എന്ന ചിത്രം വളരെ നല്ല പ്രശംസ പിടിച്ചുപറ്റി.
1: ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് സ്വന്തം കൈപ്പടയിൽ എഴുതിക്കൂടാ എന്നാണ്.
2: അത് ഞാൻ വേറൊരു പേരിൽ ഈ കുട്ടി കൊന്നിരണ്ട് കാത്ത് എഴുതിയിട്ടുണ്ട്.
1: അതെന്തിന്?
2: അത് പിന്നെ ഈ കുട്ടിയുടെ ചരിത്രം പരീക്ഷിക്കാൻ. ഇവളും വേറൊരുത്തനുമായി പ്രേമമാണോ എന്ന് ഞാൻ സംശയിച്ചു. അതുകൊണ്ട് അവന്റെ പേരിലാണ് ഞാൻ ആദ്യം കത്തെഴുതിയത്. ഇപ്പൊ വീണ്ടും ഇതേ കൈപ്പടയിൽ തന്നെ കത്തെഴുതിയാൽ ആകെ കുഴപ്പമാവും. അതുകൊണ്ടാ.
1: അപ്പൊ കുട്ടിയുടെ പേരെന്താ?
2: പേരോ? പേര് പേരെഴുതണ്ട. എന്റെ കരളേന്ന് എഴുതിക്കും.
1: അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടല്ലേ ആശാനെ?
2: ആണോ? എന്നാ പിന്നെ എന്റെ പൊന്നെ ഒന്ന് കാച്ചിക്കും.
1: എന്റെ പൊന്നെ?
2: എന്റെ പൊന്നെ, നമ്മൾ തമ്മിൽ ആദ്യം കണ്ട നിമിഷം തന്നെ നല്ല ഉരുട്ടി എഴുതണം. നന്നായിരിക്കണം കണ്ടു കഴിഞ്ഞ. ആദ്യം കണ്ട നിമിഷം തന്നെ എന്റെ മനസ്സ് ഞാൻ തന്നു കഴിഞ്ഞു. ആ ഹൃദയം എനിക്ക് തരില്ലേ? തന്നില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല.
1: അത്രയും വേണോ?
2: വേണം. കുറച്ച് കടുപ്പത്തി ഇരിക്കട്ടെ. എഴുത്. എന്നെ സ്നേഹിക്കുന്നു എന്നെഴുതി അറിയിക്കുക. അതുവരെ എനിക്ക് മനസമാധാനമുണ്ടാവില്ല. തെളിച്ചത് എന്ന് സ്വന്തം ദിലീപ് കുമാർ.
1: ഏക്കോ?
2: ഏൽക്കണം.
1: അഡ്രസ്?
2: അഡ്രസ് ഞാൻ എഴുതിക്കണം.
1: അപ്പൊ കൈപ്പട?
2: അത് പിന്നെ വലിയ അക്ഷരത്തിൽ അറിയത്തില്ല. സമയം ഒരുപാടായി. അപ്പൊ ഇറങ്ങല്ലേ? ശരി, അതിങ് വന്നേ. അങ്ങോട്ട് വന്നേ.
3: ഏത്? ഞാൻ സോർട്ട് ചെയ്തോളാം.
2: അതല്ല, അതിനകത്തൊരു കത്ത് വേറെ. അങ്ങോട്ട് വന്നേ.
3: ഏതെന്ന് പറ?
2: കെ പി അമ്മണിക്കുട്ടി, കെ ജെ ഹൗസ്. അതിങ് വന്നേക്കോ.
3: കെ പി അമ്മണിക്കുട്ടി, കെ ജെ ഹൗസ്. ഇത് ഞാൻ കൊടുത്തോളാം. എന്താ?
2: വേണ്ട, അത് ഞാൻ കൊടുത്തോളാം.
3: ഈ കത്ത് മാത്രം സ്വയം ഡെലിവറി ചെയ്യേണ്ട കാര്യം? എന്റെ ഡ്യൂട്ടിയിൽ മറ്റാരും കൈകടത്താൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കത് ഇഷ്ടമല്ല.
2: മര്യാദയ്ക്ക് കത്തെഴുതാൻ നല്ലത്.
3: ചുമ്മാ പേടിപ്പിക്കാതെ ആശാനെ. ഈ കത്തിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് എനിക്കത്
2: അറിയണം.
3: ഞാൻ കംപ്ലൈന്റ് ചെയ്യും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഞാൻ വെളിയിലാക്കും.
2: ആരാ വെളിയിലാണെന്ന് നമുക്ക് കണ്ടറിയാം. മിസ്റ്റർ ദേവാനന്ദ്, ദിലീപ് കുമാറോട് കളി വേണ്ട.
3: കാണാമടാ,
2: കാണാം.
0: 1990 മുകേഷ് നായകനായി പുറത്തിറങ്ങിയ ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രം കേരളത്തിലെ പ്രേക്ഷകർക്ക് ചിരിയുടെ ഒരു പുത്തൻ അനുഭവം പകർന്നു നൽകി. ഇതിന്റെ തുടർച്ചയായി ടു ഹരിഹർ നഗർ, ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്നീ രണ്ട് ചിത്രങ്ങൾ കൂടി പുറത്തിറങ്ങി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മുകേഷ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. മലയാള ചലച്ചിത്ര അഭിനേതാവായ മുകേഷ് 1957 മാർച്ച് 5 പ്രശസ്ത നാടക അഭിനേതാക്കളായിരുന്ന ഒ മാധവന്റെയും വിജയകുമാരിയുടെയും മകനായി കൊല്ലം ജില്ലയിലെ പട്ടത്താണ് ജനിച്ചത്. പട്ടത്താനം ഇൻഫൻസ് ജീസസ് സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മുകേഷ് കൊല്ലം SN കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് നിയമത്തിൽ ബിരുദവും നേടി. നാടക അഭിനേതാക്കളായിരുന്ന തന്റെ മാതാപിതാക്കൾക്കൊപ്പം നാടകവേദികളുമായുള്ള പരിചയം മുകേഷിന് അഭിനയത്തിന്റെ ബാലപാഠങ്ങളായിരുന്നു. പഠനശേഷം നാടകാഭിനയവുമായി ജീവിതം ആരംഭിച്ച മുകേഷിന് നാടകത്തിലുള്ള അഭിനയ മികവ് സിനിമയിലേക്ക് വഴി തുറക്കുന്നതിൽ സഹായകരമായി. 1990 മുകേഷ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി അഭിനയിച്ചത്. അവയിൽ ഭൂരിഭാഗവും കോമഡി സിനിമകളായിരുന്നു. ഇൻ ഹരിഹർ നഗർ, കൗതുക വാർത്തകൾ, ഗോഡ്ഫാദർ എന്നിവയാണ് 1990 മുകേഷിന്റെ ഹിറ്റ് സിനിമകൾ. മുകേഷ് മോഹൻലാൽ, മുകേഷ് ജയറാം, മുകേഷ് ജഗദീഷ് എന്നീ കൂട്ടുകെട്ടിൽ ധാരാളം സിനിമകൾ ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ ഹിറ്റുകളായിരുന്നു. പിന്നീട് അദ്ദേഹം നായകസ്ഥാനത്ത് നിന്ന് മാറി സ്വഭാവ വേഷങ്ങളിൽ കേന്ദ്രീകരിച്ചു. വിനോദയാത്ര, ഉദയനാണ് താരം എന്നീ സിനിമകളിലെ സപ്പോർട്ടിംഗ് റോളുകൾ പ്രേക്ഷക പ്രീതി നേടിയവയാണ്.
4: നമസ്കാരം സർ, കുറച്ച് സ്വീറ്റ്സ് ആണ് സർ. യു കെ ജി പഠിക്കുന്ന എന്റെ ഇളയ മോൾക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. ഇനിയുള്ള കാലം കുട്ടികളെ നമ്മൾ കൂടെ ഇരുത്തി പഠിപ്പിക്കണം സർ. ഹോ, രണ്ടാഴ്ചയായി, ഞാൻ ഇടം വലം തിരിഞ്ഞിട്ടില്ല.
5: ഈ മാസം കുട്ടികളെ പഠിപ്പിക്കല്, കഴിഞ്ഞ മാസം ഭർത്താവിന്റെ അമ്മയുടെ അസുഖം, അതിനു മുമ്പ് വേളാങ്കണ്ണി തീർത്ഥയാത്ര, ശമ്പളം കിട്ടാറാവുമ്പോ കേറി വന്ന അറ്റൻഡൻസ് ഒരുമിച്ച് ഒപ്പിടുന്ന ഈ ഏർപ്പാട് ഇനി വേണ്ട. ഒരു രാജിക്കത്ത് എഴുതി തന്നിട്ട് എവിടെ വേണേലും പൊയ്ക്കോ.
4: ഞാനൊരു പ്രാരാബ്ധക്കാരിയല്ലേ സർ.
5: കണ്ടാൽ അങ്ങനെ തോന്നുകയല്ലോ.
4: കണ്ടാ പിന്നെ എങ്ങനെ തോന്നും?
5: നിങ്ങൾ ആദ്യം എക്സ്പ്ലനേഷൻ എഴുതി തന്നിട്ട് പോ.
4: ദേഷ്യം വരുമ്പോ സാറിന് ഒരു പ്രത്യേക ഭംഗിയാ. അയ്യോ, ദേ മൂക്ക് ചോന്നു.
5: എക്സ്പ്ലനേഷൻ എഴുതി തരുന്നുണ്ടോ ഇല്ലയോ?
4: സാറ് പറഞ്ഞ ഞാൻ എന്ത് എഴുതി തരും?
5: സാരി നേരെ ഇട്.
4: ഷോ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ?
5: നേരെ നില്ല.
6: ആരോട്
5: എന്ത് എപ്പ എങ്ങനെ സംസാരിക്കണം എന്നറിഞ്ഞൂടാ. ബോധമില്ലാത്ത സ്ത്രീ.
6: അതെ അതെ, പാവം.
5: എന്തോന്നു?
6: അല്ല, ബോധമില്ലാത്ത സ്ത്രീയെ.
5: ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, ഒന്നും നടന്നിട്ടില്ല ഇവിടെ.
6: അതിനിപ്പോ ഇവിടെ എന്തെങ്കിലും നടന്നാ തന്നെ എന്തു വളയാ?
5: നീ വിചാരിക്കുന്ന പോലെ
6: ഞാൻ അതിനെന്ത് വിചാരിച്ചു? നല്ല ജിലേബി.
5: എന്താടാ അർത്ഥം വെച്ചുള്ള ഒരു ഇളി? കുറെ നേരം ആയല്ലോ.
6: ഏയ്, ഒന്നുമില്ല.
5: എഞ്ചിനീയറിംഗിൽ സ്റ്റേറ്റിൽ 3rd റാങ്ക് ആയിരുന്നു എനിക്ക്. നിന്റെ നോട്ടവും ചിരിയൊക്കെ കണ്ടാൽ അത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്.
6: അളിന് വെറുതെ തോന്നണതാ, ഞാനതൊക്കെ എപ്പോഴേ മറന്നു.
5: മറന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ലടാ. വിമല അറിഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇവിടെ വലിയൊരു കോലാഹലം ഉണ്ടാവുന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത്? ഒരു ചുക്കും ഉണ്ടാവില്ല. ചലഞ്ച്
6: വേണ്ടളിയാ.
5: നീ കണ്ടോടാ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള വിശ്വാസം നീ കണ്ട് മനസ്സിലാക്ക് വിമലേ.
6: വേണ്ടളിയ, എനിക്ക് കാണണ്ട.
5: കാണണം, കണ്ടു പഠിക്കണം. ഏയ് വിമലേ.
4: എന്താ?
6: ഏയ് ഒന്നുമല്ല ചേച്ചി, ഒന്നുമില്ല.
5: ഏയ് ഞാൻ പറയാം, ഇവനെ ഒരു ബോംബും കൊണ്ട് ഇങ്ങനെ
4: നടക്കും. എന്റെ ഈശ്വര, എവിടുന്ന് കിട്ടിയടാ നിനക്ക് ഈ ബോംബ്?
5: ആ ബോംബ് അല്ലെന്ന്, നമ്മുടെ ഓഫീസിലെ മോളി വർഗീസ് ഇല്ലേ,
4: അവള് ഇവൻ എന്ത് ചെയ്തു?
6: എന്റെ
5: ഇവന്റെ കാര്യമല്ലെന്ന്, അവൾ ഇന്ന് എന്റെ ക്യാബിനില് ആടിക്കൊഴഞ്ഞൊരു വരവ്. എന്തിനാ?
4: എന്തിനാ?
6: എന്റെ ചേച്ചി ഒന്നുമല്ല ചേച്ചി, ഇതേ പോയി ജോലി ചെയ്തേച്ചി.
4: നീ മിണ്ടാതിരിക്കെ, ഷാജിട്ടൻ പറ.
5: ഞാൻ പറയാം, ഞാൻ പറയാം. ലീവ് എഴുതാതെ എല്ലാ ദിവസത്തെയും അറ്റൻഡൻസ് അവക്ക് ഒന്നിച്ചൊപ്പിട്ട് പോണം. ഞാൻ സമ്മതിക്കൂ. അപ്പൊ എന്നെ വശീകരിക്കാൻ ഒരു ശ്രമം. നെഞ്ചത്ത് നിന്ന് സാരിയൊക്കെ മാറ്റി എന്തിനും തയ്യാറായ ഒരു നിൽപ്പ്. സാരി നേരെയിട് എന്ന് ഞാൻ പറഞ്ഞു, കേട്ടില്ല. ഒടുവിൽ ഞാൻ തന്നെതാ തോളിൽ തുമ്പി ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ട് പിടിച്ച് തിരിച്ചു നിർത്തി. അപ്പൊ വാതിലും തുറന്നു ഇവൻ.
6: ചേച്ചി,
5: ഇവൻ വിചാരിച്ച് ഞങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടായെന്ന്. അപ്പൊ തുടങ്ങിയ എന്നെ ഒരുമാതിരി ആക്കുന്ന പോലെ ഒരു ബ്ലാക്ക് മെയിൽ ചിരിയും നടപ്പും. ഇവൻ ഈ വെടി പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാനായിട്ട് നിന്നോട് പറഞ്ഞേ ഉള്ളൂ. എനിക്കറിയാവല്ലോ നീ ആ സ്പിരിറ്റിലെ എടുക്കത്തുള്ളെന്ന്. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. മോളി വർഗീസിനെ ഞാൻ അപ്പോഴേ കെട്ടോട്ടടിച്ച് അല്ലിയോടാ പോലെ. എന്താ ഇത്? മോളി വർഗീസ്, മോളെ, വിമലെ, വിമലെ, ഞാൻ പറയുന്നത് കേക്ക്. എറിയരുത്. അയ്യോ, അത് പൊട്ടും.
0: 2007 കഥ പറയുമ്പോൾ എന്ന സിനിമ നിർമ്മിച്ച് നിർമ്മാണ രംഗത്ത് പ്രവേശിച്ചു. മലയാളത്തിൽ ഇതുവരെ ഏകദേശം 300 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പ്രിയദർശൻ സംവിധാനം ചെയ്ത 1985 പുറത്തിറങ്ങിയ ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാന വാണിജ്യ വിജയം എന്ന് തന്നെ പറയാം. മോഹൻലാലിനൊപ്പം അദ്ദേഹം ഈ സിനിമയിൽ ഒരു സഹനടന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മോഹൻലാലുമായുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സഹകരണമായിരുന്നു ഇത്. 1980 അവസാനത്തിൽ അവർ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. നിന്നിഷ്ടം എന്നിഷ്ടം, അടിവേരുകൾ, ഹലോ മേഡിയ റോങ് നമ്പർ, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്നിവ ഉദാഹരണങ്ങളാണ്.
7: ഞാൻ അമ്മയ്ക്കൊരു കത്ത് എഴുതാ.
8: നീ എപ്പോ എഴുതുന്നുണ്ടാലും എനിക്ക് പേടിയാ. പഴയ കേസ് ഓർമ്മ വരും. എന്താ അമ്മയടുത്ത് പെട്ടെന്നൊരു സ്നേഹം?
7: ഏ, അത് കല്യാണ തീയതി നിശ്ചയിക്കാൻ.
8: ആരുടെ?
7: എന്റെ. പിന്നെ അല്ലാതാരുടെ?
8: അപ്പൊ ഞാൻ അറിഞ്ഞ നേര് തന്നെ. നീ അവളെ വിട്ടാ?
7: ആരാരെ വിട്ടു?
8: ഗാഥ
7: എടാ അവളുമായിട്ടുള്ള കല്യാണ തീയതി നിശ്ചയിക്കാനായി ഈ എഴുത്ത് എഴുതുന്നത്.
8: അപ്പൊ അവള് പറഞ്ഞു ഇന്ന് കാലത്ത് 10 മണിക്ക് അവളുടെ കല്യാണമാണെന്ന്.
7: എപ്പ പറഞ്ഞു?
8: ഇന്നലെ പറഞ്ഞു.
7: എന്നിട്ട് എന്താ നീ ഇതുവരെ പറയാത്തത്?
8: ഞാൻ ഇന്നലെ ആ വെള്ളത്തിന്റെ പുറത്തങ്ങ് മറന്നുപോയി. നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവൾ വേറെ കല്യാണം കഴിക്കുന്നതെന്നാണല്ലോ.

0: എവിടെ വെച്ച കല്യാണം?
1: ചർച്ചില്.
0: ഏത് ചർച്ചില്?
1: ചർച്ച് റോഡിലുള്ള ഏതോ ഒരു ചർച്ച്.
0: ചർച്ചിന് പേരിലടാ.
1: ഏതോ ഒരു സെയിന്റിന്റെ പേര് പറഞ്ഞു. അവിടെ ഒരുപാട് പള്ളിയുണ്ടേ.
2: നിനക്ക് എപ്പോഴും ഇൻട്രസ്റ്റ്
0: ഉണ്ട്. ഞാൻ അവളെ വെറുതെ ഒന്ന് വരട്ടാൻ വേണ്ടിട്ട് ഒരു ജാട കാണിച്ചല്ലേ. ആ കുഴപ്പമല്ലോ. അളിയാ, ഈ കല്യാണം നടക്കാൻ പാടില്ല.
3: പാടില്ല എന്ന് പറഞ്ഞ മണി പോകുമ്പോൾ നമുക്ക് ഈ 15 മിനിറ്റ്.
0: എനിക്ക് അറിഞ്ഞൂടെ ഈ കല്യാണം നടക്കാൻ പാടില്ല. നീ എന്നെ ഹെൽപ്പ് ചെയ്യണം.
3: നീ എളുപ്പം ഇറങ്ങു, എളുപ്പം ഇറങ്ങു.
2: ഇവിടെ ആരും കാണുന്നില്ലല്ലോ.
3: ഇതോ അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ നോക്കാം വാ.
0: അമ്മച്ചി, ഇവിടെ എവിടെയെങ്കിലും കല്യാണം നടക്കണം. നീ സത്യം തന്നെ പറയണം.
3: സത്യം
0: ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്.
3: അതല്ലേ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ചേട്ടാ, ഇത് എവിടെ നോക്കിയാലും പള്ളികൾ തന്നെ, പക്ഷെ ഒന്നിനും കല്യാണമില്ല.
0: വാ
3: വാ, അങ്ങോട്ട് പോ.
4: സ്നേഹമുള്ള സിംഹം, ശ്യാമ, തനിയാവർത്തനം, സംഘം, മഹായാനം, നായർ സാബ് തുടങ്ങിയ വിജയ ചിത്രങ്ങളിലൂടെ 80s അവസാനത്തിൽ മമ്മൂട്ടിയുടെ സഹകഥാപാത്രങ്ങളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. 1988 മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച സിനിമകളായിരുന്നു ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിൽ ചാക്കോയായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ചാക്കോ എന്ന കഥാപാത്രം കാലക്രമേണ ഒരു ആരാധന പദവി നേടിയിട്ടുണ്ട്. 1989, 2004, 2005, 2022 CBI പരമ്പരയുടെ തുടർച്ചകളിൽ ചാക്കോ എന്ന കഥാപാത്രത്തെ അദ്ദേഹം വീണ്ടും അവതരിപ്പിച്ചു.
5: അണിമംഗലം, പ്രേതക്കേസ്, പെൺകുട്ടി, CBIയിലെ പത്മനാഭ സാർ അന്വേഷിച്ച് ഫ്രീസ് ചെയ്ത കേസാ. ഉലിവാലി കേസാ സാറേ, നമുക്ക് വേണ്ട. പലതരം കൊലക്കേസുകൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്, ആക്സിഡന്റ് കേസുകൾ, ആത്മഹത്യാ കേസുകൾ. പക്ഷേ ഈ ഭൂതപ്രേത പിശാശികൾ പ്രതിയായിട്ടുള്ള കേസ്
6: അതും അന്വേഷിക്കണം. ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. മനുഷ്യനാണ് കുറ്റവാളിയെങ്കിൽ മനുഷ്യന്റെ കോടതി, സൂപ്പർ നാച്ചുറൽ ആണ് കുറ്റവാളിയെങ്കിൽ ദൈവത്തിന്റെ കോടതി.
5: ദൈവത്തിന്റെ കോടതിയോ? എന്ത് പറ്റി ഈ സ്വാമിക്ക്? ഫയല് പഠിച്ചു തുടങ്ങിയപ്പോഴേ കർത്താവേ.
6: പത്മനാഭൻ സാർ ഈ കേസ് ഫ്രീസ് ചെയ്യാൻ എന്താ കാരണം?
5: CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് മരിച്ച പെൺകുട്ടിയുടെ പാരന്റ്സാ. പക്ഷേ ആ ആവേശം തുടർന്നുണ്ടായില്ല, കോഓപ്പറേഷനും ഉണ്ടായില്ല. ഇനിയുള്ളത് ഓഫ് ദ റെക്കോർഡ്സ്. പത്മനാഭൻ സാർ ഈ കേസ് അന്വേഷണത്തിന് ഇറങ്ങിയ ദിവസം തന്നെ എവിടെയോ വീണ് കാല് ഫ്രാക്ചറായി. 1.5 ഒറ്റക്കിടപ്പ്. അത് കഴിഞ്ഞ് അന്വേഷണത്തിന് ആദ്യമായി ആ വീട്ടിൽ ചെന്ന ദിവസം തലയിൽ തേങ്ങ വീഴാം. തലനാരിടയ്ക്കല്ലേ രക്ഷപ്പെട്ടത്? സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരെങ്കിലും കേസ് അന്വേഷിക്കൂ സാർ. പോലീസ് ആയാലും CBI ആയാലും ഈ കേസിൽ തൊട്ടിട്ടുണ്ടോ? മുന്നറിയിപ്പ് അപ്പം ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ നാച്ചുറൽ ഫോഴ്സുമായിട്ട് മത്സരിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട. നമുക്കിത് വേണ്ട സാർ.
6: നമുക്കിത് വേണം സാർ. അന്ന് പത്മനാഭൻ സാറിനോടൊപ്പം ചാക്കോ ഉണ്ടായിരുന്നു.
5: അയ്യോ, ഞാനൊന്നും ഉണ്ടായിരുന്നില്ല.
6: എന്നാൽ ചാക്കോ എന്റെ ഒപ്പം ഉണ്ടാവും. മാത്രമല്ല, ഈ ഭൂതപ്രേതാദികളൊക്കെ ആവുമ്പോ ഒരു നമ്പൂതിരി കൂടെ ഉള്ളത് നല്ലതാ. എന്നാ നമ്മുടെ മേമന വിക്രം ബാംഗ്ലൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വരുന്നേ?
5: കൃത്യം ഡേറ്റ് പറഞ്ഞില്ല. വേണം, വേഗം ജോയിൻ ചെയ്യാൻ പറയാം.
6: എന്നാ വേഗം ജോയിൻ ചെയ്യട്ടെ. വിക്രം കൂടി ആവുമ്പോ ഇറ്റ് വിൽ ബി എ ഗുഡ് ടീം.
5: പക്ഷേ ആ ടീമിൽ ഉണ്ടാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ല സാർ. വളരെ എമർജൻസി ആയിട്ട് തീർക്കേണ്ട 1-2 കേസുകൾ ഞാൻ ആകെ പെട്ടിരിക്കുക.
6: പേടിച്ചിട്ടാണോ?
5: ഹേയ്, പേടിയൊന്നുമല്ല, എമർജൻസി.
6: എന്നാൽ ഈ കേസാണ് ഇപ്പൊ ഏറ്റവും വലിയ എമർജൻസി, റൈറ്റ്
5: സാർ?
6: വ്യക്തമായ കാരണങ്ങളില്ലാതെ പെൺകുട്ടി മൈഥിലി അർദ്ധരാത്രി തനിയെ മുറിവിട്ട് പുറത്തു വരില്ല.
5: എന്തായിരിക്കും സാർ കാരണം?
6: അതറിഞ്ഞ കേസ് തീർന്നില്ലേ? അതിലേക്കായിരിക്കണം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതും അതായിരിക്കണം ആദ്യം കണ്ടുപിടിക്കേണ്ടതും. ഏതായാലും ചാക്കോ അണിമംഗലം വരെ ഒന്ന് പോകണം. സംഭവം നടന്നിട്ട് വർഷങ്ങൾ കുറെ ആയെങ്കിലും നാട്ടുകാരുടെ അഭിപ്രായക്കൊന്നും തിരക്കണം. ഭൂരിപക്ഷം നുണകളായിരിക്കും, എന്നാലും എന്തെങ്കിലും ഫാക്സ് വീണ് കിട്ടാതിരിക്കും.
5: ആ വീട്ടിലും പോയി അന്വേഷിക്കണം സാർ.
6: തീർച്ചയായും.
5: ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് സാർ.
6: അതൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് ഫേസ് ചെയ്യാം. ഇപ്പൊ ഏതായാലും ചാക്കു ധൈര്യമായിട്ട് പോകും.
5: അതാണ് സാർ ഇല്ലാത്തത്.
6: എന്ത്
5: ധൈര്യം? ഈ അണിമംഗലത്തേക്കുള്ള വഴി ഏതാ? അത് പറഞ്ഞാലേ വഴി പറയുള്ളൂ.
7: അതല്ല, കുറച്ചു കാലമായിട്ട് അങ്ങോട്ടുള്ള വഴി പോലീസും മന്ത്രവാദികളും മാത്രമേ ചോദിക്കാറുള്ളൂ. താനിതിൽ ഏതിൽ പെടും? മന്ത്രവാദിയോ അതോ പോലീസോ? പോലീസുകാരനല്ലേ തനിക്ക്? പോലീസിലല്ലേ ജോലി?
5: പോലീസോ? ഞാനോ? ഞാൻ ജാതി ജാതി കച്ചവടക്കാരൻ. ഈ അണിമംഗലത്ത് നല്ലതിലും ജാതി കൊടുക്കാനുണ്ടെന്ന് കേട്ടത് ശരിയാണ്.
7: ജാതി കച്ചവടമല്ലേ തനിക്ക് കണ്ടാലും തോന്നും. ഓരോ കാര്യം പറയട്ടെ, ഓരോ ജാതിക്കു വേണ്ട സ്വന്തം ജാതി മാറ്റി പറയരുത്. തന്നെ കണ്ടാൽ അറിയാമല്ലോ താൻ ഒരു പേരും കള്ളനാണ്.
4: 1989 തിയേറ്ററുകളിൽ 200 ദിവസം ഓടുകയും ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമായി മാറുകയും ചെയ്ത ബ്ലോക്ക് ബസ്റ്ററായ റാംജി റാവു സ്പീക്കിംഗിൽ അദ്ദേഹം അഭിനയിച്ചു. ഈ ചിത്രം മുകേഷിന് ഒരു പ്രധാന ബ്രേക്ക് നൽകി. റാംജി റാവു സ്പീക്കിംഗ് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച കോമഡി ചിത്രങ്ങളിലൊന്നായി പ്രേക്ഷകരും നിരൂപകരും ഇതിനെ കണക്കാക്കുന്നുണ്ട്. ഈ ചിത്രത്തിന് ഇപ്പോഴും വലിയൊരു ആരാധകരുണ്ട്. ഈ ചിത്രത്തിലെ കമ്പിളി പൊതപ്പ് എന്ന സംഭാഷണം ഇന്നും നിരവധി മലയാളികൾ ഏറ്റു പറയുന്നുമുണ്ട്.
8: ഒന്ന് ഫോൺ ചെയ്തോട്ടെ.
9: ലോക്കലാ
10: ഹലോ കസ്തൂർബ ശരണാലയം.
11: ഹലോ ഇത് 3542
10: യെസ്
11: സരസ്വതി അമ്മ. സരസ്വതി അമ്മ പ്ലീസ് കോൾ ഫ്രം കൽക്കത്ത.
9: ഹലോ
10: സരസ്വതി അമ്മയ്ക്ക് ഫോൺ. കൽക്കട്ടയിൽ മോ വിളിക്കുന്നു.
9: അമ്മയാണോ? ഞാനാ ഗോപാലേഷൻ, കൽക്കട്ടേനാ. അമ്മയ്ക്ക് സുഖമല്ലേ?
10: സുഖമാ മോനെ. മോനെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്?
9: എന്ത് ചെയ്യാനാമേ, ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റ് ഞാനങ്ങ് എത്തും. പണം അയച്ചൊക്കെ കിട്ടിയില്ലേ?
10: കിട്ടി.
9: വരുമ്പം കൽക്കട്ടെന്ന് അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത്?
10: ഒന്നും വേണ്ട മോനെ, എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി.
9: വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ.
10: ഇല്ല സരസ്വതമേ, എനിക്കൊരു കാര്യം പറയാൻ. കട്ടയല്ലേ മോനെ വെക്കല്ലേ, മേട്ടന് എന്തോ പറയാനുണ്ടെന്ന്. ഹലോ
9: ഹലോ മേട്ടൻ ചേച്ചിയാണോ?
10: പിന്നെ കൽക്കട്ടെന്ന് പോരുമ്പഴേ കുറച്ച് കമ്പിളി കൊടുത്ത് വാങ്ങിച്ചോണ്ട് പോരാമോ? ഹലോ ഗോപാലകൃഷ്ണ കേക്കാമോ?
9: ഇല്ലല്ലോ കേൾക്കുന്നില്ല.
10: കൽക്കട്ടെന്ന് പോരുമ്പഴേ
9: ഹലോ ഉറച്ചു പറ കേൾക്കുന്നില്ല. ഹലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല.
10: ഹലോ
9: ഹലോ
10: കട്ടായിപ്പോയി.
9: എന്ത് പോക്കത്തരോടാ നീ പറയുന്നത്? അവര് കമ്പിളി പുറപ്പെ കമ്പിളി പുറപ്പെ എന്ന് അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ.
8: ഓഹോ ചേട്ടൻ കേട്ടാ.
9: ആ എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം.
4: അതുപോലെ തന്നെയായിരുന്നു മലയാള സിനിമയിലെ വന്ദനം എന്ന ചിത്രം മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ച. നമുക്ക് തോന്നുന്നു മുകേഷും മോഹൻലാലും നല്ലൊരു കോംബോ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ സൃഷ്ടിച്ചിരുന്നത്. 1990കളുടെ തുടക്കത്തിൽ പ്രിയദർശന്റെ പട്ടണപ്രവേശം എന്ന ചിത്രത്തിന്റെ തുടർച്ചയായി അക്കരെ അക്കരെ അക്കരെ എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു നീണ്ട അതിഥി വേഷം ചെയ്തു. അതുപോലെ തന്നെ റാംജി റാവു സ്പീക്കിംഗിന്റെ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന് നിരവധി പ്രധാന വേഷങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചെറിയ ലോകവും വലിയ മനുഷ്യനും എന്ന ചിത്രം പിന്നീട് പുറത്തിറങ്ങി. അത് വാണിജ്യ വിജയമായിരുന്നു. ചെറിയ ലോകവും വലിയ മനുഷ്യനും എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം മലയാളത്തിലെ ഹാസ്യത്തിന്റെ സുവർണ കാലഘട്ടത്തിലെ നിർണായക ചിത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ചിത്രമാണ് ഇനി ഹരിഹർ നഗറിനെ അദ്ദേഹം വീണ്ടും സിദ്ദിഖ് ലാലുമായി സഹകരിച്ചത്. ഈ ചിത്രം 100 ദിവസം തിയേറ്ററുകളിൽ ഓടിയിരുന്നു. ഇതൊരു ബോക്സ് ഓഫീസ് വിജയമായിരുന്നു. ഈ ചിത്രം മുകേഷിനെ വ്യവസായത്തിൽ ഒരു മികച്ച നായകനായി സ്ഥാപിച്ചു.
5: അവൾ വരുന്നതിന് മുമ്പ് നമുക്ക് ബോക്സിംഗ് തുടങ്ങിയിരിക്കണം. വേറെ റെഡി ആയിക്കോ
12: മഹാദേവ. നമുക്ക് ബോക്സിംഗ് അറിയാൻ നമുക്ക് തോന്നിയാ പോരെ, അതിന് ശരിക്കും കുടിക്കേണ്ട കാര്യമില്ലല്ലോ.
5: ഏ ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ഇടി ആയിരിക്കണം. ഈ ഇടി കണ്ടിട്ട് വേണം നമ്മൾ ആരെ വേണോ നമ്മൾ തീരുമാനിക്കാൻ.
8: ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. സോ നോ കോംപ്രമൈസ്,
12: നോ സെന്റിമെന്റ്,
5: നോ ഫ്രണ്ട്ഷിപ്പ്.
12: ഇതെന്ത് പോകൃത്തരവ് കാണിക്കുന്നത്? ലോകത്ത് വരെ എന്തൊക്കെ കളികളുണ്ട്, അതൊന്നും പോരാണ്ട് ഈ പണ്ടാരം തന്നെ വേണം.
5: വേണ്ട, കിളിമാസ് കളിക്കാം. കണ്ടോണ്ട് വരുമ്പം നമ്മളെ പറ്റി അവൾക്ക് നല്ല മതിപ്പായിരിക്കും. എടാ അവളുടെ ചേട്ടൻ ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്ന് നീയും കൂടെ കേട്ടതല്ലേ? അപ്പൊ നമ്മൾ അവന്റെ കൂട്ടുകാരനാണെന്ന് അവള് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാവുന്ന വരുത്തണം.
8: ധൈര്യമില്ലാത്തവനൊന്നും പ്രേമിക്കാൻ നടക്കരുത്.
4: 1991 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ക്ലാസിക് കോമഡി ചിത്രമായിരുന്നു ഗോഡ് ഫാദർ. അതിൽ അദ്ദേഹം തകർത്ത് അഭിനയിച്ചു എന്ന് തന്നെ പറയാം. തിരുവനന്തപുരത്തെ ശ്രീകുമാർ തിയേറ്ററിൽ 417 ദിവസം പ്രദർശിപ്പിച്ചു ഈ സിനിമ. ഗോഡ് ഫാദർ മലയാള ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും കൂടുതൽ കാലം ഓടുന്ന ചിത്രമായി മാറുകയും ചെയ്തു.

എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പറയാത്തത്? ഇനി ഇളയച്ചനുമായിട്ട് അടിവെച്ചാണോ? എങ്കി അത് എന്റെ കുഴപ്പം കൊണ്ടല്ല. മാലുവിനെ കാണരുതെന്നും സ്നേഹിക്കരുതെന്നും ഒക്കെ എന്നോട് വന്ന് പറയാൻ അവനാരാ? ഇനി അവനല്ല ഏത് കൊലവമ്പം എന്ന് പറഞ്ഞാലും ശരി, ഞാൻ ഈ പ്രേമത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ആ

0: രാമഭദ്രൻ വിചാരിക്കുന്ന പോലെ എനിക്ക് രാമഭദ്രനോട് പ്രേമൊന്നുമില്ല. രാമഭദ്രൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇത്രയും നാൾ പറഞ്ഞതൊക്കെ നുണയാ. എന്റെ ഈ പ്രേമവും സ്നേഹമൊക്കെ വെറും കള്ളത്തരമാ. ഞാൻ രാമഭദ്രനെ ചതിക്കുകയായിരുന്നു. എല്ലാം എന്റെ അച്ഛമ്മ പറഞ്ഞിട്ടാ. പക്ഷെ ഇപ്പോ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ശത്രുതയുടെ ആഴം പരപ്പൊക്കെ മനസ്സിലാക്കിയപ്പോ മതിയാക്കുക. എന്റെ ഈ പ്രതികാരം പകരം വീട്ടിലൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ രാമഭദ്രം മറക്കണം. വരട്ടെ.
1: ഒന്നേ, അങ്ങനെ അങ്ങോട്ട് പോയാലോ? എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോ. നീ എന്താ വിചാരിച്ചത്? നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നു. അയ്യടാ, പ്രേമിക്കാൻ പറ്റിയ ഒരു ചളുക്ക്! എന്റെ ക്ലോസ് ഫ്രണ്ട് മായൻകുട്ടി പറഞ്ഞെന്ന ഐഡിയ നിന്നെ വെച്ച് നിന്റെ കുടുംബത്തെ തകർക്കാമെന്ന്. അതിനുവേണ്ടിയാ ഞാൻ അടുത്തത്. അല്ലാണ്ട് നിന്നെ കെട്ടിയെടുത്ത് എന്റെ കുടുംബത്തെ കൊണ്ടുപോയി വാഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. മനസ്സിലായോ? ഇപ്പൊ നീയായിട്ടല്ല അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഞാനുമില്ല അവസാനിപ്പിച്ചേക്ക. നീ എന്താ പറഞ്ഞത്? നിന്നെ മറക്കണമെന്ന്. ഇനി നിന്നെ ഓർത്തിട്ട് വേണ്ടേ മറക്കാൻ? ഞാൻ നിന്നെ വെറുക്കുന്നു. ഇപ്പൊ പറഞ്ഞതിലും 1000 മടങ്ങ്. 1000 മടങ്ങ്. ഗുഡ് ബൈ.

0: ഉറങ്ങാനും സമ്മതിക്കില്ലേ?
1: ഉറങ്ങുന്നു. ബാക്കിയുള്ളവരെ ഉറക്കം കളഞ്ഞിട്ട് നീ കിടന്ന് ഉറങ്ങുന്നു.
0: ഇതെന്ത് പറഞ്ഞു? ഞാനാണ് എന്റെ ഉറക്കം കളഞ്ഞത്.
1: നീയല്ലേ എല്ലാം പറഞ്ഞത്? വെറുതെ നടന്നിരുന്ന എന്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് അവന്റെ ഒടുക്കത്തെ കൂർക്കമ്മതി.
0: അതിന് നീ എന്നെ അവളോട് പറഞ്ഞില്ല? നിനക്ക് അവളോട് പ്രേമമൊന്നും ഇല്ലെന്ന്. പിന്നെന്താ
1: അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞെന്ന് വെച്ച് എനിക്കത് പറ്റണ്ടേ? അവളെന്റെ മനസ്സിന് പോകണ്ടേ?
0: കുഴപ്പമായ
1: കുഴപ്പമായി എന്നാ തോന്നുന്നത്.
0: അല്ല,

0: എന്താണോ പിശാച്ച പുറകെ കൊണ്ട് പേടിപ്പിക്കുന്നത്?
1: പേടിപ്പിച്ച ഞാനാണോ? നീയല്ലേ? ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വന്നല്ലേ?
0: സമാധാനിപ്പിക്കുന്നു? ഇങ്ങനെയാണോ സമാധാനിപ്പിക്കുന്നത്? ഞാൻ അച്ഛനും ചേട്ടന്മാരെയും കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കായിരുന്നു, അപ്പോഴാണ് അയാൾ പുറകെ കൊണ്ടൊരു സമാധാനിപ്പീര്.
1: ഇനിയിപ്പൊ പേടിച്ചിട്ട് എന്താടാ കാര്യം? നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം, ആരൊക്കെ എതിർത്താലും അവളെ കെട്ടണം.
0: അങ്ങനെ എന്നെ തീരുമാനിക്കാൻ പറ്റും, എനിക്ക് ഇനിയും പലതും ആലോചിക്കാനുണ്ട്.
1: എന്നാ ഒരു കാര്യം ചെയ്, ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്ക, ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം. ഓക്കെ, ആലോചനക്കിടയിൽ ശല്യപ്പെടുത്തരുത്. ഗുഡ് നൈറ്റ്.

0: അയ്യോ, ഈ പാതിരാത്രിയില് ഹോസ്റ്റലിനകത്ത്
1: ഒറ്റവെക്കണ്ട. മാലുവിനെ രാത്രി തന്നെ വന്ന് കാണണമെന്ന് തോന്നി, വന്നു. പിന്നെ മാലുവിനെ മറക്കാനും വെറുക്കാനും ശ്രമിക്കായിരുന്നു, ഇതുവരെ സാധിച്ചില്ല. ഇനിയോട്ട് സാധിക്കുമെന്ന് തോന്നില്ല. ഇപ്പോഴാ എനിക്ക് ആ സത്യം മനസ്സിലായത്. ഞാൻ ശരിക്കും മാലുവിനെ ഇഷ്ടപ്പെട്ടു പോയി. ഐ ലവ് യു മാലു, ഐ റിയലി ലവ് യു.

0: മാലൂനും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. മാലൂനിന്ന് തന്നെ എനിക്കത് കേൾക്കുകയും വേണം.
1: രാമദ്ര
0: ഇപ്പൊ വേണ്ട, നാളെ കാലത്ത് ഞാൻ വരും. അപ്പോ ഗുഡ് നൈറ്റ്.

0: ഹലോ, ഇവിടത്തെ താമസമൊക്കെ സുഖമാണല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. വാടാ കാണാല്ലോ.
1: എക്സ്ക്യൂസ് മീ, എനിക്ക് മാലുവിനെ ഒന്ന് കാണണം.
2: മാലുവിനെ?
1: അതെ,
2: മാലു പോയല്ലോ. കാലത്തെ വീട്ടിൽ നിന്ന് ആളൊന്ന് കൂട്ടിക്കൊണ്ട് പോയി. എന്താ എന്താ പ്രശ്നം?
1: ഏയ് ഒന്നുമില്ല,
0: ഏയ് ഒന്നുമില്ല, വരട്ടെ. ഇനി നീയുമായിട്ടുള്ളത് വീട്ടിലൊന്നും അറിഞ്ഞാണോ?
2: രാമഭദ്ര, മാലു മനപ്പുറം പോയതാ. രാമഭദ്രനെ ഇനി കാണാണ്ടിരിക്കാം. ഞങ്ങൾ പോലും പുറപ്പെടുമ്പോഴാ അറിഞ്ഞത്. വെളുപ്പിനെ വീട്ടിൽ നിന്ന് കാറ് വരുത്തി പോവുകയായിരുന്നു. പിന്നെ രാമഭദ്രനോട് പറയാൻ പറഞ്ഞു ഇനി കാണാൻ ശ്രമിക്കരുതെന്ന്.
3: എങ്കിൽ ഇതൊക്കെ അവൾക്ക് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ, ഞാൻ പിടിച്ച് വിഴുങ്ങോ? ഇതവളെ കാണാതിരിക്കുന്ന പ്രശ്നമില്ല. ആനപ്പാറ പോണെങ്കിൽ അവിടെ പോയി കാണും.
0: ആനപ്പാറയിലോ? എങ്ങനെ പോകുന്ന?
3: നീ വാ.
0: ആക്ച്വലി എന്താ പ്രോബ്ലം?
3: ടിക്കറ്റ്.

0: ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്. നീ ഇവിടെ നിന്നേ, ഞാൻ പോയേച്ചു വരാം.
1: ഞാൻ കൂടെ വരാം.
0: നീ എന്തിലും
1: ഒരു ധൈര്യത്തിന്.
0: എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല.
1: എനിക്കുണ്ട്, എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യക്കുറവുണ്ട്. ചാകണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചാകണം. മൂട്ട് തല്ലി പൊട്ടിക്കണ.
0: ചാട് ചാട്. മുറുകെ പിടിച്ചോളൂ.
1: മോളിൽ ചെല്ലുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ വിസിലടിച്ചാ മതി. വിസില്
0: അപ്പോ
1: നിന്റെ വീട്ടിലറിയിക്കാം.
2: 1991 പുറത്തിറങ്ങിയ ഒരു കോമഡി ചിത്രമായിരുന്നു മൂക്കില്ല രാജ്യത്ത് എന്ന ചിത്രം. അദ്ദേഹം ഇതിലൊരു മാനസിക രോഗിയെ തകർത്ത് അഭിനയിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു മൂക്കില്ല രാജ്യത്ത്. ഗോൾ, വിനോദയാത്ര, ബോയ്ഫ്രണ്ട്, കയ്യൊപ്പ്, നാലു പെണ്ണുങ്ങൾ, കഥ പറയുമ്പോൾ എന്നീ ചിത്രങ്ങളിലെ രസകരമായ സഹകഥാപാത്രങ്ങളുമായി അദ്ദേഹം തിരിച്ചെത്തി. മോഹൻലാലിന്റെ പല കോമഡി ചിത്രങ്ങളിലും അദ്ദേഹം ഭാഗമായിരുന്നു. അവയിൽ മിക്കതും പ്രിയദർശൻ സംവിധാനം ചെയ്തവയാണ്. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് 2007 മികച്ച ചിത്രത്തിനുള്ള ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ച മുകേഷ് ഇന്നും മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനായി മാറുകയാണ്. മുകേഷ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഇന്നും ഓർമ്മ വരുന്നത് കമ്പിളി പൊതപ്പ് എന്ന ഒരു, എന്താ പറയണത, ഒരു സംഭാഷണമാണ്. മുകേഷിന്റെ ഭൂരിഭാഗം എല്ലാ സിനിമകളും അദ്ദേഹത്തിന്റെ വൻ വിജയം നേടിയ സിനിമകളായിരുന്നു. ഇന്ന് താരസ്വരത്തിൽ മുകേഷിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത താരസ്വരത്തിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
3: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
4: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: മധുര ഗീതങ്ങൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് മധുരഗീതങ്ങളിലൂടെ തളിർ എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഭരതൻ വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി യേശുദാസും ലതികയും ചേർന്ന് പാടിയ ചിലമ്പ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചിത്രം പുറത്തിറങ്ങിയത് 1986.

പ്രണാമം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 1986 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഭരതനാണ് വരികൾ എഴുതിയത്, ഈണം നൽകിയത് ഔസേപ്പച്ചൻ, പാടിയത് ചിത്ര.

1986 പുറത്തിറങ്ങിയ ചിത്രമാണ് കുളമ്പടികൾ. ഈ ചിത്രത്തിനുവേണ്ടി കൃഷ്ണചന്ദ്രനും ലതികയും പാടിയ ഗാനം കേൾക്കാം. വരികൾ ഭരണികാവ് ശിവകുമാർ, സംഗീതം ഗുണാസിംഗ്.

1988 പുറത്തിറങ്ങിയ ചിത്രമാണ് അമ്പലക്കര പഞ്ചായത്ത്. ഇതിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവ് ഈണം നൽകി ചിത്രപാടിയ ഗാനം.

ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി, ജോൺസൺ മാസ്റ്റർ ഇണം നൽകി. എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇസബെല്ല, പുറത്തിറങ്ങിയത് 1988.

അടുത്ത ഗാനം എവിഡൻസ് എന്ന ചിത്രത്തിലേതാണ്. 1988 പുറത്തിറങ്ങിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഒ പി നയ്യരും കൃഷ്ണതേജും ഈണം നൽകി ജയചന്ദ്രനാണ് പാടിയത്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ
1: തളിർ എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് 1989 പുറത്തിറങ്ങിയ ലയനം എന്ന ചിത്രത്തിൽ പുതിയംഗം മുരളി വരികളെഴുതി ജെറി അമൽദേവ് ഈണം നൽകി എൻ ലതിക പാടിയേക്കാം.

അടുത്ത ഗാനം പാടിയത് ചിത്രയാണ്. ചിത്രം ധ്രുവം. 1993 പുറത്തിറങ്ങിയ ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി വരികളെഴുതി, SP വെങ്കടേഷാണ് ഈണം നൽകിയത്.

1994 പുറത്തിറങ്ങിയ മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്, ആലാപനം MG ശ്രീകുമാറും ചിത്രയും.

ചിത്രപാടിയ ഗാനം കേൾക്കാം. 1997 പുറത്തിറങ്ങിയ ഒരു പഞ്ചതന്ത്രം കഥ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയത്. സംഗീതം രാജാമണി.

അടുത്തതായി 1997 പുറത്തിറങ്ങിയ ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്നാണ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഇളയരാജ.

ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി യേശുദാസ് പാടിയ ഗാനം. 1999 പുറത്തിറങ്ങിയ പ്രേം പൂജാരി എന്ന ചിത്രത്തിനു വേണ്ടി ഉത്തം സിംഗ് ആണ് ഈണം നൽകിയത്.

അടുത്ത ഗാനം സ്നേഹസാമ്രാജ്യം എന്ന ചിത്രത്തിലേതാണ്. പി ജയചന്ദ്രനും ചിത്രയും ചേർന്നാണ് പാടിയത്. വരികൾ ഷിബു ചക്രവർത്തി, സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: തളിർ എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മധുരഗീതങ്ങൾ.
0: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിത സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്ര ആലപിച്ചു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജയർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 19, ഹിജ്റ വർഷം 1448, റബിയുൽ അവൽ 22, ശകവർഷം 1948, ഭാദ്രം 13, 2026 സെപ്റ്റംബർ 4, വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.